ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 22 സെക്കൻഡും. നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 23, കൊല്ലവർഷം 1201, മേടം 30, 2026 മെയ് 13 ബുധനാഴ്ച.

നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 കേൾക്കാം സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാപ്പിൽ ശിവരാമൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ. കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇതിൽ സന്തുലിത വളപ്രയോഗത്തിൽ പകരം ഉപയോഗിക്കാവുന്ന ജൈവവളങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ശ്രീന കെ എസ് സംസാരിക്കുന്നത് കേൾക്കാം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഹൈ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡ്രിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. വൻകുടലിലെ ക്യാൻസർ കാരണങ്ങൾ. തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ സംസാരിക്കുന്നു.

7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസേ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തക രമ്യ ഗായത്രി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. പത്ത് പതിനഞ്ചിന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഇസൈമഴി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം നാടകം മടക്കം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ട്രെയിൻ സമയം 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം നാടകം ജീവിതോത്സവം എന്നിവ കേൾക്കാം.

നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി മഞ്ചേരി എഫ് എം, സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 36 സെക്കൻഡും. ഇനി 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: പഠിക്കുകയും നിരന്തരം പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നീ പരാജയപ്പെടുന്നു. വിജയിക്കാൻ വല്ല രഹസ്യങ്ങളുമുണ്ടോ? കഠിന പ്രയത്നവും ആത്മവിശ്വാസവുമാണ് വിജയത്തിന്റെ രഹസ്യം. നീ നന്നായി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് ആത്മവിശ്വാസം കുറവാണ്. ഓട്ടത്തിൽ പരാജയപ്പെട്ടതോടെ നീ നിരാശനായി. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നീ ലോങ് ജമ്പിലും ഹൈ ജമ്പിലും ഷോട്ട്പുട്ടിലുമെല്ലാം പരാജയപ്പെട്ടു. ഒന്നാമത്തേതിൽ തോറ്റതുകൊണ്ട് ബാക്കിയുള്ള ഇനങ്ങളിലും തോൽക്കുമെന്ന് വിശ്വസിച്ചു. ആദ്യത്തെ ഇനത്തിലല്ലേ തോറ്റതുള്ളൂ, ബാക്കിയുള്ള അഞ്ചെണ്ണത്തിലും ഞാൻ ജയിക്കുമെന്ന് മനസ്സുകൊണ്ട് നീ പറഞ്ഞില്ല. SSLC പോലെയുള്ള പൊതുപരീക്ഷകൾ എഴുതുന്ന കുട്ടികളോട് അധ്യാപകർ പറയാറുണ്ട്, ഓരോ പരീക്ഷ കഴിയുമ്പോഴും ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് എത്ര മാർക്ക് കിട്ടുമെന്ന് വിശകലനം ചെയ്യാൻ പാടില്ലെന്ന്. ഏതെങ്കിലും ഒരു വിഷയത്തിന് നന്നായി ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മറ്റു പരീക്ഷകളെ ബാധിക്കാതിരിക്കാനാണ് അവർ അങ്ങനെ പറയുന്നത്. ആത്മവിശ്വാസമുണ്ടാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യുവാവ് മോട്ടിവേറ്ററോട് ചോദിച്ചു. നീ നിന്നോട് തന്നെ സംസാരിക്കണം. വീട്ടുകാർ എനിക്ക് വട്ടാണെന്ന് പറയില്ലേ? പതുക്കെ സംസാരിച്ചാൽ മതി. എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്? ഇന്ന് എന്റെ ദിവസമാണ്. ഞാൻ നല്ലവനാണ്, സുന്ദരനാണ്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്കത് ചെയ്യാൻ കഴിയും. ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ ഉറപ്പായും വിജയിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളിൽ ചിലതാണ് ഈ പറഞ്ഞവ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഇത്തരത്തിൽ നാം നമ്മോട് തന്നെ സ്വയം സംസാരിക്കണം. ഇതിലൂടെ നമുക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാൻ കഴിയും. തന്നോട് തന്നെ സംസാരിച്ച് ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനെ ഓട്ടോ സജഷൻ അഥവാ സ്വയം പ്രേരണം എന്നാണ് പറയുന്നത്. ഉപദേശങ്ങൾക്ക് നന്ദി പറഞ്ഞ് യുവാവ് പോവാനായി എഴുന്നേറ്റപ്പോൾ മോട്ടിവേറ്റർ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, യൂണിഫോം ജോലിക്ക് മാത്രമല്ല, എല്ലാ ജോലികൾക്കും അപേക്ഷകൾ അയക്കണം, പരീക്ഷകൾ എഴുതണം. യുവാവ് തലകുലുക്കി.
1: കാപ്പിൽ ശിവരാമൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9656483344. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി.

0: ഗീതം.
1: ട്രെയിൻ സമയം.
2: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, ട്രെയിൻ നമ്പർ 22610 കോയ

കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറത്ത് എത്തിച്ചേരും.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1939 അമേരിക്കയിലെ ആദ്യത്തെ FM വാണിജ്യ പ്രക്ഷേപണ നിലയം പ്രവർത്തനം തുടങ്ങിയത്. കണക്റ്റിക്കറ്റ് എന്ന പ്രദേശത്തെ ബ്ലൂംഫീൽഡിലായിരുന്നു ഈ നിലയം പ്രവർത്തിച്ചിരുന്നത്. ഈ FM നിലയത്തിന്റെ ഇന്നത്തെ പേര് WDRC FM എന്നാണ്.
0: ചരിത്രപഥം.

പ്രിയപ്പെട്ടവരെ, രാവിലെ 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര. ഇതിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ദിവസം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് ശ്രീയുക്ത വർമ്മ. എട്ട് അഞ്ചിനുള്ള കരിയർ ടിപ്സിൽ കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നത് കേൾക്കാം. ഇന്ന് 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തക രമ്യ ഗായത്രി.

0: ഇന്ന് കൊല്ലവർഷം 1201 മേടം 30.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: സന്തുലിത വളപ്രയോഗത്തിൽ പകരം ഉപയോഗിക്കാവുന്ന ജൈവവളങ്ങൾ ഏതെല്ലാം? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീന KS, മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ശ്രീന KS.
4: DAP യൂറിയയ്ക്ക് പകരമായി ജൈവവളങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിന്റെ ഘടനയും ഫലഭൂയിഷ്ഠതയും ജലധാരണ ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇവ പ്രകൃതിദത്തമായതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ലാതെ കൃഷിയുടെ സ്ഥിരത ഉറപ്പാക്കുന്നു. ജൈവിക വളങ്ങൾ രണ്ടു തരമുണ്ട്: ജൈവിക പ്രധാനമായ വളങ്ങളും സാന്ദ്രീകൃത വളങ്ങളും. അതിലൊന്ന് ജൈവിക

0: പ്രധാനമായ വളങ്ങൾ. ഇവ നമ്മൾ ഒരുപാട് നൽകേണ്ടി വരും ചെടികൾക്ക്. കാരണം പതിയാണ് വിളകൾക്ക് ഇത് ലഭിക്കുന്നത്. പോഷകങ്ങൾ പതിയെ ലഭിക്കുന്നതിനാൽ ദീർഘകാല വിളകൾക്ക് അത്യുത്തമമാണ്. അതിൽ തന്നെ കമ്പോസ്റ്റ്, അതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് 0.7 ആണ്. അതുപോലെ ഫോസ്ഫറസ് 0.25, പൊട്ടാഷ് 0.5. എന്നാൽ മണ്ണിര കമ്പോസ്റ്റിൽ 0.75, 0.25, 2.75 എന്ന നിരക്കിലാണ്. അതുകൊണ്ട് തന്നെ മണ്ണിര കമ്പോസ്റ്റിൽ പൊട്ടാഷിന്റെ അളവ് കൂടുതലാണ്. പച്ചിലവളങ്ങൾ, പച്ചിലവളങ്ങളായ ചണമ്പ്, ദേഞ്ച, ഇവ നമുക്ക് 75 മുതൽ 80 കിലോ വരെ നൈട്രജൻ ഒരു ഹെക്ടറിൽ നൽകുന്നു. ദേഞ്ചയിൽ 4% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. കൊഴിഞ്ഞിൽ എന്ന് പറയുന്ന പച്ചിലവളം, തെഫ്രോഷ്യ എന്ന് പറയും, അത് നമ്മൾ രണ്ടാം വിള നെൽകൃഷിക്ക് ശേഷം ഇത് വിതയ്ക്കാവുന്നതാണ്. ഈ പറയുന്ന പച്ചിലവളങ്ങൾ നൈട്രജൻ മൂലകം നൽകുന്നതിനാൽ യൂറിയയ്ക്ക് പകരമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ള പച്ചിലവളങ്ങൾ എന്ന് പറയുന്നത് വൻപയർ, ശീമക്കൊന്ന, എരിക്ക്, ഉങ്ങ്, അതുപോലെ കരിമരുത്, വേങ്ങ, ഇവയെല്ലാം മണ്ണിൽ നൈട്രജൻ ധാരാളം നൽകുന്ന പച്ചിലവളങ്ങളാണ്. കർഷകർ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: കൂടുതൽ വളം കൂടുതൽ വിളവ് എന്നത് തെറ്റായ ഒരു ധാരണയാണ്. അമിത യൂറിയ ഉപയോഗം കായിക വളർച്ച, അതായത് ഇലകൾ മാത്രം വർദ്ധിപ്പിക്കും, പൂക്കലും കായ്ക്കലും കുറച്ച് രോഗകീടബാധ വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീന KS ആണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 8281887609. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: കാലാവസ്ഥ അറിയിപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ വരും ദിനങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകും. ഈ മാസം 16 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്.

0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റിഹാൻ കണ്ണാശുപത്രി.
3: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ എം എൽ സി ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
0: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി.
3: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
2: ദൃഷ്ടി.
4: രാജ്യത്ത് 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് യുജി പരീക്ഷ ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കി. അന്വേഷണം സിബിഐക്ക്. 6 പേർ പിടിയിൽ. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർ ചികിത്സയിൽ. പെട്രോൾ ഡീസൽ വിൽപ്പനയ്ക്ക് നിയന്ത്രണവുമായി എണ്ണക്കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ ഡീസൽ 5,000 രൂപ വരെ പെട്രോൾ എന്ന പരിധി നിശ്ചയിക്കാനാണ് കമ്പനികളുടെ നിർദ്ദേശം. വടക്കൻ കേരളത്തിൽ 1 ആഴ്ച ഭാഗിക വൈദ്യുതി മുടക്കം. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം 2 വെള്ളിയാഴ്ച. തമിഴ്നാട്ടിൽ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ്. അസമിൽ വീണ്ടും മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വശർമ്മ സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ 717 മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. പലസ്തീൻ തടവുകാർക്ക് വധശിക്ഷ. ട്രൈബ്യൂണലിന് രൂപം നൽകി ഇസ്രായേൽ. സമാധാന പദ്ധതി

0: യുഎസിന് ഇറാന്റെ അന്ത്യശാസനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഹൈദരാബാദിന് എതിരെ ഗുജറാത്തിന് 82 റൺസ് ജയം. ഐഎഫ്എൽ ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് ജയം. ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായി 55 അംഗ പ്രാഥമിക സംഘത്തെ പ്രഖ്യാപിച്ച് ബ്രസീലും അർജന്റീനയും. നെയ്മറും മെസ്സിയും ടീമുകളിൽ ഉൾപ്പെട്ടു.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന് 1360 രൂപ കൂടി, 1,12,920 രൂപയായി. തങ്കം 10 ഗ്രാമിന് 800 രൂപ കൂടി, 1,49,000 രൂപ. വെള്ളി 1 കിലോഗ്രാമിന് 11,400 രൂപ കൂടി, 2,76,000 രൂപയായി. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,400 രൂപ, വടകര 24,730, മാനന്തവാടി 26,800, കൊപ്ര ക്യുന്റലിന് കോഴിക്കോട് എടുത്തവടി 14,200, വടകര 15,500. തേങ്ങാപിണ്ണാക്ക് ക്യുന്റലിന് കോഴിക്കോട് റോട്ടറി 4,200, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,500, പൊന്നാനി 18,000,

0: 2500, പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2300, നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17000, കോഴിക്കോട് 11800, കോഴിമുട്ട കോഴിക്കോട് ലഗോൺ 100 എണ്ണത്തിന് 600, കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4000, പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4420, അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4600, പൊന്നി 3700.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. വരികൾ വിച്ചു തിരുമലയുടേത്, സംഗീതം നൽകിയത് ജെറി അമൽദേവ്. ചിത്രം കഥ പറയും കായൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2 3 2 2 1 0 5 2 3 2 5 1 4 2.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത്

0: Willy White toothpaste. Brush before bed.
1: ఆకాశవాణి

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. KPCC മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, കെ മുരളീധരൻ, കെ സുധാകരൻ, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ച നടത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെയാണ് സത്യപ്രതിജ്ഞ. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ AIADMK 30 വിമത MLA വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റു മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. പിന്നീട് മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7 വിദ്യാർത്ഥി സംഘത്തിലെ 4 പേരാണ് മിന്നലേറ്റു മരിച്ചത്. വെള്ളിമല സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4 ഉം 7 ഉം വയസ്സായ 2 കുട്ടികളും ഇന്നലെ മരിച്ചു. മേൽമുറി പടിഞ്ഞാറേമുക്കു സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ജനങ്ങൾ മതിലിന് സമീപത്തേക്ക് മാറിയതിന് തൊട്ടുപിന്നാലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സാങ്കേതിക വിപണി എന്ന നിലയിൽ നിന്ന് സാങ്കേതിക വികസനദാതാവായും വിശ്വസനീയമായ ആഗോള പങ്കാളിയായും രാജ്യം മാറുകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഭാരത് ഇന്നൊവേറ്റ്സ് 2026 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ 60 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും LNG 45 ദിവസത്തേക്ക് ആവശ്യമായ LPG കരുതൽ ശേഖരമായി ഉണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP DD ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം MP ബിപ്ലബ് കുമാർ ദേബ്, വിദേശകാര്യ മന്ത്രാലയത്തിൽ

0: ചില ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51 സംഘത്തിൽ. ഈ വർഷത്തെ നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷക സംഘം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, പരീക്ഷയ്ക്ക് മുന്നോടിയായി എവിടെയെല്ലാം ചോദ്യപേപ്പർ ലഭിച്ചു, ആരെല്ലാമാണ് ഇത് പ്രചരിപ്പിച്ചത് തുടങ്ങിയവ സംബന്ധിച്ച് എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ഇന്നലെ ജയ്പൂരിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരനായ മനീഷ് എന്നയാളെ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ആകാശവാണിയുടെ 90 വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി ഇന്ന് രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ കെ വി സജയ് സംസാരിക്കും. പി പി ശ്രീധരനുണി ആമുഖ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12 പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ വി ടി മുരളി സംസാരിക്കും. ആകാശവാണി 90 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ വരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കച്ചേരി അവതരിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. പാർട്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീ യൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികളെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് A+ സാക്ഷ്യപത്രം നൽകും. ഇതിന് വിദ്യാർത്ഥികൾ വസ്തുക്കളോടൊപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പുനരുപയോഗത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ച് ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകുമെന്ന് അറിയിക്കുന്നവർക്ക് B+ സാക്ഷ്യപത്രവും നൽകും.
0: കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധ പട്കർ. ഭാവിയെക്കുറിച്ച് അഴീക്കോടിന്റെ പ്രതീക്ഷകൾ വളരെ വ്യക്തമായിരുന്നുവെന്നും ലാളിത്യം നിറഞ്ഞതായിരുന്നു അഴീക്കോടിന്റെ ജീവിതരീതിയെന്നും അവർ പറഞ്ഞു. തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകനും പുരസ്കാരം ഏറ്റുവാങ്ങി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ തോൽപ്പിച്ചു. 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് 14.5 ഓവറിൽ 86 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഇന്റർകാശി മത്സരം ഗോൾരഹിത സമനിലയിലായി. മോഹൻ ബഗാൻ 22 പോയിന്റുമായി രണ്ടാമതും ഇന്റർകാശി 12 പോയിന്റുമായി 10 സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കത്തക്ക തരത്തിൽ തീവണ്ടികളുടെ സമയം ക്രമീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. DRM തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് പ്രേമചന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തിയിടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസാണ് മരിച്ചത്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. സംസ്കാരം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത്. അതിരപ്പള്ളി വൈശേരിയിൽ കാട്ടാനാക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. കുറ്റിച്ചിറ സ്വദേശി ആഷിൻ ആൻഡ്രോ, ചാലക്കുടി സ്വദേശി ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ

0: 82 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 8 സെക്കൻഡും.

0: FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും FM ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൌജന്യ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, രണ്ടു വർഷം ഡിപ്ലോമ, എഞ്ചിനീയറിംഗ്, സയൻസ് ബന്ധപ്പെട്ട കോഴ്സുകൾ. 10ാം ക്ലാസും 3 വർഷ ഡിപ്ലോമയും വെബ് മൊബൈൽ മേഖലയിൽ 1.5 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 18ാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495999704 എന്ന നമ്പറിൽ വിളിക്കാം. 9495999704. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കുഴൽമന്ദം കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. ആകെ സീറ്റുകളുടെ 10% സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മറ്റു സമുദായത്തിലുള്ളവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജാതി, ജനനതീയതി, കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് എന്നിവ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി ഈ മാസം 22ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547630317 എന്ന നമ്പറിൽ വിളിക്കാം. 8547630127. പാലക്കാട് മംഗലം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം. 1 വർഷ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്, ഷിപ്പിംഗ്, വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താൽപര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0492225545 എന്ന നമ്പറിൽ വിളിക്കാം. 0492228545. കാലിക്കറ്റ് സർവകലാശാല 2ാം സെമസ്റ്റർ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹിയറിംഗ് ഇംപയർമെന്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി 2023-24-25 പ്രവേശനം. April 2026 റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ അടുത്ത മാസം 15ന് തുടങ്ങും. വിദൂര വിഭാഗം 2ാം സെമസ്റ്റർ MA MSc MCOM ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി September 2024 പരീക്ഷ അടുത്ത മാസം 3ന് തുടങ്ങും.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
4: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
7: സാന്ത്വനത്തിന്റെ കരസ്പർശം.

0: മണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: സമയം 7 മണിയായി. ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഒന്നുകിൽ വിജയിക്കുകയോ അതുമല്ലെങ്കിൽ ഒരു പാഠം പഠിക്കുകയോ ചെയ്യുന്നു. നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയം. ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഒന്നുകിൽ വിജയിക്കുകയോ അതുമല്ലെങ്കിൽ ഒരു പാഠം പഠിക്കുകയോ ചെയ്യുന്നു. നെൽസൺ മണ്ടേല. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്തിനായി.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇന്ന് മഴയിൽ അലിഞ്ഞു മനം നിറഞ്ഞേതോ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് അർച്ചന പരമേശ്വരൻ, രചന സാഹിറ എം, സംഗീതം നൽകിയത് സത്യൻ പരമേശ്വരൻ.

0: അർച്ചന പരമേശ്വരൻ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന സാഹിറ എം, സംഗീതം സത്യൻ പരമേശ്വരൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
8: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ AC കൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
10: രാവിലെ 8:23.
11: പ്രായോജകർ
10: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
12: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
14: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
13: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
14: അതെങ്ങനെ?
13: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
14: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
15: നിലമ്പൂർ ITDP നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്തറ CTC ടൈലറിംഗ് സെന്ററിൽ 2026-28 വർഷത്തേക്ക് തയ്യൽ പരിശീലനത്തിന് പട്ടികവർഗ്ഗക്കാരായ യുവതികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 18-35 ഇടയിൽ പ്രായമുള്ള 8-ാം തരം പാസായ പട്ടികവർഗ്ഗക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. കോഴ്സിന്റെ കാലാവധി 2026 June 1 മുതൽ 2028 May 31 വരെ ആയിരിക്കും. താൽപര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 18 നിലമ്പൂർ ITDP ഓഫീസിലോ CTC ചുങ്കത്തറയിലോ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0493122-0515 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി 0493122-0515. കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31 രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0495-23761719. ആവർത്തിക്കാം, 0495-23761719.
16: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
17: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
18: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
19: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
19: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
8: ട്രെയിൻ സമയം.
15: ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, ട്രെയിൻ നമ്പർ 226

0: 1:0. കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5660 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തക രമ്യ ഗായത്രി.
3: നമ്മൾ കൈവശം വെച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സാധാരണമാണെന്ന് തോന്നും, അല്ലെങ്കിൽ നിസാരമാണെന്ന് തോന്നും, ഇല്ലേ? കാരണം അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു തെറ്റായ ഉറപ്പ് നമ്മൾ ഇപ്പോഴും ഉള്ളിൽ വെക്കുന്നു. പക്ഷെ അതൊരിക്കലും ഇല്ലാതാവുമ്പോൾ, അതൊരു ശൂന്യതയായി മാറുമ്പോൾ, അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക നമ്മൾ സാധാരണം എന്ന് കരുതിയത് യഥാർത്ഥത്തിൽ അപൂർവമായിരുന്നു എന്ന്.
2: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് രമ്യ ഗായത്രി.
4: അറിയാതെ പോയെന്നു ഞാൻ.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
6: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ഫോൺ 0499332622.
6: എന്താ മാഷേ, സുഖല്ലേ?
8: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
6: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
5: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക്സ് സെന്റർ പെരിന്തൽമണ്ണ.
6: ഫോൺ 0499332622. ജീവിതം ആരോഗ്യപൂർണ്ണമാക്കൂ,
5: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: വൻകുടലിലെ ക്യാൻസറിനുള്ള കാരണങ്ങൾ. ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ.
10: ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് വൻകുടലിലെ ക്യാൻസർ അഥവാ കോളോറക്ടൽ ക്യാൻസറിനെ കുറിച്ചാണ്. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഇത് ജീവിതശൈലിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അസുഖമാണ്. രണ്ടാമത്തേത്, മുന്നേ 60 വയസ്സിന് മുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ ഒരു അസുഖം ഇപ്പോൾ വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ കാണാറുണ്ട്. കൂടാതെ ഈ വൻകുടലിലെ ക്യാൻസർ പലപ്പോഴും തുടങ്ങുന്നത് പോളിപ്പ് അഥവാ ചെറിയ ദശകളിൽ നിന്നാണ്. ഇത്തരം ദശകൾ നമ്മൾ വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ ക്യാൻസർ വരാതെ നമുക്ക് തടയാൻ സാധിക്കും. ഇനി കോളോറക്കൽ ക്യാൻസർ വന്നാൽ തന്നെ 3-4 സ്റ്റേജ് ആയാൽ പോലും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് വൻകുടലിലെ ക്യാൻസർ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ? മുന്നേ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖമാണ് കൊളോറക്ടൽ ക്യാൻസർ. പുകവലി, മദ്യപാനം, അമിതവണ്ണം, വ്യായാമത്തിലെ കുറവ്, കൂടാതെ റെഡ് മീറ്റിൻ്റെ അമിതമായ ഉപയോഗം, ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ കുറവ്, ഇതെല്ലാം കൊളോറക്ടൽ ക്യാൻസർ ഉണ്ടാകാനായി കാരണമാകാറുണ്ട്. കൊളോറക്ടൽ ക്യാൻസർ പലപ്പോഴും തുടങ്ങുന്നത് വൻകുടലിലെ ഭിത്തിയിൽ കാണപ്പെടുന്ന ചെറിയ ദശകളിൽ നിന്നാണ്. ഈ ദശകൾ 5-10 കൊല്ലം കൊണ്ടാണ് ക്യാൻസറായി ഡെവലപ്പാകുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ യാതൊരു രോഗലക്ഷണങ്ങളും ഈ അസുഖം കാണിക്കാറില്ല. അസുഖം ഒരു ക്യാൻസറായി മാറിയതിന് ശേഷം മാത്രമാണ് പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറ്. ഇതിലെ പ്രധാന ലക്ഷണം മലത്തിലൂടെ രക്തം പോകുന്നത്, ശോധനയിലുണ്ടാകുന്ന വ്യതിയാനം, അതായത് മലബന്ധമുള്ള ഒരാൾക്ക് പെട്ടെന്ന് തുടർച്ചയായി വയറിളക്കം ഉണ്ടാകുക, അല്ലെങ്കിൽ സാധാരണ ശോധന ഉണ്ടാകുന്ന ഒരാൾക്ക് വയറിളക്കം വരിക. ഇതിനു പുറമെ ശരീരം ക്ഷീണിക്കുക, വെയിറ്റ് കുറയുക, തീരെ വിശപ്പില്ലാതാവുക, അമിതമായ വയറുവേദന ഉണ്ടാവുക, ഇതെല്ലാം കൊളോറക്ടൽ ക്യാൻസറിൻ്റെ സിംപ്റ്റം ആയേക്കാം. ഈ വൻകുടലിലെ ക്യാൻസർ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഈ രോഗം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. ഇതുവഴി നമുക്ക് മലാശയം തൊട്ട് വൻകുടലിൻ്റെ അവസാന ഭാഗമായ സീക്കം വരെ നമുക്ക് പരിശോധിക്കാവുന്നതും, രോഗം സംശയം തോന്നുന്ന ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് നമുക്ക് ബയോപ്സിയായി ടെസ്റ്റ് എടുക്കുവാനും, ഇനി ഇത് വളരെ പ്രാരംഭദിശയിലുള്ള പോളിപ്പാണെങ്കിൽ അത് എൻഡോസ്കോപ്പി വഴി തന്നെ നമുക്ക് നീക്കം ചെയ്യാനും കഴിയും. ഇനി എങ്ങനെയാണ് ഇത് ചികിത്സിക്കുന്നത്? ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് ദശയോ പോളിപ്പ് ഉള്ള സ്റ്റേജിലാണെങ്കിൽ എൻഡോസ്കോപ്പി വഴി തന്നെ നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി ക്യാൻസർ 1-2 ഘട്ടങ്ങളിൽ താക്കോൽ പഴുത്ത് ശസ്ത്രക്രിയ വഴി നമുക്ക് ഈ അസുഖത്തെ നീക്കം ചെയ്യാൻ കഴിയും. ഇനി അതിലും അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിലും സർജറി വഴിയും പൂർണ്ണമായി

0: എല്ലാ കേസുകളിലും നമുക്ക് ഇത് മാറ്റാൻ കഴിയും.
1: വൻകുടലിലെ ക്യാൻസറിനുള്ള കാരണങ്ങൾ ഇതുവരെ സംസാരിച്ചത് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ രോഗങ്ങൾക്കുള്ള ചികിത്സയെയും ചികിത്സാ കേന്ദ്രങ്ങളെയും കുറിച്ച് അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0483273406. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483273406.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493326262.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
8: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
9: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
10: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
10: എ ബി സി ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483280500.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
11: അച്ഛൻ മാത്രം കൈമുട്ട് മേശയിലൂന്നി കൈക്കുമ്പിളിൽ താടി താങ്ങി ശൂന്യമിഴികളോടെ ചുവരിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പാ, എന്താ മോനെ? വെറുപ്പിന്റെ ഒരു തരി പോലും അപ്പന്റെ ശബ്ദത്തിലുണ്ടായിരുന്നില്ല. നീ എവിടെയായിരുന്നു പകൽ മുഴുവൻ? ഞാൻ ഷൂ പോളിഷ് പെട്ടി തൊട്ടുകാട്ടി, എന്നിട്ടത് നിലത്ത് വെച്ച് എന്റെ പോക്കറ്റിൽ നിന്ന് സമ്മാനപ്പൊതിയെടുത്ത് നീട്ടി. അപ്പാ നോക്കിയേ, അപ്പന് ഞാനൊരു നല്ല സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എത്ര വില കൊടുത്തു എന്നറിയാവുന്ന അപ്പൻ പുഞ്ചിരിച്ചു. ഇഷ്ടായോ? അവിടെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാ. അപ്പൻ പാക്കറ്റ് തുറന്നു, സിഗരറ്റുകൾ ഒന്ന് മണത്തു നോക്കി പുഞ്ചിരിച്ചു. ഒരു വാക്കും പറയാൻ പറ്റിയില്ല. ഞാൻ അടുപ്പിന്റെ അടുക്കെ നിന്ന് തീപ്പെട്ടി കൊണ്ടുവന്നു. അതൊരച്ച് കത്തിച്ച് അപ്പന്റെ ചുണ്ടിനിടയിലെ സിഗരറ്റിന്റെ തൊട്ടടുത്ത് പിടിച്ചു. ആദ്യത്തെ വലി എടുക്കുന്നത് കാണാൻ ഞാൻ പിന്നാക്കം നീങ്ങി നിന്നു. എന്തോ എന്റെ ഉള്ളിൽ തിങ്ങി വിങ്ങി വന്നു. എരിഞ്ഞ തീപ്പട്ടിക്കൊള്ളി ഞാൻ തറയിലെറിഞ്ഞു. ഞാനിപ്പോ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി. ഉള്ളിൽ നിന്നൊരു സ്ഫോടനം. ഈ ദിവസം മുഴുവൻ വിങ്ങി പൊട്ടി തകർക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ ആ വലിയ വേദന. ഞാൻ അച്ഛനെ നോക്കി. ഷേവ് ചെയ്യാത്ത മുഖം, കണ്ണുകൾ. അപ്പാ, അപ്പാ എന്ന് മാത്രമേ കണ്ണുനീരിനും ഏങ്ങലുകൾക്കുമിടയിൽ എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. ശബ്ദം പുറത്തു വന്നില്ല. അപ്പൻ കൈകൾ വിടർത്തി എന്നെ അലിവോടെ കെട്ടിപ്പിടിച്ചു. കരയല്ലേ മോനെ, നീ ഇങ്ങനെ വികാരജീവിയായാൽ നിനക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കരയേണ്ടി വരും. അപ്പ, ഞാനത് ഉദ്ദേശിച്ചേയില്ല. അത് അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചില്ല. എനിക്കറിയാം, എനിക്കറിയാം. എനിക്ക് വിഷമമൊന്നുമില്ല. ശരിക്കും ചൂഴ്ന്നാലോചിച്ചാൽ നീ പറഞ്ഞത് വാസ്തവമാണ്. അദ്ദേഹം എന്നെ കുറെ കൂടി നേരം കൈകളിലിട്ടാട്ടി, എന്റെ മുഖം പൊക്കി, അടുത്തുകിടന്ന തുവാല കൊണ്ട് എന്റെ മുഖം തുടച്ചു. ഇപ്പോ ശരിയായി. ഞാൻ എന്റെ കൈകൾ ഉയർത്തി അച്ഛന്റെ മുഖം തലോടി. അച്ഛന്റെ കണ്ണുകൾക്ക് മുകളിൽ പതുക്കെ മൃദുവായി തലോടി. വലിയ സിനിമാ സ്ക്രീനിനേക്കാൾ ചെറുതാക്കി സാധാരണ പോലെയാക്കി ആ കണ്ണുകൾ അവിടെ തിരിച്ചു വയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബാക്കി ജീവിതം മുഴുവൻ ആ കണ്ണുകൾ എന്നെ വേട്ടയാടുമെന്ന് ഞാൻ പേടിച്ചു. ഞാൻ ഈ സിഗരറ്റ് വലിച്ചു തീർക്കട്ടെ. അപ്പോഴും ശ്വാസം മുട്ടി. ഞാൻ പൊട്ടിത്തെറിച്ചു. അപ്പ, അപ്പനറിയാലോ ഇനി എന്നെ തല്ലിയാൽ ഞാൻ പരാതി പറയുകയില്ല. അപ്പൻ എന്നെ അങ്ങ് തല്ലിയാ മതി. ഹേയ് സെസേ, എന്നെയും എന്റെ വിങ്ങിക്കരച്ചിലുകളെയും താഴെ വെച്ച് അച്ഛൻ കബോർഡിൽ നിന്നൊരു പ്ലേറ്റ് എടുത്തു. ഗ്ലോറിയ, നിനക്ക് അല്പം ഫ്രൂട്ട് സലാഡ് വെച്ചിട്ടുണ്ട്. എനിക്കത് ഇറക്കാൻ പറ്റിയില്ല. അപ്പൻ താഴെയിരുന്ന് അത് സ്പൂണിൽ കുറേശ്ശെ കുറേശ്ശെ കോരി തന്നു.

0: എല്ലാം ശരിയായില്ലേ പൊന്നുമോനെ? ഞാൻ തലകുലുക്കി. ആദ്യത്തെ ഒന്ന് രണ്ട് സ്പൂണിൽ ഉപ്പ് ചുവച്ചു. ഇനിയും കുറേ കാലം വിടാതെ എന്നെ പിന്തുടർന്ന എന്റെ ചില അവസാന കരച്ചിലുകളിൽ ഒന്നായിരുന്നു ആ കണ്ണീർ.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15. എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
10: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനടുത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്കകം പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കേണ്ടതാണ്. വിശദമായ വിവരങ്ങൾക്ക് 8547630139 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി, 8547630139. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള HSST ജൂനിയർ ഒഴിവുകളിൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, സുവോളജി, സോഷ്യോളജി, അറബി, സൈക്കോളജി വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0491245753. ഒതുക്കുങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 20 ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. രാവിലെ 9:30 ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, ഉച്ചയ്ക്ക് 1 മണിക്ക് അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ബോട്ടണി എന്നിങ്ങനെയാണ് അഭിമുഖം നടക്കുക. 0483283949492 എന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി, 0483283849492. കടുങ്ങപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിഭാഗത്തിൽ ഹിസ്റ്ററി സീനിയർ, അറബിക് സീനിയർ, പൊളിറ്റിക്കൽ സയൻസ് സീനിയർ എന്നീ ഒഴിവുകളിലേക്ക് ഈ മാസം 29 രാവിലെ 9:30, ഇംഗ്ലീഷ് സീനിയർ, എക്കണോമിക്സ് സീനിയർ 2, കെമിസ്ട്രി ജൂനിയർ, മാത്തമാറ്റിക്സ് ജൂനിയർ എന്നീ ഒഴിവുകളിലേക്ക് ഉച്ചയ്ക്ക് 2 മണിക്കും അഭിമുഖം നടക്കും. ഫോൺ നമ്പർ 9447842850.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 24:33. FM ശുഭദിന പരിപാടികളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി അല്പസമയത്തിനകം വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് സിബിഐ. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യു എ ഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് വിവിധ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിവരികയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സഖ്യകക്ഷികളുടെ പിന്തുണയ്ക്കൊപ്പം എ ഐ എ ഡി എം കെയുടെ ഒരു വിഭാഗത്തിന്റെയും അമ്മമക്കൾ മുന്നേറ്റക്കഴകത്തിന്റെ ഏക എം എൽ എ ആയ എസ് കാമരാജിന്റെയും പിന്തുണ ടി വി കെ സർക്കാർ നേടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ശ്രീ കാമരാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിലവിൽ ടി വി കെയ്ക്ക് ഇപ്പോൾ ഏകദേശം 150 എം എൽ എമാരുടെ പിന്തുണയുണ്ട്. സർക്കാരിന് പിന്തുണ നൽകുന്നതിനെ ചൊല്ലി എ ഐ എ ഡി എം കെ 2 ഗ്രൂപ്പുകളായി പിളർന്നു. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എം എൽ എമാർക്ക് ടി വി കെ സർക്കാരിനെ പിന്തുണയ്ക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരെ പുറത്താക്കുമെന്ന് മുതിർന്ന നേതാവ് അഗ്രി കൃഷ്ണമൂർത്തി മുന്നറിയിപ്പ് നൽകി. അതേസമയം വിജയ്ക്ക് പിന്തുണ നൽകിയ 30 എം എൽ എമാരുടെ സംഘം എ ഐ എ ഡി എം കെ നിയമസഭാ കക്ഷി നേതാവായി എസ് പി വേലുമണിയെ തെരഞ്ഞെടുത്തു. മുൻമന്ത്രി സി വി ഷൺമുഖത്തിന്റെ വസതിയിൽ പാർട്ടി നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ ടി വി കെ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ ഷൺമുഖം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്കു ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രധാനമായും പരിഗണനയിൽ ഉള്ളത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമബംഗാളിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ക്രമസമാധാന നില ശക്തമാക്കാൻ പോലീസ് നടപടി തുടങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ കേസുകൾ വീണ്ടും അന്വേഷിക്കാനും പുതിയ പരാതികളിൽ കേസെടുക്കാനും കമ്മീഷണർമാർക്കും എസ് പിമാർക്കും എ ഡി ജി പി നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ചെങ്കിലും ജനങ്ങൾക്ക് അമിതഭാരം നൽകാതെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സി ഐ ഐ വാർഷിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം മൂലം ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടെങ്കിലും രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിച്ചു. അതിനിടെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ

0: ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം യു എ ഇയിൽ വിന്യസിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ യു എസ് സ്ഥാനപതി മൈക്ക് വാൾസ് സ്ഥിരീകരിച്ചു. ലെബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന നൽകുകയെന്ന് ട്രംപ് വ്യക്തമാക്കി. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 3-ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് യുജി പരീക്ഷയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി പരാതിയുണ്ടായത്. കേസിൽ രാജസ്ഥാൻ പോലീസ് ഇതുവരെ 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വാർഷിക മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ താൽക്കാലിക കണക്കുകളും 4-ാം പാദത്തിലെ GDP കണക്കുകളും പുറത്തുവിടുന്ന തീയതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. എല്ലാ വർഷവും June 7-നായിരിക്കും ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുക. മെയ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. GDP കണക്കുകളുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: We can overcome any international global challenge with great resilience. The world is going through a challenging time. The war in West Asia has certainly disrupted global trade and global investment flows, and in these trying times India has a great opportunity to outshine others.
0: IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്

0: global trade and global investment flows. And in these trying times, India has a great opportunity to outshine others.
1: ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 86 റൺസിന് എല്ലാവരും പുറത്തായി. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ കാഗിസോ റബാഡയും ജേസൺ ഹോൾഡറുമാണ് ഹൈദരാബാദിനെ തകർത്തത്. റബാഡയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2 വർഷവും കിരീടം നിലനിർത്തി ഈസ്റ്റ് ബംഗാൾ. ഇന്നലെ നടന്ന മത്സരത്തിൽ സേതു എഫ് സിയും സെസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് പോയിന്റ് പട്ടികയിൽ മറ്റു ടീമുകൾക്ക് മറികടക്കാനാകാത്ത മുന്നേറ്റം ഉറപ്പാക്കിയ ഈസ്റ്റ് ബംഗാളിന്റെ കിരീടനേട്ടം. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിൽ മതപരമായ ചടങ്ങുകൾക്കിടെ മതിൽ ഇടിഞ്ഞുവീണ് 6 തീർത്ഥാടകർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് മതിൽ തകർന്നത്. അപകടസമയം 300 തീർത്ഥാടകർ പ്രദേശത്തുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ ബൈക്ക് ടാക്സി ആപ്പ് സേവനങ്ങൾ ഉടൻ നിർത്തലാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്. സാധുവായ അനുമതിയോ സർക്കാർ അംഗീകാരമോ ഇല്ലാതെയാണ് ഇത്തരം സേവനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് CBI. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 40 സെക്കൻഡും. FM ശുഭദിന പരിപാടികളാണ് നിങ്ങൾ കേൾക്കുന്നത്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജിൽ.
2: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
1: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
2: മൊബൈൽ 999-530-862.
3: ഇന്നത്തെ ഗാനം.
4: കൃത്യതയും പക്വതയും ഒത്തുചേർന്ന സംഗീതത്തിന്റെ സർഗാത്മക വസന്തമായിരുന്നു കവിയൂർ CK രേവമ്മ. മലയാള ചലച്ചിത്ര പിന്നണി ഗായിക എന്ന നിലയിലും കർണാടക സംഗീതജ്ഞ എന്ന നിലയിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ പ്രശസ്തിയാർജിച്ചു. ജീവിത നൗക, നവലോകം, നീലക്കുയിൽ, ശശിധരൻ, പൊൻകതിർ തുടങ്ങിയ മ്യൂസിക്കൽ ഹിറ്റുകൾ ഉൾപ്പെടെ 1950കളിൽ 20 മലയാള സിനിമകളിലെ ഗാനങ്ങൾക്ക് രേവമ്മ ശബ്ദം നൽകി. അനായാസമായ ആലാപനം, ശ്രുതിമധുരമായ ശബ്ദം, സ്ഫുടമായ ഉച്ചാരണം, ശരാശരി കേൾവിക്കാരെ കൂടി ഉൾക്കൊണ്ട് നിലവാര

ഭാരമുള്ള കച്ചേരികൾ നടത്താനുള്ള ആത്മവിശ്വാസം എന്നിവ രേവമ്മയെ പ്രത്യേകം അടയാളപ്പെടുത്തുന്നു. രേവമ്മ, പി ലീല, ജിക്കി എന്നിവർ ഒരു കാലത്ത് മലയാള സിനിമകളിലെ ഗാനത്രയം എന്നറിയപ്പെട്ടിരുന്നു. ഇന്ന് കവിയൂർ രേവമ്മയുടെ ഓർമ്മ ദിനത്തിൽ കേൾക്കാം. ജീവിത നൗക എന്ന ചിത്രത്തിന് വേണ്ടി അവർ മെഹബൂബ് എന്ന ജനകീയ ഗായകനോടൊത്ത് ചേർന്നാലപിച്ച ഗാനം. അഭയദേവിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി നൽകിയ രാഗമാവട്ടെ പാട്ടിനെ കൂടുതൽ മനോഹരമാക്കി. ഗാനം തോർന്നിടുമോ കണ്ണിൽ, ചിത്രം ജീവിത നൗക.

0: ഇന്നത്തെ ഗാനം സമാപിച്ചു. തയ്യാറാക്കിയത് വർഷ കെ പി, അവതരണം സി പ്രവിത.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ ACകൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
5: ഇന്ന് FM ശുഭദിന പരിപാടികൾക്ക് ശേഷം എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തക രമ്യ ഗായത്രി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൌകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: അലർജിയും ഹോമിയോപ്പതി ചികിത്സയും പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ് സംസാരിക്കുന്നു.
7: അലർജി ഒരു പരിധിവരെ വീട്ടിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാനാകും. എന്നാൽ ഒരിക്കലും രോഗം മൂർച്ഛിച്ച് മറ്റൊരു രോഗത്തിലേക്ക് ഇത് ആവുന്ന സാഹചര്യമുണ്ട് എന്ന് തോന്നിയാൽ ഇത്തരം കാര്യങ്ങളുമായി മുറുകെ പിടിച്ച് നിൽക്കരുത് എന്ന് ഉണർത്തുക കൂടി ചെയ്യുകയാണ്. അലർജിയുള്ള ആളുകൾ ഭക്ഷണം വീട്ടിൽ നിന്നും നിയന്ത്രിച്ചിട്ടും അലർജി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിലൂടെ ഫലപ്രദമായി ഇത് ചികിത്സിച്ചെടുക്കാൻ സാധിക്കും. ഹോമിയോപ്പതി എല്ലാ രോഗത്തിനും ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കൃത്യമായി പഠിച്ച് അത് ശരിയാക്കിയെടുത്ത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശക്തി വർദ്ധിപ്പിച്ച് ശരീരത്തിനെ കൊണ്ട് തന്നെ രോഗം മാറ്റുന്ന ഒരു രൂപമാണ്. അത്തരത്തിൽ നിങ്ങളുടെ അലർജി രോഗങ്ങൾക്ക് എന്താണ് അലർജിക്ക് കാരണമാവുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തുന്നു. ഇതിനുവേണ്ടി രോഗിയുടെ ശാരീരികവും മാനസികവും ജീവിതശൈലിയിലുള്ളതുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളെയും കൃത്യമായി അപഗ്രഥിക്കുന്നു. അതിനുശേഷം എന്താണ് രോഗമെന്നും എവിടെ നിന്നാണ് ഇത് വന്നു എന്നുള്ള കാരണത്തെ കാണുകയും ആ പ്രയാസത്തെ ഇല്ലാതെയാക്കുന്നതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് അടക്കമുള്ള ചികിത്സകൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ശരീരത്തിന് തന്നെ ഇത്തരത്തിൽ അലർജിയാവുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഇപ്രകാരം ഓരോ വ്യക്തിയുടെയും പ്രതിരോധശക്തി കൂട്ടിക്കൊണ്ട് ശരീരത്തിലെ രോഗഹേതുവിനെ മാറ്റിക്കൊണ്ട് പൂർണ്ണമായും അലർജി മുക്തമാക്കാൻ സാധിക്കും. അലർജിയുമായി കഷ്ടപ്പെടുന്നവർ കഴിവതും കൃത്യമായി ഉറക്കം കിട്ടുന്നുണ്ട് എന്നും മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ല എന്നും വ്യായാമം ചെയ്യുന്നുണ്ട് എന്നും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അനാവശ്യമായ കെമിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങളും ജീവിതശൈലിയിലെ തെറ്റായ രീതികൾ പിന്തുടരുന്നതും ഒഴിവാക്കേണ്ടതാണ്. മറ്റെല്ലാ രോഗങ്ങൾക്കും ഇവ ഹേതുവാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അലർജി രോഗികൾക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ വലിയ രൂപത്തിൽ ദ്രോഹം ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ ശരിയായ ജീവിതശൈലിയും വ്യായാമ ആഹാര നിയന്ത്രണങ്ങളും അലർജി രോഗത്തെ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായകരമായിരിക്കും.
6: അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
1: ഫോൺ 9946680000.
2: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
8: തിങ്കൾ രാവിലെ 8:20.
2: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
8: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
2: കേൾക്കൂ വ്യാഴാഴ്ച രാവിലെ 8:20.
9: വാക്കും
2: പൊരുളും പ്രായോജകർ.
9: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
11: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
5: അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാം നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ എന്നിവർ. രാത്രി 9:30 നാടകം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു.
4: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
12: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
13: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
12: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
14: ഫോൺ 7025131199.
15: കാവ്യധാര. കാവ്യധാരയിൽ ഇന്ന് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ദിവസം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ശ്രീയുക്ത വർമ്മ.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ദിവസം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് ശ്രീയുക്ത വർമ്മ.
1: കാവ്യധാര.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
6: ജീവിത പാഠം.
7: പ്രായോജകർ,
8: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
9: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
10: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: ജീവിത പാഠം.
0: ശാന്തമായ ഒരു പ്രഭാതം. സൂര്യൻ ചുവന്ന രശ്മികളോടെ കടലിൽ നിന്ന് കുതിച്ചുയരുന്നതുപോലെ തോന്നുന്നു. പതിവ് പോലെ അയാൾ അന്നും ബീച്ചിലൂടെ പ്രഭാത നടത്തത്തിനിറങ്ങി. ചെവിയിൽ തിരുകിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ പാട്ടു കേട്ടുകൊണ്ട് കൈകൾ വീശി വളരെ ആസ്വദിച്ചാണ് അയാൾ നടക്കുന്നത്. അയാൾ പതിവില്ലാത്തൊരു കാര്യം ശ്രദ്ധിച്ചു. തീരത്ത് നിറയെ നക്ഷത്ര മത്സ്യങ്ങൾ അടിഞ്ഞിരിക്കുന്നു.

രാത്രിയിലെ ശക്തമായ തിരമാലയിൽപ്പെട്ട് കൂട്ടത്തോടെ തീരത്തടിഞ്ഞതാണവ. തീരത്ത് നീണ്ടുകിടക്കുന്ന നക്ഷത്ര മത്സ്യങ്ങളെ നോക്കിക്കൊണ്ട് അയാൾ നടത്തം തുടർന്നു. അകലെ ഒരു പെൺകുട്ടി നിലത്തുനിന്ന് എന്തോ പെറുക്കിയെടുക്കുന്നതും കടലിലേക്ക് എറിയുന്നതും അയാൾ ശ്രദ്ധിച്ചു. ആ പെൺകുട്ടി അതേ കാര്യം ആവർത്തിച്ചു ചെയ്യുകയാണ്. ഇതെന്താണ് എന്ന ജിജ്ഞാസയോടെ അയാൾ നടന്നടുത്തു. നക്ഷത്ര മത്സ്യങ്ങളെ ഒന്നൊന്നായി കടലിലേക്ക് എറിയുകയാണ് അവളെന്ന് അയാൾക്ക് മനസ്സിലായി. അവൾക്കരികിലെത്തിയപ്പോൾ അയാൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് ഊരി. എന്താണ് മോളെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ ചോദിച്ചു. അങ്കിൾ, തിരമാലയിൽ അടിഞ്ഞ നക്ഷത്ര മത്സ്യങ്ങളെ കണ്ടില്ലേ? വെയിൽ ചൂടേറിയാൽ അവ ചത്തുപോകും. അവയ്ക്ക് ഒറ്റയ്ക്ക് കടലിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് വെയിൽ ചൂടാകുന്നതിന് മുമ്പ് അവയെ ഞാൻ കടലിലേക്ക് എറിയുകയാണ്. അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, മോളെ, കിലോമീറ്ററുകൾ ദൂരത്തിൽ പതിനായിരക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ കിടക്കുന്നു. ഇങ്ങനെ എടുത്തെറിഞ്ഞതുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഒരു നക്ഷത്ര മത്സ്യത്തെ കൂടി പെറുക്കിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞാണ് അവൾ മറുപടി നൽകിയത്. അങ്കിൾ, ആ നക്ഷത്ര മത്സ്യത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു മാറ്റമുണ്ടായില്ലേ? അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞൻ പ്രൊഫസർ എഡ്വേർഡ് ലോറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കയോസ് തിയറിയെ കുറിച്ചുള്ള പ്രബന്ധം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ചെറിയ പൂമ്പാറ്റ ബ്രസീലിൽ ചിറകനക്കിയാൽ അത് അമേരിക്കയിലെ ടെക്സാസിൽ ചുഴലിക്കാറ്റ് അഴിച്ചുവിടുമോ? ഇന്നത്തെ ചെറിയ മാറ്റങ്ങൾ, ചെറിയ സംഭവങ്ങളൊക്കെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്കും വലിയ സംഭവങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നാണിത് അറിയപ്പെടുന്നത്. ഞാൻ മാത്രം പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മാത്രം അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനാകുമോ? കുറച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകിയതുകൊണ്ട് മാത്രം ലോകത്ത് ദാരിദ്ര്യം ഇല്ലാതാകുമോ? പലരും റോഡ് നിയമങ്ങൾ പാലിക്കാറില്ല. പിന്നെ ഞാൻ മാത്രം പാലിച്ചതുകൊണ്ട് റോഡ് അപകടങ്ങൾ ഇല്ലാതിരിക്കുമോ? മനസ്സിൽ വരാവുന്ന ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നത് കുഞ്ഞുകുഞ്ഞു പ്രവർത്തനങ്ങളാണ്. സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലൊക്കെയുള്ള ഒരു ഇടപെടലും ചെറുതല്ല. തെറ്റായ ചില ഇടപെടലുകൾ ചിലപ്പോൾ ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ക്രിയാത്മകമായ ചില ഇടപെടലുകൾ ഭാവിയിൽ സുന്ദരവും മികച്ചതുമായ മുന്നേറ്റങ്ങളും സൃഷ്ടിക്കും. എഡ്വേർഡ് ലോറൻസിന്റെ തന്നെ വാക്കുകൾ ഓർക്കുക. ഒരു പൂമ്പാറ്റയുടെ ചിറകടി ഒരു ചുഴലിക്കാറ്റിന് വഴിയൊരുക്കുമെങ്കിൽ അതേ പൂമ്പാറ്റയ്ക്ക് ഒരു ചുഴലിക്കാറ്റിനെ പിടിച്ചുകെട്ടാനും കഴിയണമല്ലോ.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ. ആഖ്യാനം ശാലിനി എസ്.
0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
2: ജീവിത പാഠം
0: സമാപിക്കുന്നു. പ്രായോജകർ:
3: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
6: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
7: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
6: ETU, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
9: പ്രായോജകർ:
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
12: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
13: ആകെ പേടിയാവുന്നു ഡോക്ടർ.
12: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്. പേടിക്കാനൊന്നുമില്ല ഫാത്തിമ,

0: വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കേരളത്തിലെ ഒരു പരമ്പരാഗത കലാരൂപമാണ് സർപ്പംപാട്ട് അഥവാ നാഗംപാട്ട് എന്ന അനുഷ്ഠാന നൃത്തം. പുള്ളുവർ എന്ന സമുദായക്കാരാണ് സർപ്പക്കാവുകളിൽ നാഗംപാട്ട് നടത്തിവരുന്നത്. നാഗങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ കലാരൂപം നാഗക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും വീട്ടുമുറ്റത്തും നടത്താറുള്ളത്. പുള്ളോർക്കുടം, വീണ, ഇലത്താളം എന്നിവ ഉപയോഗിച്ചാണ് പുള്ളുവർ നാഗസ്തുതികൾ പാടുന്നത്. ഇന്ന് സർപ്പം പാട്ട് പാടുന്നത് പന്മന മോഹനനും സംഘവും.

0: പന്മന മോഹനനും സംഘവും അവതരിപ്പിച്ച സർപ്പം പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 47 സെക്കൻഡ്.
5: FM പ്രധാന വാർത്തകൾ.
4: കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവും എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനവട്ട ചർച്ചകൾ പൂർത്തിയാക്കി. 2 ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കും. മുസ്ലീം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലീം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി

0: കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നടതുറന്ന് ദീപം തെളിയിക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി.
1: FM പ്രധാന വാർത്തകൾ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കന്യാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, ട്രെയിൻ നമ്പർ 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 17 മിനിറ്റ് വൈകി 8:50, 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
10: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
11: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
12: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
11: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
12: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
12: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10,
11: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
14: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
13: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
14: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
13: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
14: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
13: ഫോൺ 9495777174.
1: കരിയർ ടിപ്സ്.
15: നന്നായി സംസാരിക്കാൻ കഴിവുള്ളവർക്ക് തിളങ്ങാൻ പറ്റിയ മേഖലകൾ. കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നത്, ശ്രദ്ധിക്കാം.
16: ചില രക്ഷിതാക്കൾ വന്ന് ചോദിക്കാറുണ്ട്, എന്റെ മകൻ അല്ലെങ്കിൽ മകൾ നന്നായി സംസാരിക്കും. ചില കുട്ടികൾ തന്നെ പറയും, സർ ഞാൻ നന്നായി സംസാരിക്കും. എനിക്ക് ഏതൊക്കെ മേഖലകളാണ് കരിയറിലേക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ മേഖലയിലാണ് തിളങ്ങാൻ സാധിക്കുക എന്നുള്ള കൃത്യമായ ചോദ്യം ചോദിക്കാറുണ്ട്. കൃത്യമായി സംസാരം കൂടുതൽ വേണ്ട ചില മേഖലകൾ മനസ്സിലാക്കി പോകുന്നത് അവരുടെ കരിയറിൽ എക്സൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട മേഖല ലീഗൽ സ്റ്റഡീസാണ്. നിയമപഠന മേഖലകളിൽ നല്ലൊരു ശതമാനവും നമുക്ക് സംസാരം വേണ്ടതാണ്. കോടതികളിലുള്ള പ്രാക്ടീസാണെങ്കിലും സ്വതന്ത്രമായിട്ടുള്ള കൺസൾട്ടേഷൻ അടക്കമുള്ള മേഖലയാണെങ്കിലും മറ്റു അനുബന്ധ മേഖലകളിലേക്കെല്ലാം പോവാൻ സംസാരം നിർബന്ധമാണ്. അപ്പോൾ ലീഗൽ മേഖലയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു അഭിരുചി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജേർണലിസം മേഖല, പത്രപ്രവർത്തന മേഖലയിൽ ഒരു 70% പത്രപ്രവർത്തന മേഖലയിലും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകൾക്കാണ് അവസരമുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ടീച്ചിങ് മേഖല, അത് പ്രത്യേകിച്ച് പറയാം.

0: വേണ്ടത് പോലുമില്ല. ടീച്ചിങ് മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിച്ച് കുട്ടികളിലേക്ക് കാര്യങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറുടെ റോളെന്ന് എല്ലാവർക്കും അറിയാം. ഈ തരത്തിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്ക് ഒരുപാട് കരിയർ ഗ്രോത്തിന് സാധ്യത പോലുമുള്ള മേഖലയാണ് ആ ടീച്ചിങ്. ആ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ആളുകൾക്കും ഈ സംസാരിക്കാനുള്ള കഴിവ് നിർബന്ധമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സൈക്കോളജി മേഖല. AI പോലുള്ള പുതിയ ടെക്നോളജികൾക്ക് റീപ്ലേസ് ചെയ്യാൻ പോലും കഴിയാത്ത, സാധിക്കാത്തൊരു മേഖല പോലുമാണ് സൈക്കോളജി മേഖല എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജി മേഖല എന്ന് പറയുന്നതിൽ എൻട്രി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ മനഃശാസ്ത്ര ചികിത്സാ മേഖല അടക്കമുള്ള മേഖല, ഇനി ട്രെയിനിങ് മേഖല അടക്കമുള്ള മേഖലകളിലേക്കൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമാണ് തിളങ്ങാൻ സാധിക്കുക. അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖല, പ്രത്യേകിച്ച് സർക്കാർ ജോലി അടക്കമുള്ള അഡ്മിനിസ്ട്രേഷൻ ജോലികളിലേക്ക് പോകുന്ന ആളുകൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. നമുക്കറിയാം IAS IPS അടക്കമുള്ള ഇങ്ങോട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ റോളുകളിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമാണ് അതിൽ തിളങ്ങാൻ സാധിക്കുക. മാത്രമല്ല, അതിൽ തിളങ്ങിയ ആളുകളെ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്കൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേഷൻ റോളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിർബന്ധമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്ക്, ടോക്കറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ മേഖലകളെല്ലാം അവർക്ക് തിളങ്ങാൻ സാധിക്കും. അതോടൊപ്പം പറയാനുള്ളത്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ഈ മേഖല തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ആ മേഖലയിൽ തിളങ്ങാൻ സാധിച്ചോളണം എന്നില്ല. അതിൽ കൃത്യമായ ഡെഡിക്കേഷനോടുകൂടെ 100% നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്ത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കതിൽ തിളങ്ങാനാവുക എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു.
1: കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം. 9895847144. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
2: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
1: ഫോൺ 9495777174.
2: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9745550424.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
11: അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
12: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
9: കുട്ടികൾ കളിക്കട്ടെ.
10: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
9: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
13: സൈബർ ജാലകം.
14: നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ പോഡ്കാസ്റ്റ് സൃഷ്ടിക്കാം?
15: നോട്ട്ബുക്ക് എല്ലാമിലൂടെ എങ്ങനെ പുതിയ സോഴ്സുകൾ ആഡ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം, നോട്ടുകൾ തയ്യാറാക്കാം എന്നെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഇതുപയോഗിച്ച് മനോഹരമായ പോഡ്കാസ്റ്റുകളും തയ്യാറാക്കുവാൻ പറ്റും. റേഡിയോയിലൊക്കെ കേൾക്കുന്ന പരിപാടി പോലെ മനോഹരമായി നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇത് വളരെ എളുപ്പമാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓഡിയോ ഓവർവ്യൂ എന്നത് ഒരു സൂപ്പർ ഫീച്ചർ തന്നെയാണ് എന്ന് പറയാം.

0: നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ വലതുവശത്തുള്ള നോട്ട്ബുക്ക് ഗൈഡ് എന്ന സെക്ഷനിൽ പോകുക. അവിടെ ഓഡിയോ ഓവർവ്യൂ എന്നതിന് നേരെ ജനറേറ്റ് ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ നൽകിയ വിവരങ്ങൾ വെച്ച് രണ്ട് അവതാരകർ സംസാരിക്കുന്ന മനോഹരമായ ഒരു പോഡ്കാസ്റ്റ് AI നിർമ്മിച്ചു നൽകും. ഇത് ഡൗൺലോഡ് ചെയ്ത് യാത്രകളിലോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ കേൾക്കാം. എന്ത് എളുപ്പമാണല്ലേ ഇങ്ങനെ കേൾക്കുവാൻ. വളരെ സംഗ്രഹിച്ച് ചുരുങ്ങിയ സമയത്തേക്കുള്ള ഓഡിയോ ഓവർവ്യൂ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ദീർഘമായി സംസാരിക്കുന്ന ഓഡിയോ ഓവർവ്യൂ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്രൊഫഷണലായ മനുഷ്യർ സംസാരിക്കുന്നത് പോലെയുള്ള പോഡ്കാസ്റ്റുകളാണ് ഇതിലൂടെ ലഭിക്കുക. എത്രയും പെട്ടെന്ന് ഈ ഫീച്ചറുകൾ പ്രയോജനപ്പെടുത്തി തുടങ്ങൂ. സമയം ലാഭിക്കൂ, പഠനം ആനന്ദകരമായ അനുഭവമാക്കി മാറ്റൂ. സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തക രമ്യ ഗായത്രി.
1: നമ്മൾ കൈവശം വെച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സാധാരണമാണെന്ന് തോന്നും, അല്ലെങ്കിൽ നിസാരമാണെന്ന് തോന്നും, ഇല്ലേ? കാരണം അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു തെറ്റായ ഉറപ്പ് നമ്മൾ ഇപ്പോൾ ഉള്ളിൽ വെക്കുന്നു. പക്ഷെ അതൊരിക്കലും ഇല്ലാതാവുമ്പോൾ, അതൊരു ശൂന്യതയായി മാറുമ്പോൾ, അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക നമ്മൾ സാധാരണം എന്ന് കരുതിയത് യഥാർത്ഥത്തിൽ അപൂർവമായിരുന്നു എന്ന്.
2: ആകാശമായവളെ അകലെ
0: പറന്നവളെ. എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് രമ്യ ഗായത്രി.
2: അറിയാതെ പോയെന്നു ഞാൻ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
6: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: പ്രിയപ്പെട്ടവരെ, സമയം 8:15.
8: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുക്കുളം.
9: പ്രായോജികർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544. BRGC ഇപ്പോൾ മഞ്ചേരി ചരണിയിലും.
8: നിങ്ങളുടെ ബാറ്ററി ചെറുതോ വലുതോ ഏതായാലും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു.
9: കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യക്ഷമതയോടെ.
8: വൻകിട സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ടെലികോം, ഹോസ്പിറ്റലുകൾ എന്നിവയുടെ വൈദ്യുത സംഭരണി ശേഷി കുറഞ്ഞ ബാറ്ററികൾ റീജനറേറ്റ് ചെയ്ത് നൽകുന്നു.
9: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി.
10: നമസ്കാരം പ്രിയപ്പെട്ടവരെ. മാമ്പഴം കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ സമയമാണല്ലോ ഇത്. മാമ്പഴം സുലഭമായി കിട്ടുന്ന കാലം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹൽവ തയ്യാറാക്കി നോക്കാം. മാമ്പഴ ഹൽവ വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. കുറഞ്ഞത് 5 മാമ്പഴം എടുക്കാം. ഏത് മാമ്പഴം വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. കോൺഫ്ലോർ 1 കപ്പ്, 2 കപ്പ് പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ നെയ്യ്, വെള്ളം 2 കപ്പ്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലക്കായ, ഏലക്ക എന്നിവ ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറയാം. ആദ്യം മാമ്പഴം കഴുകി തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് കോൺഫ്ലോർ എടുത്ത് അതിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ കലക്കി വയ്ക്കാം. കോൺഫ്ലോറിന് പകരം നമുക്ക് മൈദയോ അരിപ്പൊടിയോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ഇതിലേക്ക് മാമ്പഴം അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായി ഇളക്കാം.

0: ചൂടാകുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൈവിടാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. മിശ്രിതം അല്പം കുറുകി വരുമ്പോൾ 2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അലിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് നെയ്യ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1-4 ടേബിൾസ്പൂൺ നെയ്യ് ആവശ്യമായി വരും. ഇത് പാനിന്റെ വശങ്ങളിൽ നിന്ന് വിട്ടുവരുന്നതുവരെ ഇളക്കണം. അണ്ടിപ്പരിപ്പും ഏലക്കായ പൊടിച്ചതും ഈ സമയത്ത് ചേർക്കാം. നന്നായി വെന്ത് പാകമാകുമ്പോൾ നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഈ ഹൽവ മാറ്റി നിരത്തിവെക്കുക. ചൂടാറിയ ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മാമ്പഴ ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. ആദ്യം മാമ്പഴം കഴുകി തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് കോൺഫ്ലോർ എടുത്ത് അതിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ കലക്കി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കി 1 ടേബിൾസ്പൂൺ നെയ്യൊഴിച്ച് ഇതിലേക്ക് മാമ്പഴം അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായി ഇളക്കാം. ചൂടാകുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൈവിടാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. മിശ്രിതം അല്പം കുറുകി വരുമ്പോൾ 2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അലിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് നെയ്യ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1-4 ടേബിൾസ്പൂൺ നെയ്യ് ആവശ്യമായി വരും. ഇത് പാനിന്റെ വശങ്ങളിൽ നിന്ന് വിട്ടുവരുന്നതുവരെ ഇളക്കണം. അണ്ടിപ്പരിപ്പും ഏലക്കായ പൊടിച്ചതും ഈ സമയത്ത് ചേർക്കാം. നന്നായി വെന്ത് പാകമാകുമ്പോൾ നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഈ ഹൽവ മാറ്റി നിരത്തിവെക്കുക. ചൂടാറിയ ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഹൽവ തയ്യാറാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് പാപ്പിനിപ്പാറയിൽ നിന്ന് രമാ വിജയനാണ്.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജകർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഇന്ന് രാവിലെ 11 മണിക്ക് സ്മൃതിഗീതങ്ങൾ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പഴയകാല മലയാള ചലച്ചിത്രഗാനത്തിന്റെ ആദ്യവരിയും ചിത്രത്തിന്റെ പേരും 9495050600 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമായി അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9495050600.
1: രംഗഗീതം.

മിന്നാമിനുങ്ങ് എന്ന നാടകത്തിനു വേണ്ടി മെഹബൂബും മച്ചാട് വാസന്തിയും ആലപിച്ച ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ഡി ഹസ്സൻ.

0: മിന്നാമിനുങ്ങ് എന്ന നാടകത്തിൽ മെഹബൂബും മച്ചാട് വാസന്തിയും ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ഡി ഹസ്സൻ.
1: രംഗഗീതം.
2: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
3: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരും ഉള്ളൂ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
5: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
6: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
6: ശ്രീകാന്ത് നേത്രാലയ.
1: FM ശുഭദിനത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമായിരിക്കുന്നു. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം കേട്ടോളൂ, ആർ ശങ്കർ. കേരളത്തിൽ ഉപമുഖ്യമന്ത്രിയായതിനുശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയും ഇദ്ദേഹമാണ്. ആർ ശങ്കർ എഡിറ്ററായിരുന്ന പത്രമാണ് ദിനമണി. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ആദ്യ മുഖ്യമന്ത്രിയും ആർ ശങ്കറാണ്. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം. ഇതിന്റെ ഉത്തരം ആർ ശങ്കർ.
6: ഇതുവരെ കേട്ടത്
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
5: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
8: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 27:02. FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് FM ശുഭദിനത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
2: മാധ്യമപ്രവർത്തക രമ്യ ഗായത്രിയാണ് എന്റെ ഗാനത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അവരുടെ ജീവിതാനുഭവങ്ങൾക്കും പ്രിയ ഗാനങ്ങൾക്കുമായി നമുക്ക് കാതോർക്കാം.
3: എന്റെ പേര് രമ്യ ഗായത്രി. വണ്ടൂറാണ് സ്വദേശം. മാധ്യമപ്രവർത്തകയാണ്. എഴുത്തിനോടും ക്ലാസിക്കൽ ഡാൻസിനോടും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. 10 ചെറുകഥകൾ വിവിധ മാധ്യമങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൊന്നുതമ്പ്രാന്റെ ചെണ്ടയാണ് ആദ്യ ചെറുകഥാ സമാഹാരം. പാട്ട്, അത് ശബ്ദവും നിശബ്ദതയും ചേർന്ന ഒരു യാത്ര പോലെയാണ്. ഒരു ചെറിയ താളത്തിന് പോലും മനസ്സിന്റെ ആഴത്തിലൊളിഞ്ഞിരിക്കുന്ന ഓർമ്മകളെ മെല്ലെ മെല്ലെ ഉണർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മാജിക് ഉണ്ടതിന്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരാൾക്ക് അത് പ്രണയത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ മറ്റൊരാൾക്ക് അത് നഷ്ടത്തെയായിരിക്കാം ഓർമ്മിപ്പിക്കുന്നത്. ചിലർക്ക് ബാല്യകാലമായിരിക്കും ഓർമ്മ വരിക. സന്തോഷം വരുമ്പോൾ പാട്ടിലൂടെ അത് ചിരിയായി പുറത്തുവരും. ദുഃഖം പാട്ടിലൂടെ കണ്ണീരായി ഒഴുകും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് അറിയാതെ വരുന്നൊരു ഗാനമാണ്.

1970 മലയാള സംഗീതത്തിന്റെ ഒരു ഗോൾഡൻ എറയായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാനാവില്ല. അതാണ് ഈ കാലത്തും ആ പാട്ടുകൾക്ക് ഇത്ര ഫ്രഷ്നെസ് തോന്നുന്നതും. അന്ന് പാട്ടുകൾ ഹിറ്റാവുന്നതിനെപ്പറ്റി ആലോചിക്കാതെ അത് അനുഭവമാക്കാൻ വേണ്ടി രചിച്ചവയാണ് ഏറിയ പങ്കും. ഞാനൊക്കെ ജനിക്കുന്നതിന് എത്രയോ മുൻപിറങ്ങിയ ഒരു സിനിമയാണ് ആരണ്യകം. അതിൽ പ്രകൃതിയും പ്രണയവും കൂടിച്ചേർന്ന ഒരു ഗാനമുണ്ട്. മൗനം പെയ്യുന്ന ഇടങ്ങളായാണ് ഞാൻ എപ്പോഴും പ്രകൃതിയെ കാണുന്നത്. കാറ്റിലുലയുന്ന ഇലകൾക്കും മണ്ണിലലിയുന്ന മഴത്തുള്ളികൾക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഷയുണ്ടെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാലുണ്ട്. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, പ്രകൃതി മാത്രം സംസാരിക്കുന്ന നന്മയുടെ നിശബ്ദമായ ഒരു ഭാഷ. ഈ പാട്ട് കേൾക്കുമ്പോൾ അത് ഞാനായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛന്റെ തറവാട്ടിൽ പോകുമ്പോൾ മരങ്ങൾ കാറ്റിനോടും മണ്ണ് മഴയോടും പറയുന്ന ഈ നിശബ്ദമായ ഭാഷ ഒരുപാട് കേട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഒരു പ്രായത്തിൽ നമ്മളെല്ലാവരും കാണുന്ന സ്വപ്നങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയെയും മഴയെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് എപ്പോഴും മൂളി നടക്കാൻ ഇഷ്ടമുള്ളൊരു ഗാനമാണിത്. ഇറ്റ്സ് ഫീൽസ് ലൈക്ക് പ്യുവർ മാജിക് ടു മീ.

ഒരു മഴ പെയ്യുന്ന ദിവസം പോലെ ഹൃദയം നനയിക്കുന്ന സിനിമയാണ് മേഘമൽഹാർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറയാതെ പോകുന്ന ചില സ്നേഹങ്ങൾ, പേരില്ലാതെ നിലനിൽക്കുന്ന ചില ബന്ധങ്ങൾ എല്ലാം അതിലുണ്ട്. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിലെ ഒരു പ്രശസ്ത രാഗ പരമ്പരയാണ് മേഘമൽഹാർ. മേഘമൽഹാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മഴമേഘങ്ങളുടെ സംഗീതം അല്ലെങ്കിൽ മഴയെ വിളിച്ചു വരുത്തുന്ന രാഗം എന്നൊക്കെയാണ്. ഒരു മഴത്തുള്ളി പോലെ വന്ന് മനസ്സിൽ പതിഞ്ഞു പോകുന്ന ഈ സിനിമയിലെ ഗാനങ്ങൾ എല്ലാം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെങ്കിലും ഒരു നറു പുഷ്പമായി എന്ന ഗാനത്തോട് കൂടുതലൊരടുപ്പമുണ്ട്.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: അന്തപ്പൻ എന്താ ഒരു മൗനം?
5: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട് മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
6: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
7: എന്റെ ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് മാധ്യമ പ്രവർത്തക രമ്യ ഗായത്രി.
8: അൺഎക്സ്പെക്ടഡ് ആയി എടുത്ത മനോഹരമായ ഫോട്ടോ പോലെയാണ് ചിലരെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ ചില ഭാഗ്യങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ. ചാനലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേരെ കാണാനും പ്രമുഖ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ വെച്ച് എനിക്ക് ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരനുഭവമാണ് പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പെരുമ്പടവൻ ശ്രീധരൻ സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത്. പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്നറിയില്ല. ഒരു ഇന്റർവ്യൂവിനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാനും കാൽ നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിനെ കുറിച്ച് സംസാരിച്ചിരിക്കാനും പിന്നീടങ്ങട്ട് ഒരു മകളെപ്പോലെ എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെല്ലാനും എല്ലാം ഭാഗ്യം ലഭിച്ചത് ഒരു സ്വപ്നം പോലെയാണ് ഞാൻ ഇന്നും കാണുന്നത്. എന്റെ ആദ്യ പുസ്തകത്തിന്റെ അവതാരിക ലോകമെമ്പാടും ആരാധകരുള്ള അദ്ദേഹമാണ് എഴുതിയതെന്നത് എനിക്ക് കിട്ടിയ അതിലും വലിയ ഭാഗ്യം. ഇന്റർവ്യൂവിൽ അദ്ദേഹം കൂടുതൽ പറയാൻ ആഗ്രഹിച്ചത് കുട്ടിക്കാലത്തെ കുറിച്ചാണ് കേട്ടോ. പട്ടിണിയും കഷ്ടപ്പാടുകളും എല്ലാം ഒരു വശത്തുണ്ടെങ്കിലും ആ കുട്ടിക്കാലത്തിന്റെ നന്മകൾ മാത്രം തിരഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രാരാബ്ധമായാലും സമ്പന്നമായാലും ആർക്കും മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ് കുട്ടിക്കാലം എന്ന് പറഞ്ഞാണ് അദ്ദേഹം വാക്കുകൾ അവസാനിപ്പിച്ചതെന്ന്. ഈ പാട്ട് ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ടി.

നമ്മൾ കൈവശം വെച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സാധാരണമാണെന്ന് തോന്നും, അല്ലെങ്കിൽ നിസാരമാണെന്ന് തോന്നും, ഇല്ലേ? പ്രിയപ്പെട്ട ഒരാൾ, ഒരു ബന്ധം, ഒരു സമയം, അല്ലെങ്കിൽ ഒരു ചെറിയ സന്തോഷം പോലും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുമ്പോൾ അതിന്റെ പ്രത്യേകത നമ്മൾ കാണാതെ പോകുന്നു. കാരണം അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു തെറ്റായ ഉറപ്പ് നമ്മൾ ഇപ്പോഴും ഉള്ളിൽ വെക്കുന്നു. പക്ഷെ അതൊരിക്കലും ഇല്ലാതാവുമ്പോൾ, അതൊരു ശൂന്യതയായി മാറുമ്പോൾ, അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക നമ്മൾ സാധാരണം എന്ന് കരുതിയത് യഥാർത്ഥത്തിൽ അപൂർവമായിരുന്നു എന്ന്. ഷഹബാസ് അമൻ പാടിയ വെള്ളം എന്ന സിനിമയിലെ ആകാശമായവളെ എന്ന ഗാനം. നമ്മളോടൊപ്പമുള്ളവരെ, ഈ നിമിഷത്തെ, ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളെ എല്ലാം ഈ സമയം തന്നെ ചേർത്ത് പിടിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തലായി എനിക്ക്

ഗാനങ്ങളിലൂടെ ജനപ്രീതി നേടിയ സിനിമകൾ ഒരുപാടുണ്ട്. ഈ പാട്ട് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു യാത്രയിലാണ് ഞാൻ ഈ ഗാനം ആദ്യമായി കേട്ടത്. വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു മാജിക് ഓരോ വരികൾക്കും ഉണ്ടെന്ന് തോന്നിയ നിമിഷങ്ങൾ. അപ്പോൾ തന്നെ പാട്ട് സെർച്ച് ചെയ്ത് നോക്കി സ്ഥിതി എന്ന സിനിമയിലെ ഗാനമാണെന്ന് മനസ്സിലായി. പറയാതെ അറിയാതെ പോകുന്ന പ്രണയത്തിന്റെ അഴവും നൊമ്പരവും എടുത്തുകാട്ടുന്ന ഈ ഗാനമാകട്ടെ.

മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും പ്രണയത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളും വളരെ ഭംഗിയായി ആവിഷ്കരിച്ച മലയാള സിനിമയിലെയും സാഹിത്യത്തിലെയും ഇതിഹാസമാണ് പി പത്മരാജൻ. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി രാധാലക്ഷ്മി പത്മരാജനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരവസരം കിട്ടിയിട്ടുണ്ട്. പ്രകൃതിയും മഴയും സംഗീതവും പത്മരാജൻ സിനിമകളിൽ അവിഭാജ്യ ഘടകമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തൊട്ടതെല്ലാം ഹിറ്റാക്കുന്ന മാന്ത്രികതയിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് കഷ്ടമുള്ള കാര്യമാണെങ്കിലും ഇന്നലെ എന്ന സിനിമയിലെ കണ്ണിനിൻമയിൽ എന്ന ഗാനം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല, അല്ലേ?

0: ചേട്ടാ ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ ഇനി എസിയുടെയും വില കൂടും.
1: മോളെ ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസിസിൽ നിന്നും നല്ല ബ്രാൻഡഡ് എസികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ എസി വാങ്ങാം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia, movement that inspires.
6: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
7: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
8: എന്റെ ഗാനം തുടരുന്നു. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പം രമ്യ ഗായത്രി.
9: വേനലവധി. ഞാനും എന്റെ കസിൻ റോഷ്നിയും അച്ചമ്മയും മാത്രമുള്ള വൈകുന്നേരങ്ങൾ. ആ വലിയ വീടിന്റെ അടുത്തായി ഒരു കുഞ്ഞു മണ്ഡപമുണ്ട്. കൽച്ചുവരുകളിൽ പടർന്നു കയറിയ മുല്ലവള്ളികളിൽ ഇല കാണാത്ത വണ്ണം നിറഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂക്കൾ, മഴ പെയ്യാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ആകാശം, പൂമുഖത്തിന്റെ വലിയ പടികളിലിരുന്ന് ഞാനും അവളും മത്സരിച്ച് പറിച്ചെടുത്ത മുല്ലപ്പൂമൊട്ടുകൾ കോർക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അച്ചമ്മോ TV ഓൺ ചെയ്തിട്ടുണ്ടാവും. അതിൽ വരുന്ന പാട്ടുകൾ കേട്ട് മുല്ലപ്പൂമാല കോർക്കുന്ന ഞങ്ങളും. സന്ധ്യയുടെ തീക്ഷ്ണ ഭംഗി പിന്നീട് ഒരിക്കലും ഇത്ര ആസ്വദിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തിയിരുന്ന ആ കാലവും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് എന്റെ മോന് ഞാനിത് പറഞ്ഞുകൊടുത്താൽ പോലും മനസ്സിലാകണമെന്നില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ നിന്നാവണം അറിയേണ്ടത്. അതുപോലെ തന്നെയാണ് ചില പാട്ടുകളും. വെറും സംഗീതമല്ലാത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടമായാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്.

ഭർത്താവ് ഒരു നേവി ഉദ്യോഗസ്ഥനായതുകൊണ്ടും വിവാഹത്തിന് ശേഷം 10-15 വർഷം നേവൽ ക്യാമ്പസുകളിൽ ജീവിച്ചതുകൊണ്ടും മാത്രമല്ലാട്ടോ ആ വെളുത്ത യൂണിഫോമിനോട് ആരാധന തോന്നാത്ത പെൺകുട്ടികൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അനാർക്കലി എന്ന സിനിമയെ ശ്രദ്ധിക്കാനുള്ളൊരു പ്രധാന കാരണം ഇതുതന്നെയായിരുന്നു. പതിഞ്ഞതും ആഴമേറിയതുമായ കടലിനെ ഓർമ്മിപ്പിക്കുന്ന ഈ ഗാനം, ഉള്ളിലൊരു പ്രണയക്കടൽ നിറയ്ക്കുന്ന ഗാനം.

അമ്മമ്മ കുറച്ചു കാലമാണ് എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും എന്റെ മധുരമുള്ള ഓർമ്മകളിൽ അമ്മമ്മയുടെ പേര് ആദ്യം തന്നെയുണ്ട്. കുട്ടിക്കാലത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കേട്ട കഥയിലും അടുക്കളയിൽ നിന്ന് വരുന്ന കൊതിയൂറുന്ന മണത്തിലും മുറ്റത്തെ സന്ധികളിലും എല്ലാം അമ്മമ്മയുണ്ടായിരുന്നു. ഒരു 11 വയസ്സുകാരുടെ ഓർമ്മകളിൽ ഞാൻ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകൾക്ക് പഴക്കം വരില്ല എന്ന് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ്. കുഞ്ഞിക്കൈകളാൽ അന്ന് ഞാൻ ആ വെള്ള മുടികൾ മെടഞ്ഞുകൊടുക്കുമ്പോൾ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ആ മുഖമാണ് ആദ്യം ഓർമ്മ വരിക. ഒരുപാട് ഓർമ്മകൾ തരാൻ അമ്മമ്മയ്ക്കും കിട്ടാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടായില്ലെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു ശാന്തമായ സ്നേഹം തൊട്ടറിയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോയി കണ്ട ഒരു സിനിമയാണ് ഞാൻ ഗന്ധർവൻ. എനിക്ക് തോന്നിയത് അതിലെ പ്രണയത്തെക്കാൾ കൂടുതൽ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ഒരിടത്തു നിന്നെങ്കിലും നമ്മളെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതത്വം തോന്നുന്ന ഒരു അദൃശ്യ സാന്നിധ്യം ഉണ്ടായതിന്റെ എക്സൈറ്റ്മെന്റാണ്. ആരാലുമെങ്കിലൊക്കെ കേൾക്കണം, കേൾക്കപ്പെടണം, മനസ്സിലാക്കണം, അതീവ പ്രിയപ്പെട്ടവളാകണം എന്ന ചിന്തയിലൂടെ കടന്നു പോകാത്ത ഒരു പ്രായം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ചില ഗാനങ്ങൾ കേൾക്കുന്നത് മാത്രമല്ല, അതൊരു കാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കുമ്പോഴാണ്, അനുഭവിക്കുമ്പോഴാണ് അത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടത്.

ആകാശവാണി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ്. നാട്ടിലുള്ളപ്പോൾ രാവിലെ തന്നെ എന്റെ അച്ഛൻ ആകാശവാണി മഞ്ചേരി FM വെക്കും. പിന്നെ ഞാനും ഒരു കാപ്പിയൊക്കെ കുടിച്ച് അച്ഛനോടൊപ്പം പാട്ടുകൾ കേട്ടിരിക്കുന്നത് പതിവാക്കി. ഓരോ വരിയും ഒരു പുസ്തകം വായിക്കുന്ന പോലെ മനസ്സിൽ കാഴ്ചയായി തോന്നാറുണ്ട്. ഇവിടെ എന്റെ ചില അനുഭവങ്ങളും ഇഷ്ടങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കേട്ടതിനും കൂടെ നിന്നതിനും നന്ദി.

0: എന്റെ ഗാനം.
1: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് മാധ്യമപ്രവർത്തക രമ്യ ഗായത്രി. അവരുടെ ഫോൺ നമ്പർ 8075967778. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8075

0: 9677758. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9 കഴിഞ്ഞ് 23 മിനിറ്റ്.
2: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്ന് മുതൽ ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP TD ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം MP ബിപ്ലബ് കുമാർ ദേവ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51 സംഘത്തിൽ. കേന്ദ്ര ഗവൺമെന്റും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും ചേർന്ന് 8 കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാമിന് തുടക്കം. രാജ്യത്തെ IFAD പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്ത്രപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമാണ് കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസീലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു. കൈലാസ മാനസ സരോവർ യാത്രയിൽ പങ്കെടുക്കാൻ താൽപര്യമായവർ ഈ മാസം 19 മുൻപ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രജിസ്ട്രേഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ KMY.gov.in സന്ദർശിക്കാം. കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ ഭട്കർ. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധ ഭട്കർ. കൊല്ലം ചാത്തന്നൂരിൽ MDMA കടത്തി പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിനു നേരെ പ്രതി കാറിടിച്ചുകയറ്റി, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പ്രതിയെ ഡാൻസ് ഓഫ് ടീം സാഹസികമായി പിടികൂടി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി.
2: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം. ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 166-49 മാംഗ്ലൂർ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28, 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 166-06 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാട് എക്സ്പ്രസ് 11:33, 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: വിട്ടാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?

0: പ്രസവത്തെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
0: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
2: അന്തപ്പൻ എന്താ ഒരു മൗനം?
3: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
4: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: വിവിധ സംഘടനകളുടെയും ജനകീയ സഹകരണത്തോടെയും കൊണ്ടോട്ടി നഗരസഭാ പരിധിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. വെള്ളം കെട്ടിക്കിടന്ന് രോഗാതുരമാകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേ മഴ എന്ന തലക്കെട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പദ്ധതിയുടെ ഭാഗമായി പോത്തുവെട്ടിപ്പാറ മുതൽ നീറ്റാണി വരെ ദേശീയപാതയോരത്ത് വിവിധ മേഖലകളിലായി ശുചീകരണ പ്രവൃത്തികൾ നടന്നു. നഗരസഭ, ആരോഗ്യ വിഭാഗം, കൊണ്ടോട്ടി നെടിയിരുപ്പ് ആരോഗ്യ കേന്ദ്രങ്ങൾ, റവന്യൂ, പോലീസ് സന്നദ്ധ സംഘടനകൾ, വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. നഗരസഭയുടെ ശുചിത്വ അംബാസഡർ അനസ് എടത്തൊടി മുഖ്യാതിഥിയായി സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 20 രാവിലെ 7 വി കെ പടി അരിത്തോടി ഫിറ്റ്നസ് ഗ്രൗണ്ടിൽ നടക്കും. സ്കൂൾ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ തീർത്ത് യാന്ത്രികക്ഷമത ഉറപ്പുവരുത്താനായുള്ള പരിശോധനക്കായി വാഹനത്തിന്റെ എല്ലാ രേഖകളും ഹാജരാക്കി സ്റ്റിക്കർ പതിപ്പിക്കേണ്ടതാണ്. പരിശോധനയിൽ പങ്കെടുക്കാത്ത വാഹനങ്ങൾ നിരത്തിലിറക്കിയാൽ സ്കൂൾ ബസ്സുകൾക്കെതിരെയും ഡ്രൈവർമാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് തിരൂരങ്ങാടി ജോയിന്റ് ആർ ടി ഒ ജി സുഗതൻ അറിയിച്ചു.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: കുറഞ്ഞ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
13: സാന്ത്വനത്തിന്റെ കരസ്പർശം.
14: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
15: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
14: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
15: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
16: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
17: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
18: മഴവില്ലിൽ ഇനിയൊരു ഗസലാണ് പാടിയത്, അന്തര സലീൽ ചൗധരി.

0: ചൂട് കൂടിക്കൂടി വരികട്ടോ, നോക്കിക്കോ. ഇനി ACD വില കൂടും
1: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia, movement that inspires.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
9: രാവിലെ 8:23.
7: പ്രായോജകർ,
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
11: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്. വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
13: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
14: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
16: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്.

0: ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
0: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
4: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരേ ഉള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: മഴവില്ലിലെ ഈ ഗാനം പാടിയത് ജാനകി ദേവി.

0: അൽ റൈഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
7: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
8: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ചൂടകറ്റാൻ ഏസി വേണം, എന്നാൽ കീശ താലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
5: എന്നും രാവിലെ 7:00.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
13: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
15: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
5: സാന്ത്വനത്തിന്റെ കരസ്പർശം.
16: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
17: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ, കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
18: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
19: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
19: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
19: ഫോൺ 9744550424.
12: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
13: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ ACകൾക്ക് മാത്രമല്ല, കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ഒരു ഗാനം കൂടി പാടിയത് KV സാബു, MD രാജേന്ദ്രന്റെ രചന, അരൂർ PK മനോഹരന്റെ സംഗീതം.

0: ఆకాశవాణి 102.7 మంజీరి ఎఫ్ఎం.
1: ఎఫ్ఎం ప్రధాన వార్తകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ യുഎഇ, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജവിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ആഭ്യന്തര ഉൽപ്പാദനം 36,000 നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. അന്തരിച്ച മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ കൊല്ലം ആയൂർ കമ്പംകോട് ആൾ സെയിൻസ് മാർത്തോമ പള്ളിയിൽ നടത്തി. ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2 തവണയും ഈസ്റ്റ് ബംഗാളിന് കിരീടം. ഇന്നലെ സേതു FC യും സെസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഈസ്റ്റ് ബംഗാളിൽ

0: കിരീട നേട്ടം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 2 മിനിറ്റ് വൈകി 11:01. 166-06 തിരുവനന്തപുരം മാംഗ്ലൂർ റെനാഡ് എക്സ്പ്രസ് 11:33. 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38. 163-30 മാംഗ്ലൂർ നാഗർകോവിൽ ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് 11:41 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: ആകാശവാണി മഞ്ചേരി എഫ് എം. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. വൃക്കരോഗം ഇന്ന് വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വൃക്കരോഗങ്ങളിൽ പൊതുവെ പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധേയമായ ലക്ഷണങ്ങളൊന്നും തന്നെ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാവും പലപ്പോഴും ഈ രോഗം ശ്രദ്ധിക്കപ്പെടുക. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വൃക്കകൾ ആരോഗ്യകരമായി സംരക്ഷിക്കപ്പെടുക എന്നതിന് പ്രസക്തിയേറുന്നത്. വൃക്കകളുടെ ആരോഗ്യം, നിങ്ങളുടെ അപകട സാധ്യത, അതെങ്ങനെ തടയാം എന്നീ കാര്യങ്ങളിൽ നാം ബോധവാന്മാരായിരിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ലിജി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട വൃക്കകൾ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ തകരാറുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃക്കരോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ കാണപ്പെടുന്നത്?
2: ശരിയാണ്, ഇന്ന് നമുക്ക് വൃക്കരോഗികളുടെ എണ്ണം പഴയതിനേക്കാൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഇതെല്ലാം ഇപ്പോൾ പഴയതിനേക്കാൾ വളരെ അധികം വർദ്ധിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് നമ്മുടെ ഫുഡിന്റെയും വ്യായാമക്കുറവും ഇതെല്ലാം അതിനൊരു കാരണം തന്നെയാണ്. ഇനി നമ്മൾ ടോട്ടൽ വൃക്കരോഗികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗങ്ങളാണ്. ഡയബറ്റീസ് തുടങ്ങി, അതായത് ഷുഗർ തുടങ്ങി, അത് അൺകൺട്രോൾഡ് ആയിട്ട് കൺട്രോൾ ഇല്ലാതെ ഒരു 10 വർഷം നീണ്ടു നിൽക്കുമ്പോഴാണ് ഷുഗർ കാരണമുള്ള വൃക്കരോഗം ഉണ്ടാകുന്നത്. ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഒരു പാരമ്പര്യ രോഗമായി, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മക്കൾക്കും ഇതുപോലെ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗം, ഡയബറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൺട്രോൾ അല്ലെങ്കിലും ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നു. ഡയബറ്റീസ് കൂടാതെ രക്താതിസമ്മർദ്ദം, പിന്നെ ജനിതകമായ

0: വൃക്ക രോഗങ്ങൾ, പിന്നെ നമ്മുടെ ഓട്ടോ ഇമ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ ബോഡി തന്നെ ബോഡിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന വൃക്ക രോഗങ്ങൾ, പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെയുള്ള വൃക്കകളുടെ കല്ലുകൾ, ഇതെല്ലാം തന്നെ വൃക്ക രോഗങ്ങൾക്ക് കാരണമാണ്. പിന്നെ ചില മരുന്നുകളുടെ അമിതം, കുറെ വർഷങ്ങളായിട്ടുള്ള അമിത ഉപയോഗം, വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗം, ഇതെല്ലാം വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല വൃക്ക രോഗങ്ങളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള അവബോധം കൂടുതലാണ്. അത് കാരണം നമ്മൾ വേഗം വളരെ നേരത്തെ വൃക്ക രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇത് കാരണം വൃക്ക രോഗങ്ങളുടെ എണ്ണം കൂടുന്നത് ഒരു കാണുന്നു. മാത്രമല്ല നമ്മുടെ വൃക്ക രോഗികളുടെ ആയുർദൈർഘ്യം ഇപ്പോൾ കൂടുതലാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോൾ പഴയതിനേക്കാൾ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു. അത് കാരണം വൃക്ക രോഗം വന്നാലും അവർ ട്രീറ്റ്മെന്റോടുകൂടി വളരെ കാലം ജീവിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും ഇപ്പോൾ പഴയതിനേക്കാൾ വൃക്ക രോഗികളുടെ എണ്ണം കൂടുതലായി കാണുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായുള്ള പ്രമേഹം, രക്താതി സമ്മർദ്ദം എന്നിവയുടെ വർദ്ധനവ് തന്നെയാണ്.
1: മാഡം, നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകുമോ? അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: വൃക്ക രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗിക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണം മിക്കവാറും കാണപ്പെടണമെന്നില്ല. എന്നാൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താം. അതായത് പ്രമേഹം മൂലമുള്ള വൃക്ക രോഗമാണെങ്കിൽ രോഗിക്ക് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം പതഞ്ഞു പോവുക എന്നുള്ളതാണ്. മൂത്രത്തിലെ പ്രോട്ടീൻ അധികമായി പോകുമ്പോഴാണ് മൂത്രം ഇങ്ങനെ പതഞ്ഞു പോകുന്നത്. അത് പിന്നീട് രോഗിക്ക് ദേഹത്ത് നീർക്കെട്ട്, കാലിലും മുഖത്തുമായി നീർക്കെട്ട് വരുന്നു. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ വേറെ പല ലക്ഷണങ്ങളും കാണപ്പെടുന്നു. അതായത് ശരീരത്തിൽ വിളർച്ച ഉണ്ടാവുന്നു, അത് കാരണം ക്ഷീണം, തളർച്ച, പിന്നെ നമുക്ക് ഈ വിശപ്പില്ലായ്മ, പിന്നെ വളരെയധികം രോഗം മൂർച്ഛിക്കുമ്പോൾ ഛർദി, ബോധക്ഷയം, ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ഇതായത് ഷുഗർ മൂലമുള്ള വൃക്ക രോഗം തുടങ്ങി അവസാനഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഞാനീ പറഞ്ഞത്. അത് മാത്രമല്ല വൃക്ക രോഗത്തിന്റെ വേറെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ രക്തസമ്മർദ്ദം നമുക്ക് കൺട്രോൾ, മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവാതിരിക്കുക, ഇത് വൃക്ക രോഗത്തിന്റെ ലക്ഷണമാണ്. ചിലർക്ക് വളരെ അപൂർവമായിട്ട് ഈ കാലുകളിലെ കോച്ചിപ്പിടുത്തം, പിന്നെ രാത്രി ഒരുപാട് മൂത്രം അധികമായി പോവുക, മൂത്രത്തിലെ രക്തത്തിന്റെ അളവ്, അതായത് രക്തമായി പോവുക, ബ്രൗൺ കളറിലോ കട്ടൻ ചായന്റെ നിറത്തിലോ മൂത്രം പോവുക, ഇതെല്ലാം തന്നെ വൃക്ക രോഗത്തിന്റെ ലക്ഷണമായി കാണപ്പെടുന്നു.
1: മാഡം, യഥാസമയം വൃക്കകളുടെ ആരോഗ്യസ്ഥിതി അറിയാതിരിക്കുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളെ, രക്തത്തിലെ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മാറ്റുന്ന ഒരു അവയവമാണ് വൃക്കകൾ. അപ്പൊ വൃക്കകൾ തകരാറിലാവുമ്പോൾ ഈ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് കാരണമുള്ള ലക്ഷണങ്ങളും സങ്കീർണതകളും രോഗിക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് ജലാംശം കൂടുക എന്നുള്ളതാണ്. വൃക്കകളാണല്ലോ നമ്മുടെ ശരീരത്തിലെ വെള്ളം അധികമായിട്ടുള്ള ജലത്തിനെ പുറന്തള്ളുന്നത്. അപ്പോൾ വൃക്കകൾക്ക് തകരാറിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുകയും ആദ്യം കാലിൽ നീർക്കെട്ടുണ്ടാവുകയും പിന്നീട് അത് കൂടുമ്പോൾ ദേഹം ആസകലം നീർക്കെട്ടുണ്ടാവുകയും അത് ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവുകയും രോഗിക്ക് ശ്വാസമുട്ടലുകൾ, പിന്നെ അത് കാരണം ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നു. രോഗിയുടെ ബി പി വളരെ ക്രമാതീതമായി കൂടുന്നതിന് ഒരു കാരണം ഈ ജലാംശം കൂടുന്നത് തന്നെയാണ്. മാത്രമല്ല ശരീരത്തിലെ പല ലവണങ്ങളും, സോഡിയം, പൊട്ടാസ്യം ഇതുപോലുള്ള ലവണങ്ങളെയും പുറന്തള്ളുന്നതും അതിന്റെ ലെവൽ കറക്റ്റാക്കി വെക്കുന്നതും വൃക്കകളാണ്. അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുമ്പോൾ രോഗിക്ക് ശരീരത്തില് ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുന്നതാണ് ഹൃദയത്തിന്റെ താളക്രമം തന്നെ വ്യതിയാനപ്പെട്ടിട്ട് രോഗിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഈ പൊട്ടാസ്യം കൂടുന്നതിൽ ഉണ്ടാവുന്നു. മാത്രമല്ല ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ആസിഡ്, ഇത് പുറന്തള്ളാനുള്ള ബുദ്ധിമുട്ട് കാരണം അസിഡോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് രോഗി എത്തുന്നു. പിന്നെ കുട്ടികളിലാണ് വൃക്ക രോഗം ഉണ്ടാവണമെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. കുട്ടികൾ പൊക്കം കുറഞ്ഞ കുട്ടികളായി മാറുന്നു. കുട്ടികൾക്ക് എല്ലുകൾക്ക് ബലക്കുറവ്, എല്ലുകൾക്ക് വളവുകൾ, ഇതെല്ലാം വൃക്ക രോഗത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടാവാം. പിന്നെ വൃക്കരോഗമുള്ളവർക്ക് സാധാരണ ജനങ്ങളെക്കാളും ഹൃദ്രോഗ സാധ്യത, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വൃക്കരോഗികൾക്ക് സാധാരണ ജനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, അതിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും രോഗി വിളർച്ച, അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത് വൃക്കകളുടെ കാര്യക്ഷമത കൃത്യമായി മനസ്സിലാക്കുന്നതിനായി എന്തെല്ലാം പരിശോധനകളാണ് നാം നടത്തേണ്ടത്?
0: വൃക്കകളുടെ ഞാൻ പറഞ്ഞല്ലോ, വൃക്കകൾക്ക് തകരാറ് വരുമ്പോൾ നമുക്ക് ചില പ്രാരംഭഘട്ടത്തിൽ നമുക്ക് സിംപ്റ്റംസ്, പേഷ്യൻസിന്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് വൃക്ക രോഗം വളരെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ. ഇത് ഞാൻ ഷുഗർ ഉള്ള പ്രമേഹമുള്ള വൃക്ക രോഗികളുടെ കാര്യമാണ് പറയുന്നത്. പ്രമേഹ രോഗത്തിന് രോഗമുണ്ടായി വൃക്ക രോഗമുണ്ടാകുമ്പോൾ യൂറിനിൽ മൈക്രോ ആൽബുമിൻ, അതായത് വളരെ കുറച്ചുള്ള ആൽബുമിൻ ലെവൽ, ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് 30 മില്ലിഗ്രാമിന് താഴെ ആയിരിക്കണം. 30 മില്ലിഗ്രാമിന് മുകളിലാണെങ്കിൽ ശരീരത്തിൽ

0: മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ എന്ന ലെവൽ കൂടുതലാണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗർ, പ്രഷർ ഇതെല്ലാം കൃത്യമായി ട്രീറ്റ് ചെയ്ത് ഈ മൈക്രോ ആൽബുമിൻ തടയുന്നതിനുള്ള മരുന്നുകളും നൽകുകയാണെങ്കിൽ രോഗിക്ക് വൃക്കരോഗത്തിൽ നിന്ന് തിരിച്ച് പഴയ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇത് കൺട്രോൾ ആവാതെ രോഗിയുടെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻ വളരെ കൂടുതലായി പോവുകയാണെങ്കിൽ നമുക്ക് വൃക്കകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ യൂറിനിലെ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ഷുഗർ ഉള്ള പേഷ്യൻസ് കൃത്യമായ ഇടവേളകളിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ പേഷ്യന്റിന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് അറിയുന്നതിനായി നമ്മൾ യൂഷ്വലി സാധാരണ ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡിലെ ക്രിയാറ്റിനിന്റെ അളവും യൂറിയയുടെ അളവും, കൂടാതെ സോഡിയം, പൊട്ടാസ്യം ഇതുപോലെ ലവണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു, അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ വയറിന്റെ സ്കാൻ വൃക്കകളുടെ പ്രവർത്തനത്തിന് വൃക്കകളിലെ കല്ലുകൾ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ കിഡ്നികളിലെ കല്ലുകൾ, നമ്മൾ അറിയപ്പെടാതിരിക്കുന്ന കല്ലുകൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനായി സ്കാനിംഗ് മൂലം നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നതാണ്.
1: മാഡം, അവസാനമായി വൃക്കകളുടെ സംരക്ഷണത്തിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: വൃക്കരോഗം വരാതിരിക്കാനും എന്തായാലും വന്നു കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാതിരിക്കാനും നമുക്ക് കുറെ മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ്. വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനം നമുക്ക് മുൻകരുതൽ ഒന്നെന്ന് പറയുന്നത് ഡയബറ്റിസ്, ഷുഗർ കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നതുമാണ്. ആളുകളുടെ, ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് വൃക്കരോഗത്തിന്റെ, അതായത് ഷുഗറിന്റെ മരുന്ന് കഴിച്ചാൽ വൃക്കരോഗം ഉണ്ടാകുമെന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. വൃക്കരോഗം ഉണ്ടാകുന്നത് കൺട്രോൾ അല്ലാത്ത ബ്ലഡ് ഷുഗർ കൊണ്ടാണ്. ബ്ലഡ് ഷുഗറിന് വളരെ കറക്റ്റായി ആഹാര നിയന്ത്രണവും വ്യായാമവും അത് കൂടാതെ മരുന്നുകളും ഉപയോഗിച്ച് കൃത്യമായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രമേഹം മൂലമുള്ള വൃക്കരോഗം നമുക്ക് തടയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മരുന്നുകളും വ്യായാമവും ആഹാരക്രമവും ഉപയോഗിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ. ഇതുകൂടാതെ വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നുകൾ, അതായത് നമ്മൾ ഈ വേദന സംഹാരി ഗുളികകൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള വൃക്കരോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗമാണ്. അപ്പം അത് നിയന്ത്രിക്കുന്നതിനെ പറ്റി, അതിനെ കുറിച്ചുള്ള അവബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ കൂടുതലായി വൃക്കകളിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുമ്പോൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. വൃക്കകളുടെ കല്ലുകൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. ഇതെല്ലാം വൃക്കരോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തസമ്മർദ്ദമാണ്. ഒരു വൃക്കരോഗിക്ക് രക്തസമ്മർദ്ദം കൂടി നിന്നാൽ വളരെ പെട്ടെന്ന് വൃക്കരോഗം മൂർച്ഛിക്കാനും ഡയാലിസിസ് എന്ന സ്റ്റേജിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായ രീതിയിൽ മരുന്നുകൾ ഉപയോഗിച്ചും ആഹാര നിയന്ത്രണവും ഉപ്പിന്റെ നിയന്ത്രണവും എല്ലാം ഉപയോഗിച്ച് പേഷ്യന്റിന്റെ, രോഗി അവരുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വൃക്കരോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ള നമുക്ക് ഉള്ള ഒരു മാർഗമാണ് മൂത്രത്തിൽ കൂടെ പോകുന്ന പ്രോട്ടീന്റെ അളവിനെ കുറയ്ക്കുക. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വൃക്കരോഗമുള്ളവർ അവരുടെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതെല്ലാം കൊണ്ടും വൃക്കരോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് മൂർച്ഛിച്ച് ഡയാലിസിസ് എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നു.
1: വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ലിജിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ രോഗത്തെ സംബന്ധിച്ച് നാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഒപ്പം തന്നെ ഈ രോഗത്തെ ചെറുക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന രോഗമാണിത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ രോഗം ബാധിക്കുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമായതിനാൽ പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടത്

0: അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. പ്രതിരോധ മാർഗങ്ങൾ. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ, പ്രത്യേകിച്ച് കുളങ്ങൾ, തോടുകൾ, കൈത്തോടുകൾ എന്നിവയിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക. മൂക്കിലൂടെ വെള്ളം ഒഴിക്കാതിരിക്കുക. ചെവിയിൽ പഴുപ്പുള്ള കുട്ടികളെ കുളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ യാതൊരു കാരണവശാലും കുളിക്കാൻ അനുവദിക്കരുത്. ഏതെങ്കിലും കാരണവശാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിടയായവർ മുൻപ് പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം ഡോക്ടറോട് പറഞ്ഞു തന്നെ ചികിത്സ തേടേണ്ടതാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 10:15:10. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഇസൈ മഴയി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര,

ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം 2:30 ചലച്ചിത്ര ഗാനങ്ങൾ 2:45 എഫ് എം പ്രധാന വാർത്തകൾ. പരിപാടിയെ കുറിച്ചുള്ള അറിയിപ്പ്. ട്രെയിൻ സമയം 3:00 ചലച്ചിത്ര ഗാനങ്ങൾ 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4:00 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

ஆகாஷவாணி 102.7 மஞ்சேரி எஃப்எம்.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ഈ ഗാനം ഇരുവർ എന്ന ചിത്രത്തിൽ നിന്ന്. ഉണ്ണികൃഷ്ണൻ, ബോംബെ ജയശ്രീ എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: വൈരമുത്ത് രചിച്ച് AR റഹ്മാൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. ചിത്രം ഇന്ത്യൻ

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: മെയ് മാതം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താണം.
1: FM പ്രധാന വാർത്തകൾ.
0: 1998 May 13 ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആണവ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ വെളിപ്പെടുത്തിയതായി

0: പ്രധാനമന്ത്രി പറഞ്ഞു. അഞ്ചാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോകനിവാസിലെ ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കുറ്റകൃത്യ കാര്യങ്ങളിൽ പരസ്പര നിയമസഹായം നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാർ ഇന്നലെ നേപ്പാളിലെ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. നിയമ നീതി പാർലമെന്ററി കാര്യമന്ത്രി ശോഭിത ഗൗതമാണ് കരാർ അവതരിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും ചേർന്ന് 8 വർഷത്തെ കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാമിന് തുടക്കമിട്ടു. രാജ്യത്തെ IFAD പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്ത്രപരമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമാണ് കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാം. സ്വർണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ കൂടി 123,120 രൂപയായി. 15,390 രൂപയാണ് ഒരു ഗ്രാമിന്റെ വില. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ ചാലയിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വാഹനങ്ങൾക്ക് പ്രത്യേക റൂട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ കെ എൻ ബാലകൃഷ്ണനാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി 11:05. 166-06 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാട് എക്സ്പ്രസ് 11:33. 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38. 163-30 മാംഗ്ലൂർ ജംഗ്ഷൻ നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് 11:41 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണുകണ്ടിയിൽ.
5: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണുകണ്ടിയിൽ.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ള AC കൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
12: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
13: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
15: ചേട്ടാ, ഇത് ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
16: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് AC കൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
17: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർത്താതെ AC വാങ്ങാം.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: മഴക്കാലത്തിനു മുമ്പെയുള്ള പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണമംഗലം പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തോട്ടശ്ശേരിയാറ അങ്ങാടയിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹുസൈൻ കാരിവട്ടത്ത് ഉദ്ഘാടനം ചെയ്തു.

0: ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിസര ശുചിത്വവും രോഗാണു ഉറവിട നശീകരണവും ലക്ഷ്യമിട്ട് വാർഡ് തലങ്ങളിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സെയ്തു നെടുമ്പുള്ളി, റൂഫിയ യു സക്കീന എന്നിവർ പറഞ്ഞു. ചെറുവല്ലൂർ അരീക്കോട് പ്രദേശത്തെ ആഫ്രിക്കൻ ഒച്ചുശല്യം പരിഹരിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കി പെരുമ്പടപ്പ് പഞ്ചായത്ത്. പ്രദേശത്ത് ലഘുലേഖകൾ വിതരണം ചെയ്തും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചും നാട്ടുകാരുടെ സഹകരണത്തോടെ ഒച്ചിന്റെ വ്യാപനം തടയാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷത്തിൽ ചെറിയ പ്രദേശത്ത് മാത്രം കണ്ടിരുന്ന ഒച്ച് മഴ പെയ്തതോടെ കൂടുതൽ ഭാഗങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ സ്രവം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. പ്രദേശത്ത് ക്ലോറിനേഷനും പ്രതിരോധ മരുന്നും തെളിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. രാത്രി സമയങ്ങളിലാണ് ഇവ കൂട്ടമായി പുറത്തെത്തുന്നത്. അതുകൊണ്ട് രാത്രി പ്രതിരോധ മരുന്ന് തളിക്കുന്നതിനും തീരുമാനിച്ചു. വ്യാപനം തടയാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായം അഭ്യർത്ഥിക്കുന്നതിനും പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതാവസ്ഥ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം തീരുമാനിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
7: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
8: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
9: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
11: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
12: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
13: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
14: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
13: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
15: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
16: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
15: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
16: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
17: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
18: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
19: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റും 40 സെക്കൻഡും.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സ്മൃതിഗീതങ്ങൾ.
0: സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ.

ആദ്യഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എം വേലായുധൻ പുറ്റമണ്ണയാണ്. അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും കെ ജെ യേശുദാസും പാടിയത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ രചന, ആർ കെ ശേഖരന്റെ സംഗീതം.

ഇനി വാട്സാപ്പിലൂടെ സ്മൃതിഗീതത്തിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നു. കമറുന്നീസ നസീർ വടക്കാഞ്ചേരിയിൽ നിന്നുമാണ് കമറുന്നീസ സന്ദേശം അയച്ചിട്ടുള്ളത്. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി സുശീലയും യേശുദാസും പാടിയത്. വയലാറിന്റെ രചന ജി ദേവരാജന്റെ സംഗീതം.

0: കാല മലയാള ചലച്ചിത്രത്തിന്റെ ചലച്ചിത്രഗാനത്തിന്റെ ആദ്യ വരിയും ചിത്രത്തിന്റെ പേരും 9495050500 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ സന്ദേശമായി അയക്കാവുന്നതാണ്. പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495050500.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
0: ഇനി കേൾക്കാം കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ രചന, കെ രാഘവന്റെ സംഗീതം. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ, നെയ്ഹ എന്നിവരാണ്.

സ്മൃതിഗീതത്തിലെ അടുത്ത ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചെറുതുരുത്തിയിൽ നിന്നും റസിയയാണ്. ചിത്രം മദനോത്സവം. പാടിയത് എസ് ജാനകി. ONV യുടെ രചന സലീൽ ചൗധരിയുടെ സംഗീതം.

0: ഫേസ് നോക്ക്.
1: എന്തുണ്ട് വിശേഷം? എന്തു പറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
1: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: സമയം 11 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. കേൾക്കുന്നത് സ്മൃതിഗീതങ്ങൾ. താനാളൂരിൽ നിന്നും സി കെ കുട്ടി പകര കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ചേട്ടത്തി എന്ന ചിത്രത്തിനുവേണ്ടി PB ശ്രീനിവാസ് പാടിയത്. വയലാറിന്റെ രചന, MS ബാബുരാജിന്റെ ഈണം.

0: അറ്റന്നീസ് വേണം. എന്നാൽ കീശ താലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
2: ചിത്രം ജസ്റ്റിസ് രാജ, പാടിയത് പി സുശീലയും യേശുദാസും. പൂവച്ചൽ ഖാദറിന്റെ രചന, ഗംഗൈ അമരന്റെ സംഗീതം. ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അമ്പലപ്പടി കോളനിയിൽ നിന്നും സുമതി ബാലൻ, തൃക്കുന്നശ്ശേരി.

0: புண்ணியம் புலர்ந்த பொண்ணு மகளே சுமங்கலியானி.
1: ഗിരീഷ് ചിറ്റണ്ട ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. പാടിയത് പട്ടണക്കാട് പുരുഷോത്തമൻ, എസ് ജാനകി എന്നിവർ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയ്ക്ക് എം കെ അർജുനന്റെ സംഗീതം. ചിത്രം ചെന്നായി വളർത്തിയ കുട്ടി.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: അടുത്തതായി സ്മൃതിഗീതത്തിൽ സത്യൻ കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം. യേശുദാസ് പാടിയത് യൂസഫ് അലി കേച്ചേരിയുടെ രചനയ്ക്ക് ശങ്കർ ഗണേഷിന്റെ സംഗീതം. ചിത്രം ചിരിക്കുടുക്ക.

കെ പി മോഹനൻ പെരുമ്പളം ചേർത്തലയിൽ നിന്നും കത്തെഴുതിയിരിക്കുന്നു സ്മൃതിഗീതത്തിലേക്ക്. അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് റാഗിംഗ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് യേശുദാസ്. പി ജെ ആന്റണിയുടെ രചനയ്ക്ക് എം കെ അർജുനന്റെ സംഗീതം.

കോഴിക്കോട് മടവൂരിൽ നിന്നും ഫസൽ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഗാനശില്പികൾ പി ഭാസ്കരൻ, വി ദക്ഷിണാമൂർത്തി. പാടിയത് യേശുദാസ്. ചിത്രം പ്രസാദം.

0: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അത്. സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: സ്മൃതിഗീതം തുടരുകയാണ്. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. ഇനി കേൾക്കാം കടത്തുകാരൻ എന്ന ചിത്രത്തിലെ പാട്ട്. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മോഹൻദാസ് ചെമ്രക്കാട്ടൂരാണ്. വയലാറിന്റെ രചനയ്ക്ക് MS ബാബുരാജിന്റെ സംഗീതം. പാടിയത് S ജാനകി.

ജയശ്രീ പോത്തുകല്ലിൽ നിന്നും കത്തയച്ചിരിക്കുന്നു. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അടവുകൾ 18 എന്ന ചിത്രത്തിലെ പാട്ട്. പാടിയത് യേശുദാസ്. ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് എ ടി ഉമ്മറിന്റെ ഈണം.

സ്മൃതിഗീതങ്ങളിലെ അവസാന ഗാനം കേൾക്കാം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വെള്ളൂരിൽ നിന്ന് വിശ്വനാണ്. ചിത്രം നീയോ ഞാനോ, പാടിയത് പി. ജയചന്ദ്രൻ, വരികൾ സത്യൻ അന്തിക്കാടിന്റേത്, സംഗീതം നൽകിയത് ശ്യാം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 12 മണി കഴിഞ്ഞ് 37 മിനിറ്റ്. ഇന്ന് മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ സുധീർ ബാബു.

0: FM പ്രധാന വാർത്തകൾ.
1: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാവിലെ ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കെനയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി ഗുസിയാനോ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. രണ്ട് ദിവസത്തെ ബ്രിക്സ് യോഗം നാളെയാണ് ആരംഭിക്കുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസ് അന്വേഷിക്കാൻ CBI സംഘം രാജസ്ഥാനിലെത്തി. രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത 2 ഡസനോളം ആളുകളെ CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കോഴിക്കോട്ട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത്. ആകാശവാണിയുടെ 90th anniversary ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ നിരൂപകൻ KV സഞ്ജയ് സംസാരിച്ചു. PP ശ്രീധരൻകുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2nd തവണയും ഈസ്റ്റ് ബംഗാളിന് കിരീടം. ഇന്നലെ സേതു FCയും സെസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ കിരീട നേട്ടം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 12:05, 1665 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08, 1619 ചെന്നൈ എഗ്മൂർ മംഗളൂരു എക്സ്പ്രസ് 1:08, 2-2-1-1-3 ലോക്മാന്യ തിലക് തിരുവനന്തപുരം എക്സ്പ്രസ് 1:14 വൈകി 1:13, 1-2-0-7-5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 1-6-3-2-4 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 13 വൈകി 2:47 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5-6-6-0-9 ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് 2:54, 1-6-3-2-5 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

0: 4,820, while the Nifty added 92 points to 23,476 when reports last came in. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇശൽ

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈശ്വരയിലേക്ക് സ്വാഗതം. ആദ്യം രാജലക്ഷ്മിയും സംഘവും പാടിയ ഗാനമാണ് കവിളിൽ നാണം എന്നാരംഭിക്കുന്നു.

0: പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം മടക്കം, രചന സംവിധാനം സി കൃഷ്ണകുമാർ, ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മഡ, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ നാടകം ജീവിതോത്സവം, രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമ്മന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ എന്നിവർ. ഇന്ന് രാത്രി 9:30 ജീവിതോത്സവം, ഉച്ചയ്ക്ക് 1 മടക്കം, റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന്.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം,
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
6: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
7: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
8: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
9: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
10: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
11: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
12: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
13: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
14: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
4: Kia, movement that inspires.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
16: എന്നും രാവിലെ 8:30.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
16: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
17: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
18: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
17: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
18: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
17: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
18: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
19: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
18: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
19: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
20: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
21: കണ്ണങ്കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
10: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.

0: ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: बैंकिंग के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े। कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത
5: ശനിയും ഞായറും രാവിലെ 7:50
3: തിമിരം ഗ്ലോക്കോമ റെറ്റിന ഒക്യുലോപ്ലാസ്റ്റി കോർണിയ ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ
6: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത് പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ
7: അന്തപ്പ എത്ര തവണ നിന്നോട് പറഞ്ഞതാ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന് ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി
8: ചേട്ടാ ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ നോക്കിക്കോ ഇനി ACയുടെയും വില കൂടും
9: മോളെ ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും അത് മാത്രമല്ല പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും
8: പിട്ടാപ്പള്ളി ഏജൻസീസ് ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23
4: പ്രായോജകർ
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
11: ഇശലിൽ ഇനി സവിതയും സംഘവും ചേർന്ന് പാടിയ ഗാനം

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോട് കൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia, movement that inspires.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: 3 കോളേജിലെയും
8: ഡോണ്ട് വറി,
7: ഫീസ് നോക്ക്.
9: എന്തുണ്ട് വിശേഷം?
7: എന്തുപറ്റി?
8: ഫീസിന്റെ ടെൻഷൻ.
9: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
10: RBI പറയുന്നു,
11: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
12: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
13: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
12: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
13: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
14: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
15: ഇശൽ സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 17 സെക്കൻഡ്. ഇനി ജാലകം കേൾക്കാം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് 2026-27 വർഷത്തിൽ ഒഴിവുള്ള 8-5 ക്ലാസുകളിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2026-27 വർഷം 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളായിരിക്കണം. അപേക്ഷാ ഫോം വണ്ടൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ്, വണ്ടൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ ലഭിക്കും. അപേക്ഷകർക്ക് ഈ മാസം 16 അകം ജാതി, വരുമാനം, അവസാന പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ് എന്നിവ സഹിതം വണ്ടൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട്, 8547-630-1317, അല്ലെങ്കിൽ 9947-317-1820. 9947-31-8240. സംസ്ഥാന കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്.

0: പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. May 15 വരെ അപേക്ഷ സമർപ്പിക്കാം. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. വേനൽ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അതേസമയം 22 MLA എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AINRC നേതാവ് മല്ലാടി കൃഷ്ണറാവു, BJPയിലെ എ നമശിവായം എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം വിളിച്ചു ചേർത്തു. പാണക്കാട്ടെ യോഗത്തിൽ ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായേക്കും. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ റഗ്ബി ടീമിൽ ഇടം നേടുന്ന ആദ്യ കേരള വനിതാ കായിക താരമായി മാറിയിരിക്കുകയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ KP ആതിര. തൃശൂർ റഗ്ബി അസോസിയേഷന് കീഴിൽ പരിശീലിക്കുന്ന ആതിര ഉസ്ബക്കിസ്ഥാനിലെ താഷ്കന്റിൽ നടക്കുന്ന കാസ സെവൻസ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിലാണ് ഉൾപ്പെട്ടത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ബാസ്കറ്റ്ബോളിൽ പരിശീലനം നേടാനാണ് ആതിര തൃശൂർ വിമല കോളേജിൽ എത്തുന്നത്. ഇവിടെ നിന്നാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച റഗ്ബിയിലേക്കുള്ള വഴി തുറക്കുന്നത്. കോളേജിനായി കാലിക്കറ്റ് സർവകലാശാല ഗെയിംസിൽ സ്വർണം നേടിയ ആതിര പിന്നീട് ദേശീയ സർവകലാശാല മീറ്റിൽ ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരളത്തിനായി കളത്തിലിറങ്ങി. മാസ്റ്റേഴ്സ് ടൂർണമെന്റിനായി പുറത്തെടുത്ത പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത്. നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ വിദേശ കോച്ച് പോളിന് കീഴിലാണ് ആതിര പരിശീലനം നടത്തുന്നത്. 14 താഷ്കണ്ടിലേക്ക് തിരിക്കും. 16-ഉം 17-ഉമാണ് മത്സരം.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തര സന്ദർശനങ്ങൾക്കുള്ള ഔദ്യോഗിക വാഹനവ്യൂഹത്തിന്റെ വലിപ്പം ഗണ്യമായി കുറച്ചു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെയാണ് മാറ്റം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പരിസ്ഥിതി സൌഹൃദ ബദലുകൾ സ്വീകരിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MLA തുടങ്ങിയവരും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനിടെ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി US പ്രസിഡന്റ് ടെലിഫോൺ സംഭാഷണം നടത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 197

0: ഉയർന്ന് 74,756-ലും നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 23,461-ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വർദ്ധിപ്പിച്ച ഇറക്കുമതി തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും.

0: 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബിയട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിലാണ് മത്സരം. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽമഴയെ തുടർന്ന് വൻ നാശനഷ്ടം. എറണാകുളം ജില്ലയിൽ 10 വീടുകൾ തകർന്നു. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറം മങ്കടയിൽ ഇന്നലെ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ചു. കൊല്ലം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ശാസ്താംകോട്ട മുതുവിലാക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊട്ടാരക്കരയിൽ പരസ്യബോർഡ് ഹൈ വോൾട്ടേജ് ലൈനിലേക്ക് വീണ് പുലമണ്ണിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കരുനാഗപ്പള്ളിയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി. ചിറ്റുമൂല നഴ്സറിമുക്കിൽ മരം വീണ് പുതിയകാവ് ചക്കുവള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുളത്തൂപ്പുഴയിൽ കനത്ത മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ മരക്കൊപ്പൊടിഞ്ഞ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വീണു. പത്തനാപുരം, കുന്നിക്കോട്, കോട്ടവട്ടത്ത് ഇടിമിന്നലേറ്റ് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. മഴയും ശക്തമായ കാറ്റും പലയിടത്തും വ്യാപകമായ കൃഷിനാശത്തിനും ഇടയാക്കിയിട്ടുണ്ട്.
0: മങ്കടയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുൻ മുഖ്യമന്ത്രിയും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആകാശവാണി 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാർ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. ആകാശവാണി 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിച്ചു. കവി പി പി ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കൊല്ലം ചാത്തന്നൂരിൽ എംഡിഎംഎ കടത്തപ്പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിനു നേരെ കാറിടിച്ച് കയറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ഡാൻസ് അപ്പ് സംഘം സാഹസികമായി പിടികൂടിയ കാരങ്കോട് സ്വദേശി സനോജിൽ നിന്നും 10 എംഡിഎംഎ കണ്ടെടുത്തു. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപോത്ത് ചത്തു. മുത്താച്ചി കുനിയിൽ ബൈജുഷ് ബാബുവിന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. വനപാലക സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മുലായം സിംഗ് യാദവിന്റെ മകനും സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവിന്റെ സഹോദരനുമായ പ്രതീക് യാദവ് അന്തരിച്ചു. 38 വയസ്സായിരുന്നു. ബിജെപി നേതാവും ഉത്തർപ്രദേശ് വനിതാ കമ്മീഷൻ ഉപാധ്യക്ഷയുമായ അപർണ ബിഷ്ത് യാദവാണ് ഭാര്യ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജ്ജിതം. തമിഴ്നാട്ടിൽ വിശ്വാസവോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടിവികെ സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനോപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണവിലയിൽ വൻകുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റും തുടരും. വേനൽമഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ആത്മഹത്യകളുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് 2018 മുതൽ 2025 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 18 മുതൽ 21% സൂയിസൈഡ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഇന്ത്യയിലും കേരളത്തിലും ഈ കണക്കുകൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ കണക്കുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സൂയിസൈഡുകളെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ഓരോ വ്യക്തിയുടെയും മാനസിക ആരോഗ്യ നിലവാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിൽ നടക്കുന്ന കുഴപ്പങ്ങൾ പലപ്പോഴും പുറത്താകാതെ തന്നെ ഒരാളെ ആത്മഹത്യ എന്ന അത്യന്തം ദാരുണമായൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. മനസ്സ് തുറക്കുക, സഹായം തേടുക, സഹജീവികളുടെ കൈപിടിക്കുക എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഓരോ ജീവനും ഒരു നിലാവാണ്. അത് കെടുത്താൻ ആർക്കും അവകാശമില്ല. മനസ്സിന്റെ രോഗങ്ങൾ ഭൗതിക ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെപ്പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. തളർന്നു പോകുന്നവർക്കായി നമ്മളെല്ലാവരും കൈനീട്ടേണ്ട സമയമാണത്. ഓരോ ആത്മഹത്യയും ഒരു കുടുംബത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്, ഒരു സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മണ്ണിലെ ഓരോ മനുഷ്യനും സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നിർമ്മിക്കണം. സഹായം തേടുന്നതിൽ ലജ്ജിക്കേണ്ടതായിട്ടില്ല. വിഷമം പങ്കുവയ്ക്കുന്നത് ധൈര്യത്തിന്റെ അടയാളമായി വേണം കാണാൻ. മനുഷ്യന്റെ ആകെ ആരോഗ്യത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് മാനസികാരോഗ്യം. ശാരീരികാരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ സംരക്ഷണവും വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലെ സമാധാനം, സന്തോഷം, ഭദ്രത എന്നിവ വ്യക്തിയുടെ ജീവിത ഗുണനിലവാരത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. മാനസികാരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ടതായ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. 1. ദൈനംദിന ജീവിതം കാര്യക്ഷമമായി നയിക്കാൻ സഹായിക്കുന്നു. മാനസികാരോഗ്യം മെച്ചപ്പെട്ടാൽ വ്യക്തിക്ക് തന്റെ ജോലി, പഠനം, കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ കൂടുതൽ ഫലപ്രദമായി ഏർപ്പെടാൻ കഴിയും. 2. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോൾ മറ്റു മനുഷ്യരുമായി നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സഹായകമാകും. 3. തെളിഞ്ഞ ചിന്തകളും തീരുമാനങ്ങളും. മാനസികാരോഗ്യം നല്ലതായാൽ വ്യക്തി ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രശ്നങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്യും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അവർക്ക് പരിക്കുകൾ ഉണ്ടാകാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളാർ ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ അത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇവ ശാരീരികാരോഗ്യത്തിലും സ്വാധീനം ചെലുത്തുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളായും പ്രകടമാകാം. ഉറക്കമില്ലായ്മ, ക്ഷീണം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവ ഇത്തരത്തിലുള്ള രീതികളിൽ കൂടുതലും പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം പിരിമുറുക്കം അനുഭവിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? 1. മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. 2. സഹായം തേടുന്നത് ലജ്ജാകരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. 3. ഓരോരോ ആൾക്കും വിവിധ രീതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. അതിന് സഹായം ലഭ്യമാക്കുക, സ്വീകരിക്കുക. 4. സുഹൃത്തുക്കളെയും കുടുംബത്തെയും പിന്തുണയ്ക്കുക. ഇവയെല്ലാമാണ് അതിന് പരിഹാരമായി നമ്മൾ മുന്നിൽ കാണേണ്ട ചില കാര്യങ്ങൾ. ഇവയുടെ മൂലചിന്ത ഊന്നിപ്പിക്കുന്നത് ആരോഗ്യമെങ്കിൽ മനസ്സ് ആരോഗ്യവാനാകണം എന്ന ആശയമാണ്. ശാന്തവും സംതൃപ്തവുമായ മനസ്സാണ് സുന്ദരമായ ജീവിതത്തിന് അടിസ്ഥാനം. ഇതിനായി ആവശ്യമുണ്ടെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാനസികാരോഗ്യ ജാഗ്രതാ ക്ലാസുകൾ നടത്താവുന്നതാണ്. സമൂഹത്തിൽ എത്തിച്ചേരേണ്ടതും അറിയേണ്ടതുമായ ഒരു സന്ദേശം പറയട്ടെ. മനസ്സിന്റെ സ്വസ്ഥതയും സംരക്ഷണവുമാണ് ജീവിത വിജയത്തിന്റെ ആധാരം. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ചിരി, ഒരു ചോദ്യം, സുഖമാണോ എന്ന് ചോദിക്കുക. ഒരാളുടെ ജീവൻ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാനായേക്കും. ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. ജീവിതം വളരെ അർത്ഥവത്താണ്. നിങ്ങൾ അർത്ഥവത്താണ്. ജീവിക്കാനായി ഒരുങ്ങുക. സൂയിസൈഡൽ ടെൻഡൻസികൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി അത്തരം മാനസികാവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികളിൽ നമുക്ക് എന്ത് ചെയ്യാനാകും ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും അതിനുള്ള ചികിത്സ തേടാൻ ഉള്ള ഉപാധികൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും തുടക്കം എന്നോണം നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ മനസ്സിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ചിന്തകൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുമായുള്ള സംഭാഷണമോ ആണ്. അത്തരത്തിലുള്ള കൗൺസിലിംഗുകളിൽ കൂടെ തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ ആത്മഹത്യാ പ്രവണതയെ മറികടക്കാനായേക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരാളുമായി സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില സൂയിസൈഡൽ ടെൻഡൻസിയിൽപ്പെട്ട ചിന്തകളെല്ലാം തന്നെ മറികടക്കാൻ ഒരാൾക്ക് സഹായകമാകും എന്നുള്ളതാണ്. ഹോമിയോപ്പതി ശാസ്ത്രത്തിന്റെ ചികിത്സാ രീതിയെപ്പറ്റി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളും അയാളുടെ ശാരീരികവും

0: മാനസികമായ മേഖലകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചികിത്സ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തന്നെ വ്യക്തിയുമായി നല്ല രീതിയിൽ ഡോക്ടറിന് സംസാരിക്കാൻ കഴിയുന്നു. അതിലൂടെ തന്നെ മാനസിക ആരോഗ്യത്തിന് വേണ്ടുന്നുള്ള ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു എന്നതിലുപരി കോൺസ്റ്റിറ്റ്യൂഷണലായുള്ള, അതായത് വ്യക്തിനിഷ്ഠമായുള്ള ഒരു മരുന്ന് തിരഞ്ഞെടുക്കുകയും അതുവഴി ആ മനസ്സിന്റെ ചില ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആ നിയന്ത്രണത്തോടൊപ്പം ഡോക്ടർ ഉപദേശിക്കുന്ന ചില മാനസികമായ എക്സസൈസുകൾ, ചില രീതികളിലൂടെ ആ വ്യക്തിക്ക് ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരാനായി സാധിച്ചെന്നിരിക്കും. അതോടൊപ്പം തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഉപാധിയായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുകയും ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ ബ്രെയിനിനെ കുറച്ചുകൂടെ എനർജി കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുകയും മറ്റ് ചിന്തകളിൽ നിന്ന് ഏകാഗ്രതയുണ്ടാകുന്ന ഒരു ചിന്തയിലേക്ക്, നല്ല ചിന്തകളിലേക്ക് വരാനും ആ വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചികിത്സയോടൊപ്പം കൊണ്ടുപോകുന്നത് ആ വ്യക്തിക്ക് ആത്മഹത്യാ പ്രേരണയിൽ നിന്ന് പുറത്തേക്ക് വരാനായി കൂടുതൽ എളുപ്പകരമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനോ മാനസിക സമ്മർദ്ദങ്ങളോ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കുകയും അവരുമായി തുറന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. സ്വന്തം കുടുംബത്തിനകത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി പോലും ആ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ തന്നെ ഒരു പരിധിവരെ അത്തരം വ്യക്തികളിൽ മാനസിക സമ്മർദ്ദത്തിന് അയവ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസാരം നടന്നിട്ട് പോലും ആ വ്യക്തിയിൽ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെയോ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. ഹോമിയോപ്പതി മേഖലയിൽ ഇത്തരം ഡോക്ടേഴ്സ് കൌൺസിലിങ്ങിനോടൊപ്പം തന്നെ മെഡിസിനും കൂടെ നൽകുന്നുണ്ട്. അപ്പം അത്തരം സാധ്യതകളെയും നിങ്ങൾക്ക് തീർച്ചയായും സമീപിക്കാവുന്നതാണ്. അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിലെ റിസർച്ച് പഠനങ്ങൾ ഉൾപ്പെടെ ഇത്തരം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു മടിയും കൂടാതെ തുറന്നു സംസാരിക്കുക, ജീവിതത്തെ നല്ല ചിന്തകളിലേക്ക് നല്ല രീതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. അവസാനമായി ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഓരോരുത്തരും ആത്മഹത്യ പ്രതിരോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുക, സഹായം നൽകുക, കഴിയും പോലെ മനസ്സിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. നമുക്ക് ചേർന്ന് ആത്മഹത്യയില്ല ഒരു സമൂഹം സൃഷ്ടിക്കാം. ജീവിതം ഒരു അലങ്കാരമാണ്, അതിനെ വിളമ്പാം, കരുതാം, ആഘോഷിക്കാം.
1: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ചൂടിനെ ചെറുക്കാൻ ഏസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
1: സമയം 12 കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ്

0: ത്തിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു. പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഇതു സംബന്ധിച്ച ചർച്ചകൾ ന്യൂഡൽഹിയിൽ അവസാനഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. എംഎൽഎമാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം മൂന്ന് നേതാക്കളുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. കെ പി സി സി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും ഹൈക്കമാൻഡ് ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തീരുമാനം വന്നശേഷം മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ സോണിയാഗാന്ധി മുസ്ലിം ലീഗുമായി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗിന്റെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്ക് മുൻഗണന ലഭിക്കുന്നതായാണ് സൂചനകൾ. അഞ്ചാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ എ കെ എം അഷ്റഫിനെ പരിഗണിക്കാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. വോട്ടെടുപ്പിൽ 144 എംഎൽഎമാർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഡി എം കെ അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: நான் ரங்கசாமி கடவுளின் பெயரால் உறுதி கூறுதாவது நான் நேர்முகமாகவோ அல்லது மறைமுகமாகவோ ஒருவருக்கோ அல்லது பலருக்கோ இந்திய ஒன்றியத்தின் புதுச்சேரி ஆட்சி பரப்பின் முதலமைச்சர் என்ற முறையில் என் கவனத்திற்கு கொண்டுவரப்படும் அல்லது எனக்கு தெரியவரும் எந்த செய்தியையும் மேற்கூறிய முதலமைச்சர் என்ற வகையில் என்னுடைய கடமைகளை முறையாக ஆற்றுவதற்கு தேவைப்பட்டவரன்றி தெரிவிக்கவோ அல்லது வெளிப்படுத்தவோ மாட்டேன்.
0: അഞ്ചാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡ പ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. വാഹനവ്യൂഹത്തിൽ സാധ്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹം ത്തിന്റെ വലുപ്പം പകുതിയായി കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികൾ പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ ഉത്തരവിട്ടു. മെട്രോ സർവീസുകൾ, പൊതുഗതാഗതം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആരംഭിച്ചു. കേസിൽ രാജസ്ഥാൻ പോലീസ് 15 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്നു.

0: മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യപേപ്പർ വാങ്ങിയെന്ന് സംശയിക്കുന്ന ശുഭം ഖൈർനാർ എന്ന വിദ്യാർത്ഥിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. യോഗത്തിന് മുന്നോടിയായി ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മെക്കീനയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ചർച്ച നടത്തി. വിപണി വൈവിധ്യവൽക്കരണം, മുൻഗണനാ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു. ഇന്ന് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 19 മുൻപ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അപേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റായ kmy.gov.in സന്ദർശിക്കാം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 269 പോയിന്റ് ഉയർന്ന് 74,828, നിഫ്റ്റി 99 പോയിന്റ് കൂടി 23,479 വ്യാപാരം തുടരുന്നു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്താൻ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന. 2017 ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. UAE US ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ചർച്ച നടന്നു. ജമ്മുകശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. നടപടിക്കിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. പ്രതിരോധ സേനയിലെ സേവന കാലാവധി പൂർത്തിയാക്കിയ അഗ്നിവീറുകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ തീരുമാനിച്ച് പഞ്ചാബ് സർക്കാർ. ഇതിനുള്ള രൂപരേഖയും ചട്ടങ്ങളും അന്തിമമാക്കുന്നതിനായി മുതിർന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതിക്കും രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 3-ാം ദിവസം

0: 아랴, വന്നോളൂ.
1: മേഡത്തിന് എന്നെ മനസ്സിലായോ?
0: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
1: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
0: ഓ, അരുൺ.
1: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
0: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
1: അഡ്മിറ്റായിട്ട് മൂന്നാഴ്ചയായില്ലേ?
0: മൂന്നാഴ്ച.
1: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
0: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ. സംസാരിക്കാൻ കഴിയില്ല.
1: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
0: അതറിയാവുന്ന ഏക വ്യക്തി. മിണ്ടാനാവാതെ കിടക്കല്ലേ.
1: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
0: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല.
0: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ. അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
1: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
0: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
1: മേഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസ് ആണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
0: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
1: സാറിന്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്ട്.
0: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ.
1: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്ട് തുടർന്നു കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
0: പക്ഷേ അദ്ദേഹം
1: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മേഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
0: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുൻ.
1: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മേഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
0: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
1: അതും ശരിയായിരിക്കാം.
0: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
1: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
0: മറ്റു ജോലി പോലെ അല്ലല്ലോ നിങ്ങളുടേത്.
1: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മേഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
0: അറിയില്ല.
1: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
0: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
1: അത് പോട്ടെ, മേഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ.

0: എന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുകയായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു.
1: എന്താ ക്ഷീണിച്ചോ?
0: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ ദേ 3 മണി.
1: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് രണ്ട് വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
0: അതൊക്കെ ഇനിയും കാണാലോ, ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
1: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
0: തിയറിയോ? അതെന്താ?
1: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
0: വിചാരിച്ചു.
1: നമ്മൾ പിറ്റേന്നു അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്ക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
0: ആയിരിക്കുമല്ലോ, എന്താ സംശയം?
1: അല്ല,
0: അത് കൊള്ളാം, അത് പിന്നെ ഏത് പുഴയാ?
1: നമ്മൾ ഇപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
0: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
1: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
0: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
1: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
0: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
1: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
0: ഓ, അങ്ങനെ
1: അങ്ങനെ. പിന്നെ ഒരേ പുഴയില് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
0: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
1: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
0: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
1: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
0: വിചാരിച്ചു.
1: ഒരു മാസം കഴിഞ്ഞു നോക്കിയ എന്താ കാണുക?
0: ഒരു മാസം പ്രായമായ ചെടി
1: സമ്മതിച്ചിരിക്കുന്നു.
0: എന്താ കളിയാക്കുക?
1: ഏയ്, കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
0: ഓ, ഇതിൽ എന്താപ്പ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
1: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
0: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
1: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
0: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ, ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
1: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
0: എനിക്കറിയില്ല.
1: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
0: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
1: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
0: ആണോ? ശരിക്കും?
1: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
0: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കുന്നേ.
1: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
0: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
1: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
0: ആണോ?
1: സംശയം എന്താ, മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
0: അതെ.
1: എന്നിട്ടോ? പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
0: ഇല്ലേ.
1: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
0: ചോദിക്കൂ.
1: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
0: അത് ശരിയാണല്ലോ.
1: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കും.

0: ഉണ്ടായിരിക്കുമോ?
1: ഇല്ല
0: ഇല്ല. അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ കാണുന്നില്ലേ?
1: ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
0: മോളെ തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കില് തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
0: നമ്മളെ ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
1: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
0: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: வணக்கம் மேடம்.
1: வணக்கம். ஆரா?
0: நான் தங்கம்மா.
1: ஓ, இது குறே பேருண்டல்லோ.
0: ஆ, கிச்சனின் சார்ஜ் எனக்கு.
1: ஓ,
0: அது அச்சுவேட்டன். அச்சுவேட்டா, இங்க வா.
2: வணக்கம் மேடம்.
0: ஓ, வணக்கம். ஈ கார்டன் மொத்தம் நோக்கிறது அச்சுவேட்டரா. இது கிளீன் செய்ய குமுதம். குமுதம், இங்க வா. மேடம் இருக்க, இங்க வா கண்ணா.
3: வணக்கம் மேடம்.
1: வணக்கம்.
0: இஸ்திரி எல்லாம் அவள் நோக்கும். மருதகம், இங்க வா மருதகம். மேடம் இருக்கு.
3: வணக்கம் மேடம்.
1: வணக்கம். அப்போ எந்த பணியோ?
0: ஈ பங்களாவில் கொச்சம்மார் ஒரு ஜோலியும் செய்ய பாடில்ல மேடம். ஒரு ஸ்பூன் கீழே வீணால் போலும் எடுக்கிறது. சூப்பர்வைசர் அறிஞ்சால் நம்மள பாக்கி வைக்கல.
1: தங்கமே.
0: ஓ மேடம்,
1: அதுனே ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനും ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നള്ളി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാല്
1: ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ, തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന്റെ കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നല്ലേ, രോഗങ്ങൾ വരാ

0: പ്രതിരോധ ശക്തിയുള്ള തേലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
1: അതെങ്ങനെയാ?
0: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
1: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
0: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
1: ആണോ?
0: കഴിഞ്ഞ തവണ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
1: ഓ,
0: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
1: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
0: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
1: അതിന് എത്ര കാലം വേണ്ടിവരും?
0: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ. ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
1: അപ്പോ
0: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
1: മാധവ്.
0: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
1: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
0: ഞാൻ മാത്രല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
1: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
0: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
1: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
0: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
1: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
0: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ. സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നോ, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്കേ, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
0: മാധവ്,
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടി ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണം ഉണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനവും അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവനൊരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ? അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നളിനി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയൊരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോ മനസ്സിൽ ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
2: അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നേക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചു അത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായി ഇത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.

0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
1: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞ മനസ്സിന്റെ ഭാരം കുറയും. എന്താണെന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
1: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്. അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
2: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാ? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചു മറിയുന്ന ലാവ. ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗ് ആണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിലെ രണ്ടുപേര്? നോക്ക്, ഏയ്, ആളുകൾ കാണുന്ന ചിന്ത പോലുമില്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്ന് ഞാനിപ്പോ
0: ആരെങ്കിലും കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായൊരു അറിവും ഇല്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും കിട്ടും.
0: അപ്പോ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
0: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്ടുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ

0: സ്വന്തമാക്കും.
1: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
0: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
1: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
0: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
1: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
0: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
1: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
0: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രോജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രോജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
1: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
0: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
0: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
1: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
0: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
1: എന്നുവെച്ചാ?
0: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
1: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
0: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
1: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
0: മാഡം എന്തൊക്കെയാണ് പറയുന്നത്?
1: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
0: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
1: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
0: എന്നിട്ട്?
1: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
0: തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
1: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
2: ഇതൊരു കുഗ്രഹമായത് കഷ്ടായി പോയിട്ടോ?
1: എന്താ മാധവ്?
2: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
1: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
2: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
1: എന്താപ്പ ഇങ്ങനെയൊക്കെ തോന്നാൻ?
2: ആ, അതൊക്കെ ഉണ്ട്.
1: പരീക്ഷണം വിജയിച്ചോ
2: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
1: ആണോ? ആണോ മാധവ്?
2: അതെ.
1: അതെവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
2: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
1: മാധവ്,
2: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
1: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
2: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്കിവിടെ പങ്കുവെക്കാം.
0: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
1: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ. എനിക്കത് ഓർക്കുന്നത് പേടിയാണ്.
0: മാഡം.

0: എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
1: കണ്ടുപിടിച്ചിട്ടെന്താ? നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
0: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
1: ആവോ, ആർക്കറിയാം.
0: ആ മാഡം.

0: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
1: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
0: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
2: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അത് ആലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി. എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
1: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്, ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
2: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
1: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കൂ.
2: ആ, ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെന്റ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
1: മാധവൻ, ഇപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
2: ഈ സമയത്തോ? പറ്റില്ല.
1: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവന്റെ ഹെൽത്ത് ആണ്. ഇനി അല്പം വിശ്രമം വേണം.
2: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞ
1: മാധവ്, പ്ലീസ് ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടൻ മാഡം.
0: ആ ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചുണ്ടാ, ഇങ്ങ വാ. എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക് സൂക്ഷിച്ച്. മേതവാ മേതവാ.
0: തങ്കമ്മേ,
1: ഓ
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മേതവാ പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. വേഗം പോയാരാം. ഒരു മണിക്കൂർ പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
0: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ. 24 മണിക്കൂറും ചിന്ത.
2: ആ അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
0: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറയ്ക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു.

0: അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിന്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എന്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു. കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എന്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിന്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയിലച്ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ICU-ൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
1: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
1: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
1: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
1: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവിന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോം വന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
1: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
3: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
3: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല മാധവ്. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
3: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതും നമ്മൾ അവിടെ പോയതും ഒക്കെ.
3: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്?

0: ചോദിച്ചോളൂ.
1: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
0: ഇല്ലെന്നേ, പറയൂ.
1: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
0: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയത് പോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
1: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
0: അതെയോ? എങ്ങനെ?
1: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
0: ഓ,
1: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
0: അതെയോ? ഡയറക്ടറോ? എന്നിട്ട്?
1: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
0: എന്നിട്ട്?
1: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
0: ഓ ശരി.
1: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
0: അതെയോ?
1: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
0: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അത് സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
1: അതൊക്കെ പോട്ടെ, പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
0: ശരിയാണത്.
1: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
0: ഓ കറക്റ്റ്.
1: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
0: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
1: അതൊക്കെ പോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
0: ഉണ്ടല്ലോ.
1: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
0: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
1: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
0: ദേഷ്യോ? ദേഷ്യല്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
1: നന്ദിയും കടപ്പാടോ?
0: അതെ, അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഓ അങ്ങനെ, എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
0: എന്ത് ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന്.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 45 സെക്കൻഡ്.

സേവന വാർത്തകൾ കേൾക്കാം. മലപ്പുറം ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി ഓഫീസും ചേർന്ന് മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ സഹകരണത്തോടുകൂടി നടപ്പാക്കുന്ന കെയർ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി May 19, അതായത് ഈ മാസം 19 രാവിലെ 11 ജില്ലാ ആസൂത്രണ സമിതി കെട്ടിടത്തിലെ DCC ചേംബറിൽ യോഗം ചേരും. മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ക്ലേശകരമായ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരെ അടിയന്തര സാഹചര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനുമായി നടപ്പിലാക്കുന്നതാണ് കെയർ പദ്ധതി. വള്ളിക്കുന്ന് കടലുണ്ടി സ്റ്റേഷനുകൾക്കിടയിലുള്ള ആനങ്ങാടി ലെവൽ ക്രോസ് ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി May 14 രാവിലെ 8 മുതൽ, അതായത് നാളെ രാവിലെ 8 മുതൽ 14 ദിവസത്തേക്ക് അടച്ചിടും. പരപ്പനങ്ങാടി കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ ഈ ദിവസങ്ങളിൽ ഇതര റോഡുകൾ ഉപയോഗപ്പെടുത്തണം.

കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആറുമാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകൾ ഉണ്ടായിരിക്കും. ഫോൺ നമ്പറുണ്ട് 7994449314, 799-444-9314. കെൽട്രോണിന്റെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് നെറ്റ്വർക്ക്, മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജറ്റ്സ് ടെക്നോളജീസ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക്സ് ആൻഡ് വെബ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഫോൺ നമ്പർ 0494-269-7288, 0494-269-7288. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 8590-605276, 8590-605276.

പാലക്കാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ അധ്യയന വർഷത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന ഈ മാസം 22-23 തീയതികളിൽ രാവിലെ 9 പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ സ്കൂൾ വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു.

കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31-നകം രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. ഫോൺ നമ്പർ 0495237619. 0495237619.

0: സേവന വാർത്തകൾ കഴിഞ്ഞു.
1: ചെറുക്കാൻ എ സി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക എ സികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും എ സി സ്വന്തമാക്കൂ.
2: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 57:25. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ പുഷ്പാർച്ചന നടത്തി. പദവിയിലിരിക്കെ മരിക്കുന്ന ആദ്യ രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. മങ്കടയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുമെന്ന് നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് പരീക്ഷ അട്ടിമറിച്ചെന്ന് ആരോപിച്ച് SFI കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറി. സ്വർണ്ണവിലയിൽ മാറ്റം. പവന് 4000 രൂപ കുറഞ്ഞ് 119,120 രൂപയായി. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപോത്ത് ചത്തു. മുത്താച്ചി കുനിയിൽ ബൈജുഷ് ബാബുവിന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 219 16324 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 254 06013 തിരുവനന്തപുരം സെൻട്രൽ മദാർ സ്പെഷ്യൽ എക്സ്പ്രസ് 255 1660 കന്യാകുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ് 285 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 59:55. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ്.
3: Good afternoon, this is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. In Tamil Nadu, C. Joseph Vijay-led TVK government wins floor test in State Assembly with comfortable majority. N. Rangaswamy Swanian as Chief Minister of Puducherry for a record 5th term. Centre states intensify fuel-saving measures following Prime Minister Narendra Modi's appeal amid global energy crisis triggered by West Asia conflict. CBSE declares All India Senior Secondary Class 12th results. Gold, silver prices...

0: പീറ്റേഴ്സ്ബർഗിലെ കൊലപാതക കേസിൽ പോലീസിന് വഴിതെറ്റിയിരിക്കുകയാണ്. അവരുടെ പിടിയിൽ പാവം പെയിന്റർ നിക്കോളയാണ്. ചോര കൊണ്ട് ചോപ്പ് പെയിന്റ് അടിച്ചയാൾ നിക്കോ അതെപ്പോഴേ തുടച്ചു കളഞ്ഞു. പക്ഷേ മനക്കണ്ണാടിയിൽ ചീറിത്തെറിച്ചു വീണ ചോരച്ചീളുകൾ റസ്കോൾനിക്കോവിനെ വരഞ്ഞു നീറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ദൂരെ നിന്ന് ഒരതിഥി വരുന്നത്. പെങ്ങളെ കെട്ടാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിൻ. ദരിദ്രന്റെ പ്രതികരണങ്ങളോട് ലൂഷിന് പുച്ഛമാണ്. ആദർശം തലയ്ക്ക് പിടിച്ച നിക്കോവിന് ആദ്യ ദർശനത്തിൽ തന്നെ ലൂഷിനെ പിടിച്ചില്ല. നിക്കോവിന്റെ മുറിയിൽ അവരുടെ തർക്കങ്ങൾ തുടരുന്നു. കൂട്ടുകാരൻ റസുംഹീനും ജോലിക്കാരി നസ്താസിയും കൂർമ്മ ബുദ്ധി ഡോക്ടർ സോസിമോവും ഒക്കെ രംഗത്തുണ്ട്. സമനില തെറ്റി അസംബന്ധ സ്വപ്നങ്ങളിലേക്കും നിക്കോവ് വഴുതി വീണേക്കുമോ?
1: എന്തായാലും എനിക്കിതിനെ പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായി താഴേക്കിടയിൽ കഴിയുന്നവരുടെ ഇടയിലാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. കൊലപാതകം, കൊള്ള, കൊള്ളിവയ്പ്, പിടിച്ചുപറി. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഉപരിവർഗത്തിലും ഇത്തരം കൊലപാതകങ്ങളും കൊള്ളയും നടക്കുന്നു എന്നതാണ്. ഈ അടുത്തൊരിടത്ത് ഒരു വിദ്യാർത്ഥി തപാൽ വാഹനം കൊള്ളയടിച്ചു.
2: അല്ല, കള്ളനോട്ടടിച്ചതിന് കലാലയ അധ്യാപകനല്ലേ അകത്തായത്?
1: അതെ, എന്താണ് ഇത് വിരൽ ചൂണ്ടുന്നത്? ധാർമ്മിക അധപതനം.
2: അല്ല, കള്ളനോട്ടടിച്ചത് എന്തിനാ?
1: നോക്കൂ, എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ധനികരാകാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പണക്കാരനാകണം, എല്ലാം മേലനങ്ങാതെ കിട്ടണം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെല്ലാം അവരുടെ തനി നിറം കാണിച്ചു തുടങ്ങി.
3: നിങ്ങള് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് എന്തിന്?
1: അത് നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. എല്ലാത്തിനും ഒരതിരുണ്ട്. സാമ്പത്തിക സിദ്ധാന്തങ്ങൾ എന്ത് തന്നെ ആയാലും കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയില്ല.
3: ശരിയായ സിദ്ധാന്തം. നിങ്ങൾ ഭാവി വധുവിനോട് പറഞ്ഞത് പരമാർത്ഥമാണ്. അവൾ നിങ്ങളുടെ വിവാഹാഭ്യർത്ഥന സമ്മതിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അവളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവൾ ഒരു ദരിദ്രയാണെന്നുള്ളതാണ്. കാരണം ഒരു ഭാര്യയെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുന്നതൊരു നല്ല കാര്യമാണെന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ നിങ്ങൾക്ക് അവളുടെ മേൽ പരിപൂർണ നിയന്ത്രണം ഉണ്ടാക്കാം. അതല്ലേ അതിന്റെ ശരി?
1: ദൈവമേ, ഈ വിധത്തിൽ എന്റെ വാക്കുകളെ വളച്ചൊടിക്കരുത്. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. സത്യത്തിന്റെ ഒരംശം പോലും അതിലില്ല. നിങ്ങളുടെ സൽസ്വഭാവിയായ അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലേ, ദുർവ്യാഖ്യാനം ചെയ്തത്. ഓ, എനിക്ക് സങ്കൽപ്പിക്കാൻ പറ്റുന്നില്ല.
3: നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് വ്യക്തമായി. തത്വങ്ങൾ അടിച്ചതും എന്തിനാണെന്ന് മനസ്സിലായി.
1: ഏയ്, ഇല്ല, ഒറ്റ വാക്കിൽ നിങ്ങളുടെ അമ്മ, അവരുടെ ഭാവനാ വിലാസമാണിത്.
4: നോക്ക്, ഇനിയും നിങ്ങൾ എന്റെ അമ്മയെ കുറിച്ച് നാവെടുത്ത് ഒറ്റ വാക്ക് പറയാൻ ധൈര്യപ്പെട്ടാൽ, അതെ, എന്റെ അമ്മയാണ് സത്യം, നിങ്ങളെ ഞാൻ താഴെയൊക്കെ പിടിച്ചു
5: തള്ളും.
1: ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ആഹാ, എന്നാ ഞാനൊന്ന് പറയട്ടെ. മര്യാദ ഇല്ലാത്ത വിധത്തിലാണ് നിങ്ങൾ എന്നെ കണ്ടത്, ഇത്രയും നേരം സംസാരിച്ചത്. എനിക്ക് മനസ്സിലായി. എങ്കിലും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഒരു രോഗിയോടെ ഒരുപാട് എനിക്ക് ക്ഷമിക്കാനാകും.
4: ഞാൻ രോഗിയല്ല.
1: മതി, ഇത്രയും മതി, നിറഞ്ഞു.
4: എവിടെയെങ്കിലും പോയി തൊലയെ, കൺവെട്ടത്ത് കാണരുത്.

0: 아쉬워 소하이.
1: നിക്കു, നിനക്കിത് എങ്ങനെ കഴിയുന്നടാ?
0: റസുമഹീൻ, എനിക്ക് തനിയിരിക്കണം. ദേവിയത് എന്നെ

0: എന്നെ ഒറ്റയ്ക്ക് വിട്. എല്ലാവരും എന്നെ ഒറ്റയ്ക്കൊന്ന് കിടക്കാൻ അനുവദിക്കൂ.
1: നസ്താസിയ, നമുക്ക് പോകാം. വന്നേ.
2: ശരി.

0: ഡോക്ടർ എത്തിയോ?
1: കുഴപ്പമില്ലല്ലോ, ഞാൻ കയറണ്ടല്ലേ?
0: വേണ്ട, ഇപ്പോ ഒന്ന് ക്ഷോഭിച്ചു. ഇതേവരെ ഇല്ലാത്ത വിധത്തിൽ
1: ഈ അവസ്ഥയിൽ ഇയാളെ ദേഷ്യം പിടിപ്പിക്കരുത്.
0: ഡോക്ടർ, സത്യത്തിൽ ഇവൻ എന്താണ് കുഴപ്പം?
1: ഇപ്പോഴയാൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ മാനസിക നില അനുഭവപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്കറിയാമോ, അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നുകൂടിയിട്ടുണ്ട്. എന്തോ അലട്ടുന്ന ചിന്ത, അത് അയാളെ നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
0: അത് വീട്ടുകാര്യങ്ങളായിരിക്കാം, ലൂഷിനായിരിക്കും. സഹോദരിയുടെ ഭാവി ഭർത്താവ് പണി കൊടുക്കുമെന്നാ തോന്നുന്നത്.
1: ഓ, ആ മാന്യൻ ലൂഷിൻ അയാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ട് കാണില്ല, അതാവും പ്രശ്നം.
2: അയാള് വന്നപ്പോ മുതൽ ഇഷ്ടപ്പെടാതെയാണ് സംസാരിച്ചത്.
1: നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിക്കോ ഒന്നിലും താല്പര്യം എടുക്കുന്നില്ല, ഒന്നിലും പ്രതികരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം അയാൾ വികാരം കൊള്ളുന്നു, അത് കൊലപാതകത്തിന്റെ കാര്യത്തിലാണ്.
0: അതെ അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. അവൻ അക്കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ട്, ഭയവുമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുഖമില്ലാതായ ദിവസം അവനോട് ബോധം കെട്ട് വീണു.
1: ഇന്ന് വൈകുന്നേരം ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണം. ഞാൻ ചെയ്തത് നിങ്ങൾ വളരെ കൗതുകകരമായ ഒരു കാര്യം. എന്തായാലും ഞാൻ അയാളെ ഒറ്റയ്ക്കൊന്ന് കണ്ടിട്ട് വരട്ടെ, അപ്പോൾ അവിടെ അയാളെ പ്രകോപിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. നസ്താസേ, വരൂ.
2: ശരി. നിക്കോ, ഞാൻ കുറച്ച് ചായ കൊണ്ടുവരട്ടെ, കുടിക്കാമോ?
3: പിന്നെ മതി, ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. ആ, നീ പോയിക്കോ. ആ, ഇതാരാ, ഡോക്ടറോ? എല്ലാവരും കൂടി എന്നെ രോഗിയാക്കുകയാണ്. എനിക്ക് രോഗമില്ല, ഇല്ല ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതാര്, സൂപ്പറുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇവര് എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
1: റസ്കോൾനിക്കോവ്, നിങ്ങൾ സുഖമായി ഉറങ്ങൂ, ശാന്തമായി. ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല, ഞങ്ങൾ മുറിവിട്ട് പോയേക്കാം.

0: ശീതളവും നിഷ്പ്രഭവുമായ ഇരുണ്ട ഈർപ്പമുള്ള ശിശിരകാല സായാഹ്നങ്ങളിൽ സകലതും ഈർപ്പമുള്ളതായിരിക്കണം. കടന്നുപോകുന്ന എല്ലാ യാത്രക്കാരും ക്ഷീണിച്ചു വിളർത്ത മുഖമുള്ളവരാകുമ്പോൾ, മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ശക്തമായി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിലൂടെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ,
1: എനിക്കറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല, ക്ഷമിക്കൂ.
0: എന്റെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോ? ഞാനെന്താണ് ഇങ്ങനെ കാവ്യാത്മകമായി സംസാരിക്കുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്.

0: ഇന്ദിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 26 മിനിറ്റും 52 സെക്കൻഡും.

0: കേട്ടു.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: Summer's here, and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans, and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe, and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ONV കുറിപ്പെഴുതി രമേശൻ നായർ, ക്ഷമിക്കണം, മഹേഷ് നാരായണൻ ഈണം പകർന്ന്. മേഘമഹ്ലാർ മൽഹാർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.

0: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബിടിയുയിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ഇനി കേൾക്കാം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും അപർണ ബാലമുരളിയും ചേർന്ന് പാടിയത്. എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം പകർന്നത് ബിജി പാൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 47 മിനിറ്റ് 47 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, തീവണ്ടി സമയം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കേൾക്കാം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തന്മയ സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ എന്നിവർ.

ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അജിത്രി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇഞ്ചി കൃഷി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എഡരിക്കോട്ട് കോട്ടകൽ, വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം പ്രേഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം, ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട്, ആരോഗ്യജാലകം. എന്താണ് എൻഡോസ്കോപ്പി? തൃശൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ M. മുരളീകൃഷ്ണൻ സംസാരിക്കുന്നു.

7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസെ മൗരോ ദെ വാസ് കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. പൈൽസ് ഫിസ്റ്റുല ഫിഷർ തുടങ്ങിയവയ്ക്കുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ ബാസിൽ യൂസഫ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കവിധാര വിജയലക്ഷ്മിയുടെ ജീവന്റെ വൃക്ഷം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് പി സുനന്ദ. 7:50 സുംന ബാം മൾട്ടി റബ് കായിക ലോകം തയ്യാറാക്കിയത് ഡോക്ടർ കെ ടി സലീജ്. 7:55 കൊറമ്പയിൽ ഹോസ്പിറ്റൽ

0: പണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AG റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചെറണി മഞ്ചേരി രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വാക്കും പൊരുളും. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ്. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. 8:55 സസ്നേഹം. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടവ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയന്ത് ചേർത്തല, കണ്ണൻ നായർ, ബോബി എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമ്മന സോൾ, ബിജു കലുവാതികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ എന്നിവർ. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഒൻപത് 30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻപൂറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത യൂനസ്, വിനിത മനമ്മൽ, EN സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ് എന്നിവർ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
7: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
8: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
7: എന്നും രാവിലെ 7 മണിക്ക്.
9: പരിപൂർണ 100% റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
11: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ. അസ്ഥി സംബന്ധ

0: ായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
7: സാന്ത്വനത്തിന്റെ കരസ്പർശം.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
9: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
11: FM പ്രധാന വാർത്തകൾ.
12: കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TV സർക്കാർ. 144 MLA പിന്തുണയാണ് വിജയ്ക്ക് ലഭിച്ചത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.2. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ മാതൃക പിന്തുടർന്ന് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും അടക്കമുള്ള നിരവധി നേതാക്കൾ. സ്വർണത്തിന്റെയും മറ്റും വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു. പവന വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ ഇന്ന് നടന്നു. കൊച്ചിയിൽ നിന്നും അഗത്തിയിലെത്തിച്ചേരാൻ വേണ്ടി വന്നത് 2 മണിക്കൂർ. ഈ മാസം 16 തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അന്തമാൻ കടൽ, അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് നാളെ മഞ്ഞ ജാഗ്രത. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും.
11: FM പ്രധാന വാർത്തകൾ.
13: ട്രെയിൻ സമയം.
12: ട്രെയിൻ നമ്പർ 1611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05. 1-2-6-1-7 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ദ്വീപ് എക്സ്പ്രസ് 4:23. 1-6-3-0-6 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:05. 1-6-3-4-6 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:15 തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
13: ട്രെയിൻ സമയം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അമ്പിളി എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷും മധുവന്തി നാരായണും ചേർന്ന് പാടിയ ഗാനം. വിനായക് ശശികുമാർ എഴുതിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് വിനയ് വിഷ്ണു വിജയ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: അടുത്ത ഗാനം ആനച്ചന്തം എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയത്, പി സി അരവിന്ദൻ എഴുതിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ജെയ്സൺ ജെ നായർ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: അടുത്ത ഗാനം ഉറുമി എന്ന ചിത്രത്തിൽ മഞ്ചരി പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, ദീപക് ദേവ്.

0: நோக்கு வெள்ளி கிண்ணம் துள்ளி தோளும் புன்னச்சேல.
1: ചേട്ടാ ചൂട് കൂടിക്കൂടി വരികട്ടോ, നോക്കിക്കോ. ഇനി എസിയുടെയും വില കൂടും.
2: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് എസികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ എസി വാങ്ങാം.
3: റഫീഖ് അഹമ്മദ് എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, നജീം അർഷാദും അഭിരാമി അജിത്തും ചേർന്ന് ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി പാവ എന്ന ചിത്രത്തിലെ ഗാനമാണ് പാടിയത് പി ജയചന്ദ്രൻ. സന്തോഷ് വർമ്മ എഴുതിയ ഈ ഗാനത്തിന് ഈണം പകർന്നത് ആനന്ദ് മധുസൂദനൻ.

പ്രിയപ്പെട്ടവരെ, സമയം 3 മണി കഴിഞ്ഞ് 25 മിനിറ്റും 13 സെക്കൻഡുമായിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്രഗാനങ്ങളിൽ. ഇനി അൻവർ അലി എഴുതി, റെക്സ് വിജയൻ ഈണം പകർന്ന് സഹബാസ് അമൻ മായാനദി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം കേൾക്കാം.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി.
1: അടുത്ത ഗാനം കപ്പേള എന്ന ചിത്രത്തിലെയാണ്. പാടിയത് സൂരജ് സന്തോഷ്, ശ്വേത മോഹൻ എന്നിവർ ചേർന്ന്. ഗാനശില്പികൾ വിഷ്ണു, ശോഭന, സുഷിൻ ശ്യാം.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഗാനം. പണ്ഡിത് ജയചന്ദ്രനും സംഘവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ ഈണം.

ഇനി കേൾക്കാം. ഷാൻ റഹ്മാൻ എഴുതി, വിനീത് ശ്രീനിവാസൻ ഈണം പകർന്ന് ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിന് വേണ്ടി, ക്ഷമിക്കണം, വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം, എഴുതിയത് PMA ജബ്ബാർ, സംഗീതം ഷാൻ റഹ്മാൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ലവകുശ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി എം അതുൽ എഴുതി, ഗോപിസുന്ദർ ഈണം പകർന്ന്. പി എം അതുൽ തന്നെ ആലപിച്ച ഈ ഗാനം.

ഇനി കേൾക്കാം തുടരും എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ഹരിഹരനും ഗോകുൽ ഗോപകുമാറും ചേർന്ന്. വി കെ ഹരിനാരായണൻ എഴുതിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ജേക്സ് ബിജോയ്.

0: ചൂടകൽ തന്നെ ഏസി വേണം. എന്നാൽ കീശ താലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: ഏതെങ്കിലും ഒരു എസി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എസികൾ കണ്ണും കണ്ടിയിൽ.
7: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
8: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
11: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
12: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം.
11: എന്നും രാവിലെ 7:00.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: FM പ്രധാന വാർത്തകൾ.
14: 14 ഖാരിഫ് വിളകളുടെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി അനുമതി നൽകി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. സംസ്ഥാനത്തെ

0: വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സിബിഎസ്ഇ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.2% തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. ന്യൂനപക്ഷ കാര്യമന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ സമ്മേളനം നാളെ ഡൽഹിയിൽ സംഘടിപ്പിക്കും. AI വഴി സമഗ്ര വികസനം എന്നതാണ് വിഷയം. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയ ക്വിസ് മത്സരത്തിന് തുടക്കമായി. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവാക്കൾക്ക് ജൂണിൽ നടക്കുന്ന അതിർത്തി ഗ്രാമ വികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സംരക്ഷിത പട്ടികയിലുള്ള കടൽ ജീവികളുടെ നിയമവിരുദ്ധ വ്യാപാരം തടയാൻ മത്സ്യത്തൊഴിലാളി പങ്കാളിത്ത സമീപനം അനിവാര്യമെന്ന് വിദഗ്ധർ. കൊച്ചി കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിൽ തുടങ്ങിയ ത്രിദിന ദേശീയ ശില്പശാലയിലാണ് ആവശ്യം ഉയർന്നത്. സംസ്ഥാനത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ഇന്ന് മഞ്ഞ ജാഗ്രത. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്.
1: FM പ്രധാന വാർത്തകൾ.

0: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുവാട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും
1: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർക്കാതെ AC വാങ്ങാം.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
3: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: മനുഷ്യ ശബ്ദത്തിന് പകരമാകുമോ യന്ത്രനിർമ്മിത ശബ്ദം? മനുഷ്യന് പകരം മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന സത്യം നിലനിൽക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ഈ മാറിയ ലോകത്ത് പ്രായോഗികതയും ആവശ്യങ്ങളും നിർമ്മിത ബുദ്ധി ശബ്ദങ്ങളെയും സ്വീകരിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യേണ്ടി വരും. AI നിർമ്മിത പോഡ്കാസ്റ്റിനെ കുറിച്ചാണ് മുനീർ ആമയൂർ പങ്കുവയ്ക്കുന്ന ഇന്നത്തെ സൈബർ ടിപ്പ്.
6: നോട്ട്ബുക്ക് LM-ലൂടെ എങ്ങനെ പുതിയ സോഴ്സുകൾ ആഡ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം, നോട്ടുകൾ തയ്യാറാക്കാം എന്നെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഇതുപയോഗിച്ച് മനോഹരമായ പോഡ്കാസ്റ്റുകളും തയ്യാറാക്കും.

ക്കുവാൻ പറ്റും. റേഡിയോയിലൊക്കെ കേൾക്കുന്ന പരിപാടി പോലെ മനോഹരമായി നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇത് വളരെ എളുപ്പമാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓഡിയോ ഓവർവ്യൂ എന്നത് ഒരു സൂപ്പർ ഫീച്ചർ തന്നെയാണ് എന്ന് പറയാം. നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ വലതുവശത്തുള്ള നോട്ട്ബുക്ക് ഗൈഡ് എന്ന സെക്ഷനിൽ പോകുക. അവിടെ ഓഡിയോ ഓവർവ്യൂ എന്നതിന് നേരെ ജനറേറ്റ് ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾ നൽകിയ വിവരങ്ങൾ വെച്ച് രണ്ട് അവതാരകർ സംസാരിക്കുന്ന മനോഹരമായ ഒരു പോഡ്കാസ്റ്റ് AI നിർമ്മിച്ചു നൽകും. ഇത് ഡൗൺലോഡ് ചെയ്ത് യാത്രകളിലോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ കേൾക്കാം. എന്ത് എളുപ്പമാണല്ലേ ഇങ്ങനെ കേൾക്കുവാൻ. വളരെ സംഗ്രഹിച്ച് ചുരുങ്ങിയ സമയത്തേക്കുള്ള ഓഡിയോ ഓവർവ്യൂ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ദീർഘമായി സംസാരിക്കുന്ന ഓഡിയോ ഓവർവ്യൂ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്രൊഫഷണലായ മനുഷ്യർ സംസാരിക്കുന്നത് പോലെയുള്ള പോഡ്കാസ്റ്റുകളാണ് ഇതിലൂടെ ലഭിക്കുക. എത്രയും പെട്ടെന്ന് ഈ ഫീച്ചറുകൾ പ്രയോജനപ്പെടുത്തി തുടങ്ങൂ. സമയം ലാഭിക്കൂ, പഠനം ആനന്ദകരമായ അനുഭവമാക്കി മാറ്റൂ.

0: ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
1: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
2: ചൂടിനെ ചെറുക്കാൻ എസി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? വിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക എസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും എസി സ്വന്തമാക്കൂ.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
4: Kia, movement that inspires.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ചേച്ചി, ജോലി കിട്ടി.
9: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
8: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
9: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
8: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
9: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
8: പക്ഷേ ചേച്ചി,
9: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
8: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
10: RBI പറയുന്നു,
11: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
12: പ്രിയപ്പെട്ടവരെ, സമയം 4:16 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത്

0: Little drops of water makes a mighty ocean. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് സ്വന്തം ജീവിതത്തിൽ നിന്നാണ്. സാമൂഹ്യ മാറ്റം ഉണ്ടാവുന്നത് ഒരു നിമിഷം കൊണ്ടല്ല. സമൂഹത്തിലെ ഓരോ വ്യക്തിയും മാറുമ്പോഴാണ് സാമൂഹ്യ മാറ്റം സാധ്യമാവുന്നത്. ഞാൻ മാത്രം നന്നായിട്ടെന്താ എന്നല്ല, ഞാൻ നന്നായാൽ നാടും നന്നായി എന്നാണ് ചിന്തിക്കേണ്ടത്. കേൾക്കാം മഹത്തായ ഈ ജീവിത പാഠം.
1: ശാന്തമായ ഒരു പ്രഭാതം, സൂര്യൻ ചുവന്ന രശ്മികളോടെ കടലിൽ നിന്ന് കുതിച്ചുയരുന്നതുപോലെ തോന്നുന്നു. പതിവ് പോലെ അയാൾ അന്നും ബീച്ചിലൂടെ പ്രഭാത നടത്തത്തിനിറങ്ങി. ചെവിയിൽ തിരുകിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ പാട്ടു കേട്ടുകൊണ്ട് കൈകൾ വീശി വളരെ ആസ്വദിച്ചാണ് അയാൾ നടക്കുന്നത്. അയാൾ പതിവില്ലാത്തൊരു കാര്യം ശ്രദ്ധിച്ചു. തീരത്ത് നിറയെ നക്ഷത്ര മത്സ്യങ്ങൾ അടിഞ്ഞിരിക്കുന്നു. രാത്രിയിലെ ശക്തമായ തിരമാലയിൽപ്പെട്ട് കൂട്ടത്തോടെ തീരത്തടിഞ്ഞതാണവ. തീരത്ത് നീണ്ടുകിടക്കുന്ന നക്ഷത്ര മത്സ്യങ്ങളെ നോക്കിക്കൊണ്ട് അയാൾ നടത്തം തുടർന്നു. അകലെ ഒരു പെൺകുട്ടി നിലത്തുനിന്ന് എന്തോ പെറുക്കിയെടുക്കുന്നതും കടലിലേക്ക് എറിയുന്നതും അയാൾ ശ്രദ്ധിച്ചു. ആ പെൺകുട്ടി അതേ കാര്യം ആവർത്തിച്ചു ചെയ്യുകയാണ്. ഇതെന്താണ് എന്ന ജിജ്ഞാസയോടെ അയാൾ നടന്നെടുത്തു. നക്ഷത്ര മത്സ്യങ്ങളെ ഒന്നൊന്നായി കടലിലേക്ക് എറിയുകയാണ് അവളെന്ന് അയാൾക്ക് മനസ്സിലായി. അവൾക്കരികിലെത്തിയപ്പോൾ അയാൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് ഊരി. എന്താണ് മോളെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ ചോദിച്ചു. അങ്കിൾ, തിരമാലയിൽ അടിഞ്ഞ നക്ഷത്ര മത്സ്യങ്ങളെ കണ്ടില്ലേ? വെയിൽ ചൂടേറിയാൽ അവ ചത്തുപോകും. അവയ്ക്ക് ഒറ്റയ്ക്ക് കടലിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് വെയിൽ ചൂടാകുന്നതിന് മുമ്പ് അവയെ ഞാൻ കടലിലേക്ക് എറിയുകയാണ്. അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, മോളെ, കിലോമീറ്ററുകൾ ദൂരത്തിൽ പതിനായിരക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ കിടക്കുന്നു. ഇങ്ങനെ എടുത്തെറിഞ്ഞതുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഒരു നക്ഷത്ര മത്സ്യത്തെ കൂടി പെറുക്കിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞാണ് അവൾ മറുപടി നൽകിയത്. അങ്കിൾ, ആ നക്ഷത്ര മത്സ്യത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു മാറ്റമുണ്ടായില്ലേ? അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞൻ പ്രൊഫസർ എഡ്വേർഡ് ലോറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കയോസ് തിയറിയെക്കുറിച്ചുള്ള പ്രബന്ധം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ചെറിയ പൂമ്പാറ്റ ബ്രസീൽ

0: അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞൻ പ്രൊഫസർ എഡ്വേർഡ് ലോറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കയോസ് തിയറിയെക്കുറിച്ചുള്ള പ്രബന്ധം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു ചെറിയ പൂമ്പാറ്റ ബ്രസീലിൽ ചിറകനക്കിയാൽ അത് അമേരിക്കയിലെ ടെക്സാസിൽ ചുഴലിക്കാറ്റ് അഴിച്ചുവിടുമോ? ഇന്നത്തെ ചെറിയ മാറ്റങ്ങൾ, ചെറിയ സംഭവങ്ങളൊക്കെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്കും വലിയ സംഭവങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നാണിത് അറിയപ്പെടുന്നത്. ഞാൻ മാത്രം പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മാത്രം അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനാകുമോ? കുറച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകിയതുകൊണ്ട് മാത്രം ലോകത്ത് ദാരിദ്ര്യം ഇല്ലാതാകുമോ? പലരും റോഡ് നിയമങ്ങൾ പാലിക്കാറില്ല, പിന്നെ ഞാൻ മാത്രം പാലിച്ചതുകൊണ്ട് റോഡ് അപകടങ്ങൾ ഇല്ലാതിരിക്കുമോ? മനസ്സിൽ വരാവുന്ന ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നത് കുഞ്ഞുകുഞ്ഞു പ്രവർത്തനങ്ങളാണ്. സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലൊക്കെയുള്ള ഒരു ഇടപെടലും ചെറുതല്ല. തെറ്റായ ചില ഇടപെടലുകൾ ചിലപ്പോൾ ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ക്രിയാത്മകമായ ചില ഇടപെടലുകൾ ഭാവിയിൽ സുന്ദരവും മികച്ചതുമായ മുന്നേറ്റങ്ങളും സൃഷ്ടിക്കും. എഡ്വേർഡ് ലോറൻസിന്റെ തന്നെ വാക്കുകൾ ഓർക്കുക: ഒരു പൂമ്പാറ്റയുടെ ചിറകടി ഒരു ചുഴലിക്കാറ്റിന് വഴിയൊരുക്കുമെങ്കിൽ അതേ പൂമ്പാറ്റയ്ക്ക് ഒരു ചുഴലിക്കാറ്റിനെ പിടിച്ചുകെട്ടാനും കഴിയണമല്ലോ.
1: ഈ പരിപാടിക്കിടയിൽ സാങ്കേതിക തടസ്സം നേരിടത്തിൽ ഖേദിക്കുന്നു.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബിടിയുയിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസ്.

0: കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
3: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
7: Kia.

0: ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നാണല്ലോ. ആശയക്കുഴപ്പമുണ്ടായാലും ആമാശയക്കുഴപ്പമുണ്ടായാൽ സംഗതികൾ ആകെ താളം തെറ്റും. ഒരു ചാൻ വയറിനു വേണ്ടി ചെയ്യുന്ന പണിയൊക്കെ വൻകുടൽ പണിമുടക്കിയാൽ വെറുതെയാവും. വൻകുടലിലെ ക്യാൻസർ ബാധയുടെ കാരണങ്ങളെ കുറിച്ചറിയാം തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കും.
1: ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് വൻകുടലിലെ ക്യാൻസർ അഥവാ കോളോറക്ടൽ ക്യാൻസറിനെ കുറിച്ചാണ്. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് ജീവിതശൈലിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അസുഖമാണ്. രണ്ടാമത്തേത്, മുന്നേ 60 വയസ്സിന് മുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ ഒരു അസുഖം ഇപ്പോൾ വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ കാണാറുണ്ട്. കൂടാതെ ഈ വൻകുടലിലെ ക്യാൻസർ പലപ്പോഴും തുടങ്ങുന്നത് പോളിപ്പ് അഥവാ ചെറിയ ദശകളിൽ നിന്നാണ്. ഇത്തരം ദശകൾ നമ്മൾ വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ ക്യാൻസർ വരാതെ നമുക്ക് തടയാൻ സാധിക്കും. ഇനി കോളോറക്ടൽ ക്യാൻസർ വന്നാൽ തന്നെ 3-4 സ്റ്റേജ് ആയാൽ പോലും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് വൻകുടലിലെ ക്യാൻസർ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ? മുന്നേ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖമാണ് കോളോറക്ടൽ ക്യാൻസർ. പുകവലി, മദ്യപാനം, അമിതവണ്ണം, വ്യായാമത്തിലെ കുറവ്, കൂടാതെ റെഡ് മീറ്റിൻ്റെ അമിതമായ ഉപയോഗം, ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ കുറവ്, ഇതെല്ലാം കോളോറക്ടൽ ക്യാൻസർ ഉണ്ടാകാനായി കാരണമാകാറുണ്ട്. കോളോറക്ടൽ ക്യാൻസർ പലപ്പോഴും തുടങ്ങുന്നത് വൻകുടലിലെ ഭിത്തിയിൽ കാണപ്പെടുന്ന ചെറിയ ദശകളിൽ നിന്നാണ്. ഈ ദശകൾ 5-10 കൊല്ലം കൊണ്ടാണ് ക്യാൻസറായി ഡെവലപ്പാകുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ യാതൊരു രോഗലക്ഷണങ്ങളും ഈ അസുഖം കാണിക്കാറില്ല. അസുഖം ഒരു ക്യാൻസറായി മാറിയതിന് ശേഷം മാത്രമാണ് പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറ്. ഇതിലെ പ്രധാന ലക്ഷണം മലത്തിലൂടെ രക്തം പോകുന്നത്, ശോധനയിലുണ്ടാകുന്ന വ്യതിയാനം, അതായത് മലബന്ധമുള്ള ഒരാൾക്ക് പെട്ടെന്ന് തുടർച്ചയായി വയറിളക്കം ഉണ്ടാകുക, അല്ലെങ്കിൽ സാധാരണ ശോധന ഉണ്ടാകുന്ന ഒരാൾക്ക് വയറിളക്കം വരിക. ഇതിനു പുറമെ ശരീരം ക്ഷീണിക്കുക, വെയിറ്റ് കുറയുക, തീരെ വിശപ്പില്ലാതാവുക, അമിതമായ വയറുവേദന ഉണ്ടാകുക, ഇതെല്ലാം കൊളോറക്ടൽ ക്യാൻസറിന്റെ സിംപ്റ്റം ആയേക്കാം. ഈ വൻകുടലിലെ ക്യാൻസർ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഈ രോഗം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. ഇതുവഴി നമുക്ക് മലാശയം തൊട്ട് വൻകുടലിന്റെ അവസാന ഭാഗമായ സീക്കം വരെ നമുക്ക് പരിശോധിക്കാവുന്നതും രോഗം സംശയം തോന്നുന്ന ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് നമുക്ക് ബയോപ്സിയായി ടെസ്റ്റ് എടുക്കുവാനും, ഇനി ഇത് വളരെ പ്രാരംഭദിശയിലുള്ള പോളിപ്പാണെങ്കിൽ അത് എൻഡോസ്കോപ്പി വഴി തന്നെ നമുക്ക് നീക്കം ചെയ്യാനും കഴിയും. ഇനി എങ്ങനെയാണ് ഇത് ചികിത്സിക്കുന്നത്? ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് ദശയോ പോളിപ്പ് ഉള്ള സ്റ്റേജിലാണെങ്കിൽ എൻഡോസ്കോപ്പി വഴി തന്നെ നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി ക്യാൻസർ 1-2 ഘട്ടങ്ങളിൽ താക്കോൽ പഴുത്ത് ശസ്ത്രക്രിയ വഴി നമുക്ക് ഈ അസുഖത്തെ നീക്കം ചെയ്യാൻ കഴിയും. ഇനി അതിലും അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിലും സർജറി വഴിയും പൂർണ്ണമായി പല കേസുകളിലും നമുക്ക് ഇത് മാറ്റാൻ കഴിയും.

പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാല് മണിപ്പൂക്കൾ. ഇന്ന് നാല് മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ സുധീർ ബാബു.

0: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
0: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
2: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
3: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
10: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
11: Kia, movement that inspires.
12: Kurundil Hospital, Pandikkad Road, Manjeri.
13: Paattu Polima.

0: എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.
3: മനുഷ്യന് സന്തുലിതമായ ആഹാരം പോലെ തന്നെ സസ്യങ്ങൾക്കും സന്തുലിതമായ ആഹാരം അല്ലെങ്കിൽ വളം സുപ്രധാനമാണ്. പെട്ടെന്നുള്ള വളർച്ചയ്ക്കും കൂടുതൽ ഉൽപാദനത്തിനും രാസവളങ്ങൾ ഗുണം ചെയ്തേക്കാമെങ്കിലും സുസ്ഥിരമായ വളർച്ചയ്ക്കും കൂടുതൽ ഗുണമേന്മയ്ക്കും സ്വാഭാവിക ഗുണങ്ങൾ നിലനിർത്താനും ജൈവവള പ്രയോഗമാണ് എപ്പോഴും അഭികാമ്യം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്നത് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീന കെ എസ്.
4: DAP യൂറിയയ്ക്ക് പകരമായി ജൈവവളങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിന്റെ ഘടനയും ഫലഭൂയിഷ്ഠതയും ജലധാരണ ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇവ പ്രകൃതിദത്തമായതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ലാതെ കൃഷിയുടെ സ്ഥിരത ഉറപ്പാക്കുന്നു. ജൈവിക വളങ്ങൾ രണ്ടു തരമുണ്ട്, ജൈവിക പ്രധാനമായ വളങ്ങളും സാന്ദ്രീകൃത വളങ്ങളും. അതിലൊന്ന് ജൈവിക പ്രധാനമായ വളങ്ങൾ. ഇവ നമ്മൾ ഒരുപാട് നൽകേണ്ടി വരും ചെടികൾക്ക്, കാരണം പതിയാണ്

ഹാനികരമല്ലാതെ കൃഷിയുടെ സ്ഥിരത ഉറപ്പാക്കുന്നു. ജൈവിക വളങ്ങൾ രണ്ടു തരമുണ്ട്, ജൈവിക പ്രധാനമായ വളങ്ങളും സാന്ദ്രീകൃത വളങ്ങളും. അതിലൊന്ന് ജൈവിക പ്രധാനമായ വളങ്ങൾ. ഇവ നമ്മൾ ഒരുപാട് നൽകേണ്ടി വരും ചെടികൾക്ക്, കാരണം പതിയാണ് വിളകൾക്കിത് ലഭിക്കുന്നത്. പോഷകങ്ങൾ പതിയെ ലഭിക്കുന്നതിനാൽ ദീർഘകാല വിളകൾക്ക് അത്യുത്തമമാണ്. അതിൽ തന്നെ കമ്പോസ്റ്റ്, അതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് 0.7 ആണ്. അതുപോലെ ഫോസ്ഫറസ് 0.25, പൊട്ടാഷ് 0.5. എന്നാൽ മണ്ണിര കമ്പോസ്റ്റിൽ 0.75, 0.25, 2.75 എന്ന നിരക്കിലാണ്. അതുകൊണ്ട് തന്നെ മണ്ണിര കമ്പോസ്റ്റിൽ പൊട്ടാഷിന്റെ അളവ് കൂടുതലാണ്. പച്ചിലവളങ്ങൾ, പച്ചിലവളങ്ങളായ ചണമ്പ്, ദേഞ്ച, ഇവ നമുക്ക് 75 മുതൽ 80 കിലോ വരെ നൈട്രജൻ ഒരു ഹെക്ടറിൽ നൽകുന്നു. ദേഞ്ചയിൽ 4% നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. കൊഴിഞ്ഞിൽ എന്ന് പറയുന്ന പച്ചിലവളം, തെഫ്രോഷ്യ എന്ന് പറയും, അത് നമ്മൾ രണ്ടാം വിള നെൽകൃഷിക്ക് ശേഷം ഇത് വിതയ്ക്കാവുന്നതാണ്. ഈ പറയുന്ന പച്ചിലവളങ്ങൾ നൈട്രജൻ മൂലകം നൽകുന്നതിനാൽ യൂറിയയ്ക്ക് പകരമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ള പച്ചിലവളങ്ങൾ എന്ന് പറയുന്നത് വൻപയർ, ശീമക്കൊന്ന, എരിക്ക്, ഉങ്ങ്, അതുപോലെ കരിമരുത്, വേങ്ങ, ഇവയെല്ലാം മണ്ണിൽ നൈട്രജൻ ധാരാളം നൽകുന്ന പച്ചിലവളങ്ങളാണ്. കർഷകർ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: കൂടുതൽ വളം കൂടുതൽ വിളവ് എന്നത് തെറ്റായ ഒരു ധാരണയാണ്. അമിത യൂറിയ ഉപയോഗം കായിക വളർച്ച, അതായത് ഇലകൾ മാത്രം വർദ്ധിപ്പിക്കും, പൂക്കലും കായ്ക്കലും കുറച്ച് രോഗകീടബാധ വർദ്ധിപ്പിക്കുകയും ചെയ്യും.

0: സംശയം.
1: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി,
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: നരനു നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും. മനുഷ്യൻ മനുഷ്യനെ തൊടുന്നത് തീണ്ടലായി കരുതിയിരുന്ന ദുരാചാരത്തെക്കുറിച്ച് കുമാരനാശാൻ പാടിയ വരികളാണ് ഇത്. പക്ഷെ ഈ അവസ്ഥയൊക്കെ ഏറെക്കുറെ മാറിയെങ്കിലും ഇപ്പോഴും ചില മനുഷ്യർക്ക് ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അശുദ്ധമായി മാറുന്നു. അവയെ അകറ്റി നിർത്തേണ്ടി വരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. അലർജിക്ക് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. ഡോക്ടർ ബാസിൽ യൂസഫ് പറഞ്ഞുതരും കൂടുതൽ കാര്യങ്ങൾ.
7: അലർജി ഒരു പരിധിവരെ വീട്ടിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാനാകും. എന്നാൽ ഒരിക്കലും രോഗം മൂർച്ഛിച്ച് മറ്റൊരു രോഗത്തിലേക്ക് ഇത് ആവുന്ന സാഹചര്യമുണ്ട് എന്ന് തോന്നിയാൽ ഇത്തരം കാര്യങ്ങളുമായി മുറുകെ പിടിച്ച് നിൽക്കരുത് എന്ന് ഉണർത്തുക കൂടി ചെയ്യുകയാണ്. അലർജിയുള്ള ആളുകൾ ഭക്ഷണം വീട്ടിൽ നിന്നും നിയന്ത്രിച്ചിട്ടും അലർജി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിലൂടെ ഫലപ്രദമായി ഇത് ചികിത്സിച്ചെടുക്കാൻ സാധിക്കും. ഹോമിയോപ്പതി എല്ലാ രോഗത്തിനും ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കൃത്യമായി പഠിച്ച് അത് ശരിയാക്കിയെടുത്ത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ശരീരത്തിനെ കൊണ്ട് തന്നെ രോഗം മാറ്റുന്ന ഒരു രൂപമാണ്. അത്തരത്തിൽ നിങ്ങളുടെ അലർജി രോഗങ്ങൾക്ക് എന്താണ് അലർജിക്ക് കാരണമാവുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തുന്നു. ഇതിനുവേണ്ടി രോഗിയുടെ ശാരീരികവും മാനസികവും ജീവിതശൈലിയിലുള്ളതുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളെയും കൃത്യമായി അപഗ്രഥിക്കുന്നു. അതിനുശേഷം എന്താണ് രോഗമെന്നും എവിടെ നിന്നാണ് ഇത് വന്നു എന്നുള്ള കാരണത്തെ കാണുകയും ആ പ്രയാസത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് അടക്കമുള്ള ചികിത്സകൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ശരീരത്തിന് തന്നെ ഇത്തരത്തിൽ അലർജിയാവുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഇപ്രകാരം ഓരോ വ്യക്തിയുടെയും പ്രതിരോധ ശക്തി കൂട്ടിക്കൊണ്ട് ശരീരത്തിലെ രോഗഹേതുവിനെ മാറ്റിക്കൊണ്ട് പൂർണ്ണമായും അലർജി മുക്തമാക്കാൻ സാധിക്കും. അലർജിയുമായി കഷ്ടപ്പെടുന്നവർ കഴിവതും കൃത്യമായി ഉറക്കം കിട്ടുന്നുണ്ട് എന്നും മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ല എന്നും വ്യായാമം ചെയ്യുന്നുണ്ട് എന്നും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അനാവശ്യമായ കെമിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങളും ജീവിതശൈലിയിലെ തെറ്റായ രീതികൾ പിന്തുടരുന്നതും ഒഴിവാക്കേണ്ടതാണ്. മറ്റെല്ലാ രോഗങ്ങൾക്കും ഇവ ഹേതുവാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അലർജി രോഗികൾക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ വലിയ രൂപത്തിൽ ദ്രോഹം ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ ശരിയായ ജീവിതശൈലിയും വ്യായാമ ആഹാര നിയന്ത്രണങ്ങളും അലർജി രോഗത്തെ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായകരമായിരിക്കും.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്കിതണ്ടോന്നൊരു

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: യ്യോ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: ഹാ, അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
6: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
9: Kia, movement that inspires.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: പരിശ്രമം ചെയ്യുക എന്തിനേയും കരത്തിലാക്കാം എന്നാണ് ആപ്തവാക്യം. പക്ഷേ ലക്ഷ്യപൂർത്തീകരണത്തിൽ ചിലപ്പോഴൊക്കെ കഠിന പ്രയത്നം മാത്രം പോരാതെ വരും. അവനവനത്തിന് വിശ്വസിക്കുക, സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസമുണ്ടാവുക എന്നത് ജീവിതവിജയത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. കേൾക്കാം കാപ്പിൽ ശിവരാമൻ പങ്കുവയ്ക്കുന്ന സദ്വചനങ്ങൾ.
12: ഒരു യൂണിഫോം ജോലി കിട്ടുക എന്നതായിരുന്നു ആ യുവാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി അയാൾ അപേക്ഷകൾ അയക്കുകയും നന്നായി പഠിക്കുകയും നിരവധി പരീക്ഷകൾ എഴുതുകയും ചെയ്തു. നിരവധി തവണ PSC ചുരുക്കപ്പട്ടികയിൽ സ്ഥാനം പിടിച്ചു. കായികക്ഷമതാ പരീക്ഷകൾക്കു വേണ്ടി രാവിലെയും വൈകുന്നേരങ്ങളിലും പരിശീലനം നടത്തി. ശാരീരിക അളവുകൾ ഉണ്ടായിട്ടും പക്ഷേ അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടില്ല. മത്സര ഇനത്തിലെ ആദ്യ ഇനമായ ഓട്ടത്തിൽ പരാജയപ്പെട്ടു. അതോടെ പിന്നീട് നടന്ന ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോട്ട്പുട്ട് തുടങ്ങിയ ഇനങ്ങളിലും അയാൾ പരാജയപ്പെട്ടു. കായികക്ഷമതാ പരീക്ഷയിൽ പലതവണ പരാജിതനായ അയാൾ നിരാശനായി. അമ്മ അവനെ ഒരു മോട്ടിവേറ്ററുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ മോട്ടിവേറ്റർ യുവാവിനോട് പറഞ്ഞു, നീ കഠിനമായി പരിശ്രമിക്കുകയും നിരന്തരം പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ടും നീ പരാജയപ്പെടുന്നു. വിജയിക്കാൻ വല്ല രഹസ്യങ്ങളുമുണ്ടോ? കഠിന പ്രയത്നവും ആത്മവിശ്വാസവുമാണ് വിജയത്തിന്റെ രഹസ്യം. നീ നന്നായി പരിശ്രമിക്കുന്നു.

0: പക്ഷേ നിനക്ക് ആത്മവിശ്വാസം കുറവാണ്. ഓട്ടത്തിൽ പരാജയപ്പെട്ടതോടെ നീ നിരാശനായി. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നീ ലോങ് ജമ്പിലും ഹൈ ജമ്പിലും ഷോട്ട്പുട്ടിലുമെല്ലാം പരാജയപ്പെട്ടു. ഒന്നാമത്തേതിൽ തോറ്റതുകൊണ്ട് ബാക്കിയുള്ള ഇനങ്ങളിലും തോൽക്കുമെന്ന് വിശ്വസിച്ചു. ആദ്യത്തെ ഇനത്തിലല്ലേ തോറ്റതുള്ളൂ, ബാക്കിയുള്ള അഞ്ചെണ്ണത്തിലും ഞാൻ ജയിക്കുമെന്ന് മനസ്സുകൊണ്ട് നീ പറഞ്ഞില്ല. SSLC പോലെയുള്ള പൊതുപരീക്ഷകൾ എഴുതുന്ന കുട്ടികളോട് അധ്യാപകർ പറയാറുണ്ട്, ഓരോ പരീക്ഷ കഴിയുമ്പോഴും ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് എത്ര മാർക്ക് കിട്ടുമെന്ന് വിശകലനം ചെയ്യാൻ പാടില്ലെന്ന്. ഏതെങ്കിലും ഒരു വിഷയത്തിന് നന്നായി ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മറ്റു പരീക്ഷകളെ ബാധിക്കാതിരിക്കാനാണ് അവർ അങ്ങനെ പറയുന്നത്. ആത്മവിശ്വാസമുണ്ടാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യുവാവ് മോട്ടിവേറ്ററോട് ചോദിച്ചു. നീ നിന്നോട് തന്നെ സംസാരിക്കണം. വീട്ടുകാർ എനിക്ക് വട്ടാണെന്ന് പറയില്ലേ? പതുക്കെ സംസാരിച്ചാൽ മതി. എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്? ഇന്ന് എൻ്റെ ദിവസമാണ്. ഞാൻ നല്ലവനാണ്, സുന്ദരനാണ്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്കത് ചെയ്യാൻ കഴിയും. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉറപ്പായും വിജയിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളിൽ ചിലതാണ് ഈ പറഞ്ഞവ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഇത്തരത്തിൽ നാം നമ്മോട് തന്നെ സ്വയം സംസാരിക്കണം. ഇതിലൂടെ നമുക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാൻ കഴിയും. തന്നോട് തന്നെ സംസാരിച്ച് ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനെ ഓട്ടോ സജഷൻ അഥവാ സ്വയം പ്രേരണം എന്നാണ് പറയുന്നത്. ഉപദേശങ്ങൾക്ക് നന്ദി പറഞ്ഞ് യുവാവ് പോവാനായി എഴുന്നേറ്റപ്പോൾ മോട്ടിവേറ്റർ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, യൂണിഫോം ജോലിക്ക് മാത്രമല്ല എല്ലാ ജോലികൾക്കും അപേക്ഷകൾ അയക്കണം, പരീക്ഷകൾ എഴുതണം. യുവാവ് തലകുലുക്കി.
1: പ്രിയപ്പെട്ടവരെ, 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് 4 മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുധീർ ബാബു. സന്തോഷകരമായ, സമാധാനപൂർണമായ ഒരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 56:15.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: 37,500 കോടി രൂപയുടെ സാമ്പത്തിക അടങ്കലോടെ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.2. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. ആഗോള വിപണിയിൽ വിമാന ഇന്ധനവില വൻ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചു. യാത്രക്കാരുടെ സൌകര്യത്തിനായി ചെന്നൈ എഗ്മോറിനും കന്യാകുമാരിക്കുമിടയിൽ ആഴ്ചതോറുമുള്ള പ്രത്യേക ട്രെയിൻ സർവീസ് നടത്താൻ ദക്ഷിണ റെയിൽവേ. ചെന്നൈ എഗ്മോർ കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് May 15, 22, 29, June 5 എന്നീ തീയതികളിൽ രാത്രി 11:50 ചെന്നൈ എഗ്മോറിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കന്യാകുമാരിയിൽ എത്തും. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം ഖബറടക്കി. IPLൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.

0: ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:15, 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:20, 5660 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 1268 മംഗളൂർ ചെന്നൈ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:30 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ് 5:06, 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ
0: വായിക്കുന്നത് സുധീർ ബാബു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മലപ്പുറം ക്ലിനിക് ജില്ലാ സോഷ്യോളജി ടീച്ചേഴ്സ് അസോസിയേഷൻ ചക്രക്കസേരകൾ കൈമാറി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയർ കെ ടി നജീബ് ചക്രക്കസേരകൾ ഏറ്റുവാങ്ങി. അസോസിയേഷൻ ഭാരവാഹികളായ പ്രവീൺ കുമാർ, മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി. മേ അക്സർ മാം കെ ബാരമേ സോച്ചതാ ഥാ, ഞാൻ മിക്കവാറും അമ്മയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഏക് രാത് മാ സപ്നേമേ മേരെ പാസ് ആയി, അങ്ങനെ ഒരു നാൾ രാത്രി സ്വപ്നത്തിൽ അമ്മ എന്റെ മുന്നിലെത്തി. വൈസാഹി സപ്ന ജോ മേനെ സാലോം പെഹലെ കൈദി ശിവർമേം ദേഖാഥ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തടവറയിലായിരുന്ന സമയത്ത് കണ്ടതുപോലുള്ള ഒരു സ്വപ്നം അപ്പോഴും കണ്ടു. അപ്പോ ഇതർ ഏക് സവാൽ ഹെ, മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ, ഹർമനെ ക്യോ ഏസാ സോച്ച ഹോക, മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ, ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി, ഹർമൻ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചത്. അപ്പോ ബച്ച്പൻമേ ക്യാമ്പുമേ മുസീബത്തെ സഹകർ രഹേ ഹർമൻ ജവാൻ ആത്മീയ ബൻകർ ന്യൂയോർക്ക് ബഹുജ, കുട്ടിക്കാലത്ത് ക്യാമ്പിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിതം നയിച്ച ഹർമൻ യുവാവായി ന്യൂയോർക്കിൽ എത്തി. വഹാം നയേ ജീവൻ ബിതാത്തെ വക്ത ഭി ഉസ്കെ മന്മേ പുരാനെ ജീവൻ കി യാദേന്തി, അവിടെ പുതിയ ജീവിതം നയിക്കുമ്പോഴും അവന്റെ മനസ്സിൽ പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. ആരാധന അബത്താ സക്കീഹെ, മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ, ഹർമനെ ക്യോ ഏസാ സോച്ചാ ഹോഗ.
1: യുദ്ധ കെ സമയ ഹർമൻ കൈദി ജീവൻ ബീതാ രഹാ ഥാ, യുദ്ധ കെ ബാദ് വ കൈദി ശിവർ സേ മുക്ത ഹോ ഗയ, സാലോ ബീത് ഗയേ വ അബ് ജവാൻ ആദ്മി ബൻ ഗയാ ഥാ, ഉസ്നെ അച്ഛി തരഹ പഠാ ഓർ നയാ ജീവൻ ജീനേ കെ ലിയേ അമേരിക്ക ചലാ ഗയ, പർ പുരാനെ ജീവൻ കി യാദേ അബ് ബി ഉസ്കെ മൻ മേ ഹേ, ഇസ്ലിയേ വ സോച്ചതാ ഹേ കി മേനെ ക്യാ പായ ഓർ ക്യാ ഖോയ.
0: ജീ അച്ഛാ.
2: ചിന്താ മത് കരോ ഹർമൻ, മാം കി കോമൽ ആവാസ് നെ മുഝേ ശാന്ത് കിയാ, ഏക് പരി തുമേം ബചായേഗി. ദോ ദിൻ ബാദ് ഏക് ദോസ്ത് നെ മുഝേ ഏക് ദാവത് പർ ആമന്ത്രിത കിയാ, വഹാം ഏക് ലഡ്കി ആയേഗി, തുമേം വോ ലഡ്കി പസന്ദ് ആയേഗി, ഉസ്നെ ഡിന്നർ കെ ലിയേ ജാതേ സമയ കർ മേം കഹാ, മുഝേ വഹ് പസന്ദ് ആയി, ഏക് നഴ്സ് ദയാലു ഹോസിയാർ ഹരി ആഖോം ജീവൻ സേഫ്
0: ഭരി ഹുയി. ചിന്താ മത് കരോ ഹർമൻ, മാം കി കോമൾ ആവാസിനെ മുഝേ ശാന്തിക്കിയ, വിഷമിക്കേണ്ട ഹർമൻ, അമ്മയുടെ മൃദുവായ ശബ്ദം എന്നെ ശാന്തനാക്കി. ഏക് പരി തുമേ ബച്ചായേഗി, ഒരു മാലാഖ നിന്നെ രക്ഷിക്കും. ദോ ദിൻ ബാദ് ഏക് ദോസ്തിനെ മുഝേ ഏക് ദാവത് പർ ആമന്ത്രിതിക്കിയ, രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരൻ എന്നെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. വഹാ ഏക് ലഡ്കി ആയേഗി, അവിടെ ഒരു പെൺകുട്ടി വരും. തുമേ ഓ ലഡ്കി പസന്ദ് ആയേഗി, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാകും. ഉസ്നെ ഡിന്നർ കെലിയെ ജാത്തേ സമയ് കാർമേ കഹാ, ഡിന്നറിനായി പോകുന്ന സമയത്ത് കാറിൽ വെച്ച് അവൻ പറഞ്ഞു, മുഝേ വഹ് പസന്തായി, എനിക്കവളെ ഇഷ്ടപ്പെട്ടു. ഏക് നേഴ്സ് ദയാലു ഹോഷിയ, ദയാലുവും സമർത്ഥിയുമായ ഒരു നേഴ്സ്. ഹരി ആംഖേം ജീവൻ സേ ഭരി ഹുയി, ജീവൻ നിറഞ്ഞ പൂച്ച കണ്ണുകളുള്ള ഒരു പെൺകുട്ടി.
1: ഉന്മേ കുച്ച് ഏസാ താ ജോ മുഝേ ജാനാ പെഹചാനാ ലഗ, ഉസ്നെ കഹാ കി ഉസ്കാ നാം റോമാ ഹേ, ഉസ്നെ അതീത് ഓർ യുദ്ധ കെ ദൌരാൻ അപ്നെ ജീവൻ കെ ബാരേ മേ ബതായാ, വോ ഏക് കേത് പർ കാം കർതീ തീ, അപ്നെ പരിവാർ കി പെഹചാൻ ഛിപാനേ കെ ലിയേ വോ ജർമനി കെ ഏക് ഛോട്ടേ സേ ഗാവ് മേ കാം കർതീ തീ, മേ ഉസ് ഗാവ് കോ ജാൻതാ താ, മേ വഹാ ഏക് ശിവിർ മേ കൈദീ താ, മേനെ റോമാ സേ കഹാ, മേ ഉസ് ക്യാമ്പ് മേ ഏക് ലഡ്കേ കെ ലിയേ റോസാനാ സേബ് ലേക്കർ ജാതീ തീ, रोमा ने मुझे बताया कि कैसे वे दिन ब दिन महीने बर महीने बाट के पास जाती थी.
0: उनमें एक ऐसा था जो मुझे जाना पहचाना लगा, वो डिनर के लिए गया था, उनमें कुछ ऐसा था जो मुझे जाना पहचाना लगा, അവിടെ ഉണ്ടായിരുന്ന ചിലരെ എനിക്ക് പരിചയമുള്ളതായി തോന്നി. ഉസ്നെ കഹാ കി ഉസ്കാ നാം റോമാ ഹേ, അവളുടെ പേര് റോമ എന്നാണെന്ന് അവൾ പറഞ്ഞു. ഉസ്നെ അതീത് ഔർ യുദ്ധ കെ ദൌറാൻ അപ്നെ ജീവൻ കെ ബാരേ മേം ഭി ബതായാ, അവൾ യുദ്ധസമയത്തെ കുറിച്ചും തന്റെ പൂർവ്വകാല ജീവിതത്തെ കുറിച്ചും പറഞ്ഞു. ഓ ഏക്ക് ഖേത്മേ കാം കർത്തീതി, അവൾ ഒരു വയലിൽ ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പനെ പരിവാർ കി പേച്ചാൻ ഛിപാനെ കിലി ഓ ജർമ്മൻ കെ ഏക്ക് ഛോട്ടേ സേ ഗാവുമേം കാം കർത്തീതി, അവരുടെ കുടുംബം തിരിച്ചറിയാതിരിക്കാനായി അവൾ ജർമ്മനിയിൽ ഒരു ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. മേ ഉസ് ഗാവുക്കോ ജാൻതാ ഥാ, എനിക്ക് ആ ഗ്രാമം അറിയാമായിരുന്നു. മേ വഹാം ഏക് ശിവർ മേ കൈദീ ഥാ, മേനെ റോമാസേ കഹ, ഞാൻ അവിടെ ഒരു തടവറയിൽ ബന്ദിയായിരുന്നു, ഞാൻ റോമയോട് പറഞ്ഞു. മേ ഉസ് ക്യാമ്പുമേം ഏക് ലഡുക്കെ കേലിയെ റോസാന സേബ് ലേക്കർ ജാതീഥി, ഞാൻ അവിടെ ക്യാമ്പിൽ ഒരാൺകുട്ടിക്ക് വേണ്ടി എന്നും ആപ്പിളുമായി പോകുമായിരുന്നു. റോമാനെ ഉച്ചെ ബത്തായക്കി കെയ്സെ വഹ് ദിൻ ബദിൻ മഹീനെ ദർ മഹീനെ ബാഡ്കെ പാസ് ജാതീഥി, ദിവസങ്ങളോളം മാസങ്ങളോളം വേലിയുടെ അടുക്കൽ പോയിരുന്ന് അയാൾക്ക് ആപ്പിൾ നൽകിയിരുന്നു. റോമ എന്നോട് പറഞ്ഞു,
1: മേനെ ക്യാമ്പ് കെ ഉസ് ലംബേ ദുപരേ പതലെ ലഡ്കെ കെ ബാരേ മേ സോച്ചാ ജോ മേ കുദ് കഭി ഥാ, മേനെ അപ്നീ മാ കെ ബാരേ മേ ഭി സോച്ചാ ജിസ്നേ വാദാ കിയാ ഥാ കി ഏക് പരി ആകർ മുജേ ബചായേഗി, ക്യാ വോ ബഹുത് പെഹലേ കെ മേരി പരി ലഡ്കി ഹോ സക്തി.

0: डिनर के बाद रोमा और मैं रेत पर चले। समुद्र की जाग, डूबता सूरज, मुझे जानना था कि क्या वह वही थी, अनिश्चित, भयभीत, आशावान, स्थायी।
1: मैंने कैंप के उस लंबे दुबले पतले लड़के के बारे में सोचा जो मैं खुद कभी था। ഞാൻ ക്യാമ്പിലെ പൊക്കമുള്ള മെലിഞ്ഞ ആൺകുട്ടിയെ കുറിച്ച് ചിന്തിച്ചു. അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നു. മേനെ അപ്നി മാം കെ ബാരേമേ ഭി സോച്ച ജിസ്നെ വാദാ കിയാ ഥാ കി ഏക് പരി ആകർ മുഝേ ബച്ചായേഗി, ഒരു മാലാഖ വന്ന് എന്നെ രക്ഷിക്കും എന്ന് വാക്ക് നൽകിയ എന്റെ അമ്മയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ക്യാ വോ ബഹുത് പെഹലേക്ക് മേരി പരി ലടുക്കി ഹോ സക്തി ഹെ. ഡിന്നർ കെ ബാദ് റോമാ അവർ മേ രേത് പർ ചലേ, രേത് സമുദ്ര കേ ഛാഗ്. ഡിന്നറിന് ശേഷം ഞാനും റോമയും മണലിലേക്ക് നടന്നു. സമുദ്രത്തിന്റെ പദ, അസ്തമയ സൂര്യൻ, അവൾ എന്നെ തന്നെ ആയിരുന്നോ എനിക്കറിയണമായിരുന്നു. ആശങ്ക, പേടിയുള്ള, ആഗ്രഹമുള്ള ഉറച്ച. രോമ, നീ ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തിരുന്ന ആൺകുട്ടിയുടെ അവസാന വാക്കുകൾ നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ് എന്നതായിരുന്നു. മുച്ചേ ജാനതാ ഥാ കി വഹ് വഹീ ഥി, അനിശ്ചിത്, ഭയഭീത് ഔർ ആശാവാൻ. തോ ഇധർ ഹർമൻ കോ യഹ് ശങ്ക ഹോതാ ഹേ കി വഹ് റോമ വഹീ ലഡ്കി ഹേ ജിസ്നേ ഉസേ കൈദി മേം രഹത്തെ വക്ത് ഉസ്കെ ലിയെ സേബ് ദിയാ ഥാ, തോ യഹ് ശങ്ക ഉസേ ഹോതാ ഹേ. തോ പഠോ.
2: റോമ ജിസ് ലഡ്കെ കേ ലിയെ തും സേബ് ലേ ആയി ഥി, ക്യാ ഉസ് ലഡ്കെ കേ ആഖിരി ശബ്ദ ദേ തും മേരി പരി ലഡ്കി ഹോ. റോമ മുസ്കുരായി, जैसे है मेरे उसकी आंखों में देखा मुझे एक आंसू दिखाई दिया, तुम मेरी परी लड़की हो, मैंने रोमा से धीरे से कहा, और मैं तुम्हारा
1: मैं तुम्हारा लड़का हूँ. रोमा, जिस लड़के के लिए तुम सेब ले गई थी, क्या उस लड़के के आखिरी शब्द थे तुम मेरे परी लड़की हो? तो हरमन पूछता है कि रोमा, നീ ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തിരുന്ന ആൺകുട്ടിയുടെ അവസാന വാക്കുകൾ നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ് എന്നതായിരുന്നു. രോമ മുസ്കുരായി, രോമ പുഞ്ചിരിച്ചു. വൈസേഹി മേനെ ഉസ്കി ആഖോ മേ ദേഖ, ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മുച്ചേക്ക് ആസു ദിഖായി ദിയ, എനിക്ക് കാണാൻ കഴിഞ്ഞ ആ മാലാഖ പെൺകുട്ടിയുടെ കണ്ണീർ പോലെ അത് തോന്നി. തും മേരി പരി ലഡ്കി ഹോ, മേനെ രോമാസേ ധീരേസേ കഹ, നീ എന്റെ മാലാഖ പെൺകുട്ടിയാണ്, ഞാൻ റോമയോട് പതിയെ പറഞ്ഞു. ഔർ മേ തുമാരാ ലഡ്കാഹും, ഞാൻ നിന്റെ ആൺകുട്ടിയുമാണ്. യഹ് കഹാനി ഇധർ സമാപ്ത് ഹോതി ഹേ. तो पाठ्यांश का अवतरण मैंने आप लोगों को व्याख्या दिया है. तो प्रकाश की ओर नामक इकाई की परी लड़की नामक कहानी लोरी बी फ्रेडमैन द्वारा लिखित मालाख पेनकुट्टी जिसका अनुवाद अरविंद गुप्ता ने किया था. അപ്പൊ യുദ്ധം എല്ലാവരെയും ഭീതിയിലും ദുരിതത്തിലും ആഴ്ത്തുന്നതാണ്. യുദ്ധസമയത്ത് ക്യാമ്പിൽ അനുഭവിച്ച പട്ടിണിയും വിഷമങ്ങളും പിന്നീട് നല്ല ജീവിതം കിട്ടിയിട്ടും മറക്കാൻ കഴിയാത്ത ഹർമന്റെ കഥ, അവനെ സഹായിച്ച റോമയുടെയും കഥയാണ് നമ്മളിവിടെ പഠിച്ചത്. പാഠഭാഗ കെ ആധാർ പർ ഹർമൻ ഔർ റോമ കെ ബീച്ച് ഏക് ബാത്ചീത് യാനി സംവാദ് തയ്യാർ കരോ, ഐസാ ഏക് സവാൽ പരീക്ഷ മേ പൂച്ഛേഗ. ഹർമൻ ഔർ റോമ കെ ബീച്ച് കാ വാർത്താലാപ് ആരാധന ആപ് ഹർമൻ ഔർ നില ആപ് റോമ കെ രൂപ മേ ഇസ് ബാത്ചീത് കർണ ഹെ. തോ ശുരു കരോ ഹർമൻ.
0: റോമ മുജേ തും പരിചിത് സി ലഗ്തി ഹോ.
2: പരിചിത് വഹ് കൈസേ?
0: കൈ വർഷ് പെഹലേ ക്യാ തും ഏക് ലഡ്കി കെ ലിയേ സേബ് ദീതി തീ?
2: ക്യാ?
0: एक कैदी शिविर के पास.
2: हाँ हाँ, कैदी शिविर की एक लड़की के लिए.
0: क्या उसने यही कहा था कि तुम मेरी परी लड़की हो?
2: हाँ, मुझे अच्छी तरह याद था.
0: वही लड़का मैं हूँ, तुम मेरी परी लड़की हो.
2: यह तो बड़ी आश्चर्य की बात है.
1: जी अच्छा, तो मैंने क्या पाया और क्या खोया? हरमन ने ऐसा क्यों कहा होगा? तो अंतिम भाग के एक सवाल है, ज्ञान एंद नेड़ी ഞാൻ എന്ത് നഷ്ടപ്പെടുത്തി, ഹർമൻ എന്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇപ്രകാരം പറഞ്ഞത് എന്നുള്ളതാണ്. ബച്ചപ്പൻമേ ക്യാമ്പുമേ മുസീബത്തെ സഹകർ രഹേ ഹർമൻ ജവാൻ ആദ്മി ബൻകർ ന്യൂയോർ പഹുഞ്ച വഹാ നയേ ജീവൻ ബിതാത്തെ വക്ത് ഭീ ഉസ്കേ മന്മേ പുരാനി ജീവൻ കി യാദേ ഭരീതി. ഇപ്പൊ കുട്ടിക്കാലത്ത് ക്യാമ്പിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിച്ച ഹർമൻ യുവാവായി ന്യൂയോർക്കിലെത്തി. അവിടെ പുതിയ ജീവിതം നയിക്കുമ്പോഴും അവന്റെ മനസ്സിൽ പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. तो हमने इस पाठ से संबंधित पाठ्यपुस्तक के जो प्रश्न और उत्तर पढ़े उसकी व्याख्या भी मैंने दिया है. मैं सोचता हूँ कि आपको कोई शंका भी नहीं है कि अच्छी तरह आप पढ़ चुके हैं. तो अगर आपको कोई शंका है तो मुझसे पूछना.
0: अध्यापक जी, मुझे कुछ शंका है कि तो इस कथा में परी लड़की किस बात का प्रतीक है?
1: तो इस पाठ में परी लड़की यानी रोमा, परी लड़की उम्मीद, सहानुभूति और इंसानियत का प्रतीक है.
0: तो मेरा अगला एक प्रश्न ये है, ये
1: पूछो बेटा.
0: इस कहानी में सेब सिर्फ एक फल नहीं है बल्कि कुछ और भी है, आपके हिसाब से वह क्या दर्शाता है?
1: बिल्कुल सही, यहाँ सेब उम्मीद और प्यार का प्रतीक है. यह दर्शाता है कि नफरत से भरे युद्ध के बीच भी प्यार और

ആകാശവാണി പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തമ്പുരാൻ പാട്ട് അവതരിപ്പിക്കുന്നത് ആലിയാട് ബി രമണൻ നായർ.

0: talents for improving themselves. It is important to know that honesty is not always easy and it often requires courage and vulnerability. However, the benefits of honesty are numerous and it can help individuals to lead more fulfilling and authentic lives. Furthermore, honesty is a key component of many spiritual and religious traditions, emphasizing the importance of truthfulness, transparency, and integrity in all aspects of life. In conclusion, honesty is indeed the best policy. It is a core value that is essential to building trust, nurturing strong relationships, achieving personal and professional success as well. While it may be challenging at times, practicing honesty is a powerful tool for personal growth, conflict resolution, and building.
1: Agashavani
2: Manoyanam.
3: തലമുറകളിലേക്ക് നാം കൈമാറുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പണമോ സ്വത്തോ അല്ല, മറിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന് ആധുനിക മനഃശാസ്ത്രം അടിവരയിടുന്നു. ഇതിനെ ഇമോഷണൽ ഇൻഹെറിറ്റൻസ് അഥവാ വൈകാരിക പൈതൃകം എന്ന് വിളിക്കാം. നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഭൂമിയോ വീടോ പണമോ മാത്രമല്ല, അവരോടൊപ്പം ജീവിച്ചപ്പോൾ നാം കണ്ടുപഠിച്ച പെരുമാറ്റ രീതികളും വൈകാരിക പാരമ്പര്യങ്ങളും കൂടിയാണ്. ഒരു കുടുംബം അതിന്റെ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ നിക്ഷേപം സമാധാനപരമായ ഒരു നാഡീവ്യൂഹമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ തളരാതെ നിൽക്കാം, ദേഷ്യം വരുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാം, വീഴ്ചകളിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കാം എന്നതൊക്കെ ഒരു കുട്ടി പഠിക്കുന്നത് തന്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ്. പണം നൽകുന്ന സുരക്ഷിതത്വത്തെക്കാൾ വലിയൊരു സുരക്ഷാ കവചമാണ് വൈകാരികമായ ഈ സന്തുലിതാവസ്ഥ. ഇതൊരു ആന്തരിക സമ്പത്താണ്. പുറമേയുള്ള വിജയങ്ങൾ എത്രയുണ്ടായാലും ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ ജീവിതം അപൂർണമായിരിക്കും. കുട്ടികളെ വളർത്തുന്നവർ ശാന്തതയോടെ പെരുമാറുകയും തർക്കങ്ങൾക്ക് ശേഷം തെറ്റുകൾ തിരുത്തി ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയൊരു പാഠമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിന് പകരം വിവേകത്തോടെ പ്രതികരിക്കാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ ആ കുട്ടികളുടെ തലച്ചോർ സുരക്ഷിതത്വത്തിന്റെ ഭാഷ പഠിക്കുന്നു. ഈ സുരക്ഷിത ബോധമാണ് ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നത്. വൈകാരിക നിയന്ത്രണം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് മുതിർന്നവർ കാണിച്ചു തരുന്ന മാതൃകകളിലൂടെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ വൈകാരിക ശീലങ്ങൾ നമ്മുടെ തലച്ചോറിലെ നാഡീബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളിൽ സ്ട്രെസ് ഹോർമോണുകൾ കുറവായതുകൊണ്ട് അവരുടെ തലച്ചോർ കൂടുതൽ സർഗാത്മകമായി പ്രവർത്തിക്കുന്നു. ഇതിനെ ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് എന്ന് വിളിക്കാം. മാതാപിതാക്കൾ നൽകുന്ന വൈകാരികമായ താങ്ങാണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ അടിത്തറ. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ വഴിയാണ് കുട്ടികൾ മാതാപിതാക്കളുടെ വികാരങ്ങളെ പകർത്തുന്നത്. മാതാപിതാക്കൾ സമ്മർദ്ദത്തിലാകുമ്പോൾ കാണിക്കുന്ന അമിത പ്രതികരണങ്ങൾ കുട്ടികളുടെ നാഡീവ്യൂഹത്തെയും അശാന്തമാക്കും. എന്നാൽ മാതാപിതാക്കൾ സ്വയം ശാന്തരാകാൻ ശ്രമിക്കുന്നത് കണ്ടാൽ കുട്ടികളും ആ പാത പിന്തുടരും. ഈ കോ റെഗുലേഷൻ പ്രക്രിയയാണ് ഒരു കുടുംബത്തിന്റെ വൈകാരിക ഭദ്രത നിശ്ചയിക്കുന്നത്. ഒരു തലമുറയിൽ തുടങ്ങുന്ന ഈ മാറ്റം വരും തലമുറകളിലെ നൂറുകണക്കിന് ജീവിതങ്ങളെ പ്രകാശപൂർണമാക്കാൻ സഹായിക്കും. പാരമ്പര്യമായി ലഭിക്കുന്ന വേദനയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സമാധാനത്തിന്റെ പുതിയൊരു വഴി വെട്ടിത്തുറക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കും. നിങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ച് അവകാശപ്പെടുന്നവരാണെങ്കിൽ ഓർക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ വസ്തുവുണ്ടോ പണമുണ്ടോ എന്നുള്ളതല്ല, പകരം നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് ഉണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിജയം എന്നത് ബാങ്ക് ബാലൻസിൽ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലെ ഊഷ്മളതയിലും നമ്മുടെ മനസ്സിന്റെ ശാന്തതയിലുമാണ് ഇരിക്കുന്നത്. വികാരങ്ങളെ ആദരിക്കാനും അവയെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനും കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പാണ്. ഓരോ വ്യക്തിയും തന്റെ കുടുംബത്തിനു വേണ്ടി കരുതി വെക്കേണ്ടത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങളാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. ജീവിതം എപ്പോഴും സുഖകരമായിരിക്കില്ല, പക്ഷേ പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് കടലും നീന്തിക്കടക്കാം. വൈകാരികമായ പക്വതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ കൂടുതൽ കരുത്തുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം ഓരോ വീട്ടിലും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും പുതിയൊരു പുലരി സമ്മാനിക്കട്ടെ.

0: നമ്മുടെ ഓരോ നല്ല പെരുമാറ്റവും ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടക്കമാവട്ടെ. അറിവിലൂടെയും തിരിച്ചറിവിലൂടെയും നമുക്ക് ഈ ആന്തരിക സമ്പത്തിനെ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്ത്.

0: ആകാശവാണി
1: പ്രിയ ശ്രോതാക്കളെ, കൊല്ലം ജോൺസൺ തോമസ്.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഫലവൃക്ഷങ്ങളുടെ പരുദീസ തീർത്ത കൃഷിയിടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നമുക്ക് പരിചിതമായതും ഒപ്പം നാം കേൾക്കാത്തതും രുചിക്കാത്തതുമായ 50 ഫലവർഗ്ഗങ്ങൾ സമൃദ്ധമായി നിൽക്കുന്ന ഈ കാഴ്ച മറ്റെവിടെയുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ. മാവ് തന്നെയുണ്ട് 10 ഇനങ്ങൾ, പിന്നെ ഫലവൃക്ഷങ്ങളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല.

0: ഇത് ചിറയിൻ കീഴിലെ അനിൽദേവിന്റെ പുരയിടമാണ്. അച്ഛനൊപ്പം കൃഷിയിലെ ബാലപാഠങ്ങൾ പഠിച്ച് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന കോർപ്പറേഷനിൽ ജോലി ലഭിച്ചു കഴിഞ്ഞും കൃഷിയെന്ന ഇഷ്ടവിനോദം കൈവിടാതെ ഒപ്പം കൂട്ടുകയും യാത്രകളിൽ കാണുന്ന വ്യത്യസ്ത ഫലവൃക്ഷങ്ങൾ വാങ്ങി സ്വന്തം കൃഷിയിടത്തെ മധുരമൂറുന്ന ഉദ്യാനമാക്കി മാറ്റിയതിന്റെ പിന്നിൽ കൃഷിയോടുള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പകലന്തിയോളം സജീവമായി ആരോഗ്യത്തോടെ ഓടി നടക്കാൻ സാധിക്കുന്നത് കൃഷി ജീവിതത്തിനൊപ്പം കൂട്ടിയതുകൊണ്ടാണ്. ഫലവൃക്ഷങ്ങളിലൊതുങ്ങാതെ നിരവധി ഇനം പച്ചക്കറികൾ ജൈവരീതിയിൽ ഇദ്ദേഹം കൃഷി ചെയ്തു പോരുന്നു. തനത് രീതിയിൽ തയ്യാറാക്കുന്ന ജൈവമിശ്രിതങ്ങളാണ് ഇവിടുത്തെ പച്ചക്കറികൾക്കും ഫലവൃക്ഷങ്ങൾക്കും കരുത്തുപകരുന്നത്. നമുക്ക് ശ്രീ അനിൽദേവിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: താങ്കൾ ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം?
2: സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഉറക്കഴിക്കുമ്പോൾ കാണുന്നത് അച്ഛൻ നമ്മട്ടിയായിട്ട് ആ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നതാണ്. അച്ഛന് ജോലിയുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അത് കണ്ടാണ് രാവിലെ ഇറങ്ങുന്നത്. ഒത്തിരി വലുതായപ്പോൾ അച്ഛനെ സഹായിക്കാനായിട്ട് ഞങ്ങളും കൂടെ ഇറങ്ങി, എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും ഇറങ്ങുമായിരുന്നു. അതൊരു പ്രചോദനമായി. പിന്നെ എനിക്ക് ജോലി കിട്ടി, 2017 റിട്ടയർഡായി. അതിനുശേഷം ഒരു സമ്പൂർണ്ണ ജൈവ കർഷകനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ജൈവ നെല്ലും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു.
1: ഇപ്പൊ പ്രധാനമായിട്ടും ഈ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളുമാണുള്ളത് അല്ലേ? വാഴയുണ്ട്. നമ്മൾ എത്ര സ്ഥലത്താണ് ഇപ്പം കൃഷി ചെയ്തിരിക്കുന്നത്?
2: എന്റെ വീട്ടുവളപ്പിൽ ഒരു 40

0: സെന്റോളം ഉണ്ട്. അപ്പൊ അതിനകത്താണ് ഈ ഫലവൃക്ഷങ്ങൾ വന്നേക്കുന്നത്. ഒരു 60 പരത്തോളം ഫലവൃക്ഷങ്ങൾ ഉണ്ട്. പ്രധാനമായിട്ടുള്ളത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ആത്തകളുണ്ട്. മുന്തിരി ആത്ത, ചക്ക ആത്ത, മുള്ളാത്ത, അമൃതം കായി, പിന്നെ ചെറുനാരകം തന്നെ ഒരു 5 വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ചക്ക നാരകം 12 വെറൈറ്റിയോളം മാവുണ്ട്. മാവ് ഒരു 7-8 കായ്ക്കുന്നുണ്ട്. പിന്നെ ലിപ്പോട്ട്, റംബൂട്ടാൻ, മരമുന്തിരി, പേര, പേര വരെ 7-8 വെറൈറ്റി പേരയുണ്ട്. ജാമ്പ, അബിയു, മാതളം, ചൈനീസ് ഓറഞ്ച്, സപ്പോട്ട, മെമ്പേറാപ്പിള്, മൾബറി, ഫുലാസ, അവക്കാട, ഒരു 60 വെറൈറ്റികൾ ഇതുണ്ട്.
1: വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ തൈകളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്?
0: തൈകള് എറണാകുളത്ത് അവരുടെ ഓഫീസ് MBEDA, അതിനടുത്ത് തന്നെ ഒരു നല്ല നഴ്സറി AVT അവിടെ ഇമ്പോർട്ടഡ് വരുന്നുണ്ട്. തായ്ലൻഡിന്റെ ഫ്രൂട്ട്സുകൾ വരുന്നുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഹോംഗ്രൗണ്ടിന്റെ ഫ്രൂട്ടുകളൊക്കെ. അതൊരൊക്കെ 10-20 വർഷത്തിന് മുമ്പേ അവിടെ നിന്ന് പലപ്പോഴായിട്ട് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ 2 കിറ്റ് തൂക്കിയായിരിക്കും വരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് നട്ട് നട്ട് ഒരുവിധമുള്ള നല്ല ഫ്രൂട്ട്സുകൾ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. അത് നടുകയും ചെയ്തു. അതൊക്കെ ഇപ്പോൾ വിളവെടുത്ത് തുടങ്ങി. ഏകദേശം
1: നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നന്നായിട്ട് വളരുന്നുണ്ടോ? കാലാവസ്ഥ ഒരു പ്രശ്നമുണ്ടോ ഇതിന്?
0: കാലാവസ്ഥയിൽ വളരുന്നതുമുണ്ട്, വളരാത്തതുമുണ്ട്. ഇപ്പൊ അത് നട്ട് കഴിഞ്ഞിട്ട് ചിലതൊന്നും പൂക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മുറിച്ചു മാറ്റിയിട്ട് നമുക്ക് കുറെ കൂടെ അനുയോജ്യമായുള്ള വെറൈറ്റികൾ നമ്മളെ നാട്ടിന്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഇത് വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്.
1: അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന് നൽകുന്നത്?
0: 1 ലോഡ് ചകിരിച്ചേർ. ചകിരിച്ചേറിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ബെഡായിട്ട് ഒരു 2 കനത്തിൽ നിരത്തും. ആ നിരത്തിയതിന് ശേഷം അതിൽ മൈക്രോബ്സ്, ജീവാണു, ഒമേഗഡ, കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്, അത് 200 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ശർക്കരയായിട്ട് ലയിപ്പിച്ച് ആ ലായനി ഇതിൻ്റെ പുറത്ത് ഒഴിക്കും. അതിന് മുകളിൽ കോഴിക്കാട്ടം നിരത്തുന്ന, അതിൻ്റെ മുകളിൽ 3 കുട്ട മേൽമണ്ണ്, അതിന് മുകളിൽ റോക്ക് ഫാസ്ഫേറ്റ്, അതിന് മുകളിൽ 100 ലിറ്റർ വെള്ളം തളിക്കുന്നു. പിന്നും ഈ ചകിരിച്ചേർ 1 ലെയർ കൊടുക്കുന്നുണ്ട്. ലായനി ഉണ്ടല്ലോ, മൈക്രോബ്സ് ജീവാണു 1 കിലോയുടെ ഉള്ളത്, 1 കിലോ ശർക്കരയും 200 ലിറ്ററുമായിട്ട് അതൊഴിക്കുന്നു. അതിന്റെ മുകളിൽ ആട്ടുംകാട്ടം, മേൽമണ്ണ്, റോക്ക് ഫാസ്ഫേറ്റ്,
1: അങ്ങനെ ഓരോ ലെയറായിട്ട്
0: അങ്ങനെ തീർത്ത് ഇതെല്ലാം തീരുന്ന ശേഷം പൊതയിട്ട് 35-40 ദിവസം വയ്ക്കുമ്പോൾ ഇത് മുഴുവനും പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റായിട്ട് വരും. ആ കമ്പോസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഈവൻ നിലത്തിന് പോലും ഈ വളമാണ് ഇട്ട് കൊടുത്തോണ്ടിരുന്നത്.
1: ഇപ്പോൾ 12 മാവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയുമായി അനുയോജ്യമായ ഫലവൃക്ഷങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവൊക്കെ എങ്ങനെയാണ്? നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ടോ? അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം.
0: എൻ്റെ മാവുകൾ പലതും കാച്ച്,
1: ഈ കോട്ടൂർക്കോണം, അങ്ങനെ
0: കോട്ടൂർക്കോണം ഉണ്ട്, കർപ്പൂര മാങ്ങ, കോട്ടൂർക്കോണം, പിന്നെ സേലം മാങ്ങയുണ്ട്, പിന്നെ ചക്ക പോലെയുള്ള വലിയ പുളിയുള്ള മാങ്ങയുണ്ട്. ഇപ്പൊ അതും കോതി നിർത്തിയിട്ട് അതിന്റെ അടുത്ത് വേറെ കുറെ കൂടെയുള്ള ഇപ്പൊ വെളിയിലത്തെ മാവും കൂടെയൊക്കെ വെയിലുള്ള സ്ഥലത്ത് നടാനുള്ള ഇതുണ്ട്. ജപ്പാന്റെ മാവുണ്ടല്ലോ. റംബൂട്ടാനൊക്കെ നല്ല വിളവാണ് കിട്ടുന്നത്. 10-30 കിലോയൊക്കെ നമുക്ക് കിട്ടി.
1: വിൽപ്പനയ്ക്കായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ?
0: വീട്ടിലിപ്പോ പച്ചക്കറികളെല്ലാം വാങ്ങാനായിട്ട് എനിക്ക് സാധനം ഇല്ലാത്തതിന്റെ കുറവേ ഉള്ളൂ.
1: ഈ ഫ്രൂട്ട്സിന്റെ കാര്യമാണ്,
0: ഫ്രൂട്ട്സും ഇതിന്റെ കൂട്ടത്തിൽ അവര് നല്ല ഡിമാൻഡായിട്ട് ചോദിക്കുന്നുണ്ട്. ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അവർ വാങ്ങിക്കുന്നുണ്ട്.
1: അതെങ്ങനെ നമുക്ക് ഈ ഫ്രൂട്ട്സ് വിൽക്കുന്നത്? നമ്മുടെ വീട്ടിൽ വന്നാണ്, നമുക്കിത് വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
0: വന്ന് തന്നെ വാങ്ങുന്നുണ്ട്. പിന്നെ ഈ തണൽ എന്നുള്ള സംഘടന കവിടിയാറുള്ള അവര് വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്.
1: വിൽപ്പനയ്ക്ക് നമുക്ക് ഒരു
0: ബുദ്ധിമുട്ടുമില്ല, നല്ല വിലയും കിട്ടുന്നുണ്ട്.
1: നമുക്ക് ഈ കൃഷിക്ക് എന്തെങ്കിലും ഈ പ്രോത്സാഹനങ്ങളൊക്കെ
0: കിട്ടിയിട്ടുണ്ടോ? കൃഷിഭവനിൽ നല്ല പ്രചോദനമാണ്. ഇപ്പൊ നമ്മളും അതോടുകൂടി കൃഷിക്കൂട്ടങ്ങൾ വന്ന് ആ കൃഷിക്കൂട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാനും മുന്നോട്ട് അവരെ കൂടെ നിന്ന് ഇപ്പൊ ഒരു 8 കൂട്ടമുണ്ട്. അത് അടുത്തവണ ഒരു 20 കൂട്ടമെങ്കിലും ആക്കി വിഷമില്ലാത്ത ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പലരെയും മുന്നിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് മുന്നിട്ട് വരുന്നുണ്ട്.
1: ഈ കൃഷിക്കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൃഷിഭവന്റെ നല്ല പിന്തുണയുണ്ട്.
0: കൃഷി അസിസ്റ്റന്റുമാരായാലും കൃഷി ഓഫീസറായാലും AD ആയാലും അവരെല്ലാം നല്ല രീതിയിലുള്ള ഇതുണ്ട്.
1: ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: സാമ്പത്തിക സഹായം ഇപ്പൊ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയുള്ള സഹായം ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞാൻ മോളില് സ്റ്റാൻഡ് അടിച്ച് ആണ് ഈ ഗ്രോ ബാഗ് എല്ലാം വെച്ചത്.
1: വ്യത്യസ്തമായ ഒരു കൃഷി രീതിയിൽ താങ്കൾ നിരവധി ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കൃഷി ചെയ്ത് താങ്കൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ

0: നമ്മൾ ഈ പച്ചക്കറി കൃഷിയും ഇതുപോലെ നല്ല നിലയിൽ നടത്തുന്നുണ്ടല്ലേ?
1: അതെ അതെ, പച്ചക്കറി കൃഷി ആണ് ആദ്യം തുടങ്ങി, അതിന്റെ കൂടെ സൈഡായിട്ടാണ് ഇതെല്ലാം ചെയ്തത്.
0: ഇതെല്ലാം സ്വന്തമായിട്ടുള്ള സ്ഥലമാണോ അതോ പാട്ടത്തിന്?
1: സ്വന്തമായ സ്ഥലങ്ങൾ.
0: മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് എത്ര സ്ഥലത്ത് കൃഷിയുണ്ട് ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉൾപ്പെടെ?
1: എന്റേതായിട്ടുള്ളത് ഒരു 85 സെന്റോളം ഉണ്ട്. പിന്നെ എന്റെ അനന്തരവരുടേതുണ്ട്. അവിടെയും നമ്മള് വാഴ, ചേന തന്നെ 10,500 പൗണ്ടോളം.
0: മൊത്തത്തിൽ 2 ഏക്കറിന്
1: രണ്ടരയോളം കൃഷി ചെയ്തിരുന്നു.
0: ഈ പച്ചക്കറിക്കും നമുക്ക് വിൽപ്പനയ്ക്ക് പ്രയാസമുണ്ടോ? അത് നന്നായിട്ട് പച്ചക്കറി വീട്ടിൽ വന്ന് വാങ്ങുമോ?
1: പച്ചക്കറി വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്, നേരത്തെ പറഞ്ഞ തണൽ വന്ന് വാങ്ങുന്നുണ്ട്. വീട്ടിൽ വരുന്നവർക്കൊന്നും നമുക്കിപ്പോൾ കൊടുക്കാനുള്ള സാധനം അത്രയും പ്രൊഡക്ഷൻ ഇല്ല. നേരത്തെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു, അതിന് ജൈവ സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. വീട്ടിലുള്ളതിന് ഒരേ ദിവസം ബുക്കിംഗാണ്. ഇപ്പം
0: സർക്കാർ ഉദ്യോഗത്തിൽ നിന്നൊക്കെ വിരമിച്ചു വന്ന ഒരാളാണ്. ഇതിനോടുള്ളൊരു പാഷനും നമ്മൾ കുട്ടിക്കാലം മുതലേ കൃഷി കണ്ടു വളർന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ രാവിലെ എത്ര മണിക്കാണ് ഇതിന്റെ ഈ പരിചരണത്തിനായി ഇറങ്ങുന്നത്? ബാക്കി കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
1: ഇപ്പൊ രാവിലെ എണീച്ച് ഈ നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം കണി കാണുന്ന അവരെയാണ്. ഇന്നലത്തേന്നും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളതൊക്കെ നോക്കിയതിന് ശേഷം വെള്ളവും കൊടുക്കും. വെള്ളവും കൊടുത്തിട്ട് വൈകിട്ട് അതിനുവേണ്ടിയുള്ള പ്രതിരോധവും എല്ലാം ചെയ്യും. രാവിലെ എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി നോക്കിയിട്ടാണ്. അതിനും ഒരു സന്തോഷമായിരിക്കും. നമ്മൾ ഇന്ന് ഒന്ന് തട്ടുമ്പോൾ ആ ചെടികൾക്കൊക്കെ ഒരു ഉണർവുണ്ടാകും.
0: പൊതുവെ നമ്മൾ ഈ കൃഷിയിൽ ഇറങ്ങിയപ്പോൾ മാനസികമായിട്ടും നമുക്ക് ശാരീരികമായിട്ടൊക്കെ വളരെ സന്തോഷവും ആരോഗ്യവും ഉണ്ട് അല്ലേ?
1: പിന്നെ മാനസികമായിട്ടുള്ള സന്തോഷമാണ് ഉള്ളത്. അത് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് ഇതിൽ.
0: കുടുംബസമേതമുള്ള കൃഷിയാണ്.
1: ഞാനും മക്കളും ഉണ്ട്. അവർക്ക് ജോലി ഉണ്ടെങ്കിലും സമയത്ത് ഇവർ വരുന്നുണ്ട്. കൊച്ചുകുട്ടിയുണ്ട്, എന്റെ കൂടെ കൊച്ചുകുട്ടിയും കൂടെ കൂടെ വരുന്നു. വൈഫ് PSSCയിലായിരുന്നു ജോലി, ഉഷാദേവി. ഇപ്പോഴും
0: കൃഷിയിലേക്ക്
1: ഇറങ്ങിയിട്ടുണ്ട്.
0: അപ്പൊ തീർച്ചയായിട്ടും താങ്കൾക്ക് കൃഷി നല്ലതായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
1: ഇതിന് എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരോഗ്യം, ഈ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ പോലെയുള്ള മാരകാസുഖങ്ങള്, അപ്പൊ അതിനൊരറുതി വരുത്താനും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ പകുതിയെങ്കിലും നമുക്ക് ഈ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നല്ല പച്ചക്കറികൾ, നല്ല ആരോഗ്യം പുതിയ തലമുറയ്ക്ക്, അവർക്കൊരു നല്ല പൂർണ്ണ ആരോഗ്യമുള്ള വരാക്കി ഒരു പൂർണ്ണ ആരോഗ്യ കേരളം സൃഷ്ടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.

തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ആതിരയിൽ ശ്രീ അനിൽദേവ് വി എൽ ആണ് തന്റെ കൃഷിരീതികൾ ഞാറ്റുവേലയുമായി പങ്കുവച്ചത്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: ചെറുകിട വ്യാപാരികൾക്കും കടയുടമകൾക്കും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്ഥിരമായ പെൻഷൻ. ഗുണഭോക്താവിന് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി ലഭിക്കും. ഇതൊരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണ്. അപേക്ഷകൻ മാസം തോറും എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. കുടുംബസുരക്ഷയാണ് രണ്ടാമത്തെ സവിശേഷത. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, ചില്ലറ വ്യാപാരികൾ, കടയുടമകൾ, റെസ്റ്റോറന്റ് ഉടമകൾ, കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവർ, EPFO, ESIC, NPS എന്നിവയിൽ അംഗങ്ങളായവർക്കും പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന പോലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ചേരാൻ കഴിയില്ല. അപേക്ഷിക്കുന്ന സമയത്തെ പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയും 29 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ആധാർ കാർഡ്, സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിനായുള്ള സമ്മതപത്രം എന്നീ അവശ്യരേഖകൾക്കൊപ്പം നേരിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ മാൻധൻ .in എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്.

0: Protection Group, SPG protocols. According to sources, the reduction in the number of vehicles in the Prime Minister's convoy was implemented during his recent visits to Gujarat and Assam. Prime Minister Narendra Modi will embark on a six-day visit to the United Arab Emirates, UAE, the Netherlands, Sweden, Norway and Italy on Friday. Briefing media in New Delhi this evening, Secretary West of the Ministry of External Affairs, Sibi George, informed that on the first leg of his five-nation visit, Mr. Modi will reach UAE on Friday, where he will meet President Sheikh Mohammed bin Zayed Al Nahyan. He said the two leaders will exchange views on bilateral issues, in particular energy cooperation. And with that, we end this news bulletin.
1: Agashavani, Kozhikode. Thrissur Jilla Vrittantham.
2: കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം കൂടുതലായി 3 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് വിജയിച്ചു കയറാനായത്. ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യു ഡി എഫ് വിജയം കണ്ടത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ ഡി എഫ് തന്നെ വിജയിച്ചു. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺ എയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം നൽകുന്നത് ഔദാര്യമായി ഉദ്യോഗസ്ഥർ കാണരുതെന്നും അത് ജനങ്ങളുടെ അവകാശമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ സംഘടിപ്പിച്ച വിവരാവകാശ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നതിനും വ്യക്തമായ മറുപടി നൽകാതിരിക്കുന്നതും നിയമത്തിനെതിരാണ്. ഇത്തരം പ്രവർത്തികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥരും അപേക്ഷകരും വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയാകണം പെരുമാറേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അപേക്ഷ ലഭിച്ചാൽ വിവരങ്ങൾ കൃത്യതയോടെ സമയബന്ധിതമായി കൈമാറാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും അപേക്ഷകർ ഓഫീസ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണവും ദൈർഘ്യമേറിയതും അവ്യക്തമായതുമായ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷണർ സൂചിപ്പിച്ചു. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എയർ കൂളറുകൾ സംഭാവനയായി നൽകി. കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ രണ്ടും കൊടകര സഹൃദയ കോളേജ്, തൃശൂർ അഗ്രോഫിൻ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഓരോന്നും വീതവുമാണ് കൂളറുകൾ നൽകിയത്. കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ മനാഫ്, സഹൃദയ കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, അഗ്രോഫിൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ മെൽവിൻ ചിറമൽ എന്നിവർ ചേർന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി കെ സജികുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എം മിനിമോൾ എന്നിവർക്ക് എയർ കൂളറുകൾ കൈമാറി. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുന്നാളിന് ഭക്തജന പ്രവാഹം. പുലർച്ചെ മുതൽ രാത്രി വൈകിയും വരെ തീർത്ഥാടകർ പള്ളിയിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. രാവിലെ 10 ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം നൽകി. തുടർന്ന് ഊട്ടുനേർച്ച ആശീർവദിച്ച് ഇടുക്കി കട്ടപ്പനയിൽ നിന്നെത്തിയ ബേസിൽ മാത്യുവിനും കുടുംബത്തിനും ആദ്യ നേർച്ച വിളമ്പിക്കൊടുത്തു. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. സർക്കാർ ആശുപത്രികളിൽ വരി നിൽക്കാതെ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ഇ ഹെൽത്ത് കേരള പോർട്ടലിന്റെ പ്രവർത്തനം സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പുനരാരംഭിച്ചു. ഒരാഴ്ചയായി സെർവർ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു. ഓൺലൈനായി ടോക്കൺ എടുത്ത് പണം അടയ്ക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു തകരാറുകൾ കണ്ടെത്തിയത്. പിന്നീട് പ്രശ്നം പരിഹരിച്ച് പോർട്ടൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമായി. കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഓട്ടോ കാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിലെ ഓൺലൈൻ പരിശീലനം കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ബിനു പി ബോണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ സി കെ യാമിനി വർമ്മ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന പരിശീലനം ഈ മാസം 15 സമാപിക്കുക. ബ്രിട്ടനിലെ പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലണ്ടൻ ബോറോ ഓഫ് ബാർനെറ്റ് കോർപ്പറേഷനിലെ ഫിഞ്ചലി വാർഡിൽ നിന്ന് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി ഗുരുവായൂർ സ്വദേശി അജിത് ദാസ് എം മേനോൻ വിജയിച്ചു. 2200 വോട്ടുകൾ നേടിയാണ് വിജയം നേടിയത്. ന്യൂയോർക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ അജിത് ദാസ് ആമസോണിന്റെ ഉദ്യോഗസ്ഥനാണ്.

0: ദേശീയപാതയിലെ പുഴയ്ക്ക് കുറുകെയുള്ള തൃശൂർ ദിശയിലെ പാലം അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിട്ടിട്ട് ഇന്നേക്ക് 5 ദിവസം പണികൾ പുരോഗമിക്കുകയാണ്. ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടുന്ന പുതിയ പാലത്തിലൂടെ ഒറ്റവരിയായി കടത്തിവിടുന്നതിനാൽ മുൻ ദിവസങ്ങളിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ കുരുക്കിന് കുറച്ചയവുണ്ട്. പണികൾ പുരോഗമിക്കുന്ന സമയത്ത് തന്നെ ചെറിയ വാഹനങ്ങൾ പഴയ പാലത്തിലൂടെ പല സമയത്തുമായി കടത്തിവിട്ടതും കുരുക്ക് കുറയാൻ കാരണമായി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആകാശവാണി.

ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും. കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താരയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 തൊഴിലാളി മണ്ഡലത്തിൽ തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. റേഡിയോ റിപ്പോർട്ട്, നാദനവതി, സംഗീത സദസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ, പ്രത്യേക പരിപാടി ഇങ്ങനെയും പഠിക്കാം. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റോബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാദികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഭഗത് രാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

ഇനിയൊരു അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496553231. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496593231. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 വരെ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പശ്ചിമേഷ്യാ സംഘർഷേണ ഉദ്ഭൂതസ്യ വൈശ്വിക ഊർജ്ജാ സങ്കടകാലസ്യ മധ്യേ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ആവാഹനസ്യാനന്തരം കേന്ദ്ര രാജ്യയോഃ ഇന്ധന സംരക്ഷണസ്യോപായാഃ തീവ്രാഃ ജാതാഃ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ചതുർദശ ഖരീഫേതി ഗ്രൈഷ്മിക സസ്യാനാം ന്യൂനതമ സമർത്ഥനമൂല്യം സ്വീകൃതം. സൂര്യപുഷ്പസ്യ ബീജസ്യ സർവാധിക വൃദ്ധിഃ തദനന്തരം കർപ്പാസതിലയോഃ ച. തമിഴ്നാടു രാജ്യസ്യ ജോസഫ് വിജയസ്യ നേതൃത്വ ടിവികെ സർവകാരേണ രാജ്യവിധാനസഭായാം സഹജ ബഹുമതേന ശക്തിപരീക്ഷണം വിജിതം. എൻ രംഗസ്വാമി പഞ്ചമം വാരം പുഡുച്ചേരി രാജ്യസ്യ കാര്യകാലായ മുഖ്യമന്ത്രിരൂപേണ ശപഥം സ്വീകൃതവാൻ. അപി ച CBSE ദ്വാരാ അഖില ഭാരതീയ വരിഷ്ഠ മാധ്യമിക വർഗസ്യ ദ്വാദശി കക്ഷായാഃ പരീക്ഷാ പരിണാമാഃ ഘോഷിതാഃ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷ രക്ഷാസമൂഹസ്യ SPG പ്രോട്ടോകോൾ ഇത്യസ്യാന്തർഗതം സർവാഃ ആവശ്യകാഃ സുരക്ഷാവ്യവസ്ഥാഃ അവലംബ്യ സദ്യഃ ഏവ ആന്തരികയാത്രാസു സ്വസ്യ യാത്രാവാഹനാനാം സംഖ്യ ന്യൂനീകൃതവാൻ. സൂത്രാനുസാരം പ്രധാനമന്ത്രിണഃ യാത്രാവാഹനാനാം സംഖ്യായാം ന്യൂനീകരണം തസ്യ സദ്യഃ ഗുജറാത്തസ്യ അസമരാജ്യസ്യ ച ഭ്രമണകാലേ കാര്യാൻവിതം. ആർത്ഥികസ്ഥിരതായൈ യോഗദാനായ നാഗരികാൻ പ്രതി പ്രധാനമന്ത്രിണഃ സപ്താഗ്രഹാണാം അനുരൂപം ഏതദഭവത്. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ആഗ്രഹാനന്തരം കേന്ദ്രീയഗൃഹമന്ത്രി അമിതശാഹേന ഉത്തരപ്രദേശസ്യ മധ്യപ്രദേശസ്യ ദില്ല്യാഃ ച മുഖ്യമന്ത്രിഭിഃ വിധായകൈഃ ജനപ്രതിനിധിഭിഃ ച ആധികാരികയാനാനാം സംഖ്യ 50% യാവത് ന്യൂനീകർത്തും ആദേശഃ പ്രദത്തഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുക്രവാസരെ സംയുക്ത അറബ് അമീരാത് നെതർലാൻഡ്സ് സ്വീഡൻ നോർവെ ഇറ്റലി ദേശാനാം ഷഡ് ദിവസീയ യാത്രാം കരിഷ്യതി. അദ്യ സായങ്കാലേ നവദില്യാം പ്രസാരമാധ്യമാൻ സംബോധയൻ വിദേശമന്ത്രാലയസ്യ സചിവഃ സിവി ജോർജ്ജഃ സംസൂചിതവാൻ യത് പഞ്ചദേശാനാം യാത്രായാഃ പ്രഥമേ ചരണേ ശ്രീമോദി ശുക്രവാസരെ സംയുക്ത അറബ് അമീരാത് ദേശം പ്രാപ്സ്യതി. യത്ര ഹി സഃ രാഷ്ട്രപതിന ഷേഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ ഇത്യനേന സഹ മേലനം കരിഷ്യതി. സഹ അവദത് യത് ഉഭൌ നേതാരൌ ദ്വൈപാക്ഷിക വിഷയേഷു വിശേഷതഃ ഊർജ്ജാ സഹകാരേ അപി ച പരസ്പര ഹിതസംബദ്ധേഷു ക്ഷേത്രീയ അന്താരാഷ്ട്രീയ വിഷയേഷു ച വിചാര വിനിമയം കരിഷ്യതഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ 98.9 വർഷെ അസ്മിന്നേവ ദിനെ ഭാരതെ കൃത പരമാണു പരീക്ഷണസ്യ സ്മരണം കൃതം. സാമാജിക മാധ്യമേഷു ഏകം സംസ്കൃത സുഭാഷിതം വിനിമയീകുർവൻ പ്രധാനമന്ത്രി ഉക്തവാൻ യത് ഏതത് പരമാണു പരീക്ഷണം ദേശസ്യ അവിചല സങ്കല്പം പ്രദർശയതി. ശ്രീമോദി അവദത് യത് അസ്യ പരീക്ഷണസ്യാനന്തരം സമ്പൂർണേന വിശ്വേന ഭാരതം സംപീഡിതം. പരഞ്ച ദേശേന സിദ്ധീകൃതം യത് കാപി ശക്തിഃ ഭാരതം അവരോദ്ധും ന ശക്നോതി. കേന്ദ്രീയമന്ത്രിമണ്ഡലേന വിപണന സത്രസ്യ 27.5-27.5 കൃതേ ചതുർദശ ഖരീഫ് ഇതി ഗ്രൈഷ്മിക സസ്യാനാം ന്യൂനതമ സമർത്ഥനമൂല്യേ വൃദ്ധിം സ്വീകൃതം. കേന്ദ്രീയമന്ത്രിമണ്ഡലസ്യ സഭായാഃ അനന്തരം പ്രസാരമാധ്യമാൻ സംബോധയൻ സൂചനാപ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവഃ അവദത് യത് സർവകാരേണ ഗ്രൈഷ്മിക സസ്യാനാം ന്യൂനതമ സമർത്ഥനമൂല്യം വർദ്ധിതം അസ്തി യേന.

0: सप्तदश दिनांकतः अप्रैल मासस्य दश दिनांक पर्यन्तं लक्ष्योपलक्ष्य छात्राणां कृते परीक्षा आयोजिता। अन्ते मुख्यवार्ताः पुनः एकवारम्। पश्चिम एशिया संघर्षेण उद्भूतस्य वैश्विक ऊर्जा संकट कालस्य मध्ये प्रधानमन्त्रिणः नरेन्द्र मोदिना आवाहनस्यानन्तरं केन्द्र राज्ययोः ईंधन संरक्षणस्य उपायाः तीव्राः जाताः। केन्द्रीय मन्त्रिमण्डलेन चतुर्दश खरीफेति ग्रैष्मिक सस्यानां न्यूनतम समर्थन मूल्यं स्वीकृतम्। तमिलनाडु राज्ये सी जोसेफ विजयस्य नेतृत्वे टीवी के सर्वकारेण सहज बहुमतेन सक्षी परीक्षणं विजितम् इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA നിന്നും അഭിപ്രായം ആരാഞ്ഞ ശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2% വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി A ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNG മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
3: LPG ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ്

0: സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. പി എൻ ജി ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് ഇന്ന് രാവിലെ അഗത്യദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
2: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നടയടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7 അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ AC ഹാൾ എയർ മാർഷൽ B മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ

0: കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആതുര സേവനത്തിലെ മാലാഖമാർ. തയ്യാറാക്കിയത് സുനീഷ് വിദുര. അവതരണം ദീപു എസ് എൽ. ആതുര ശുശ്രൂഷ രംഗത്ത് നഴ്സുമാരുടെ സേവനത്തിനും ആത്മാർത്ഥതയ്ക്കുമുള്ള അംഗീകാരമാണ് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 എല്ലാ വർഷവും ലോക നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് നഴ്സസ് 1974 മുതലാണ് ഔദ്യോഗികമായി നഴ്സസ് ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെയും കരുതലിനെയും സ്നേഹത്തെയും ഈ ദിനത്തിൽ ആദരിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. 1854 ക്രിമിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ ആയിരക്കണക്കിന് സൈനികരെ രാത്രിയോ പകലോ എന്ന് നോക്കാതെ ശുശ്രൂഷിച്ച നൈറ്റിംഗേൽ ആധുനിക നഴ്സിംഗ് സംവിധാനം മികവുറ്റതാക്കി. ക്രിമിയൻ യുദ്ധത്തിൽ 500,000 സൈനികരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കൂടുതൽ പേരും മരണപ്പെട്ടത് പകർച്ചവ്യാധികൾ മൂലമായിരുന്നു. അക്കാലത്തെ ആതുര സേവന രംഗത്തെ ഭൌതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. വൃത്തിഹീനമായ ചുറ്റുപാടിൽ ധാരാളം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അണുബാധ മൂലം ഒരുപാട് ആളുകൾ മരിക്കുന്ന കാലം കൂടിയായിരുന്നു അത്. ഇത്തരം സാഹചര്യത്തെ ഒഴിവാക്കുന്നതിനായി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി ആരോഗ്യരംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെയുണ്ടായി. നഴ്സുമാരുടെ ജോലി വൈദഗ്ധ്യം വേണ്ട തൊഴിലാക്കി മാറ്റുകയും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്തു. നഴ്സിംഗ് മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി ആതുര സേവന രംഗത്ത് നഴ്സുമാർ അനിവാര്യ ഘടകമാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. നഴ്സുമാരുടെ സേവനം ആരോഗ്യരംഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ സേവന മനോഭാവവും ഈ രംഗത്തുള്ള പരിചയവും രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. രോഗി പരിചരണത്തിന്റെ സുപ്രധാന ഭാഗമാണ് നഴ്സുമാരെന്ന് നഴ്സസ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈനംദിന രോഗികൾ പാലിക്കേണ്ട വസ്തുതകൾ അവരെ ഓർമ്മിപ്പിക്കുകയും സമയാസമയങ്ങളിൽ മരുന്ന് നൽകുകയും ചെയ്യുന്നത് വളരെ ജാഗ്രതയോടെയാണ്. രാത്രിയും പകലുമില്ലാതെ രോഗികൾക്ക് നിശ്ചിത ഇടവേളകളിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചുള്ള കുത്തിവയ്പ്പുകളും മരുന്നുകളും രോഗികളിൽ എത്തിക്കുന്നു. എല്ലാറ്റിനുമുപരി അവരുടെ സ്നേഹത്തോടെയുള്ള ഇടപെടലാണ് രോഗകാഠിന്യത്തെ ഇല്ലാതാക്കുന്ന പ്രധാന ഘടകം. ശുചിത്വം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ സംരക്ഷണം, പകർച്ചവ്യാധി തടയൽ തുടങ്ങി നഴ്സുമാർ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ സമൂഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ സഹായകമാണ്. ലോകമെമ്പാടും പടർന്നു പിടിച്ച കോവിഡ് 19 എന്ന മഹാമാരി പിടിച്ചു നിർത്തുന്നതിൽ നഴ്സുമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കോവിഡ് രോഗികളെ സമൂഹം പേടിയോടെ കണ്ടപ്പോൾ PPE കിറ്റ് പോലുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ സഹായത്തോടെ രോഗികൾക്ക് സാന്ത്വനമേകിയതിൽ നഴ്സുമാരുടെ സേവനം പ്രശംസനീയമാണ്. കേരളത്തിൽ പരിചിതമില്ലാത്ത നിപ്പ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കാൻ നഴ്സുമാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഒരു നഴ്സിന് നിപ്പ ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് കേരളം ഇന്നും ഓർക്കുന്നു. സ്വന്തം ജീവന് ഭീഷണിയായാൽ പോലും രോഗി പരിചരണം എന്ന കടമ നിർവഹിക്കുന്ന നഴ്സുമാരെ ഈ അവസരത്തിൽ ഓർമ്മിക്കാം. ക്വാറന്റൈൻ സമയത്ത് രോഗികളുടെ അടുത്ത് വീട്ടുകാർ പോലും ചെല്ലാൻ മടിച്ച അവസരങ്ങളിലെല്ലാം നഴ്സുമാരായിരുന്നു അവരുടെ രക്ഷയ്ക്കെത്തിയത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആരോഗ്യമേഖലയിലെ ജീവനക്കാരിൽ പകുതിയിലധികവും നഴ്സുമാരാണ്. ആഗോളതലത്തിൽ തന്നെ നഴ്സുമാർക്ക് ഇപ്പോഴും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അടുത്ത 5 ഏകദേശം 4.5 ലക്ഷത്തോളം നഴ്സുമാർ ലോകത്തെമ്പാടും ആവശ്യമായി വന്നേക്കാം. ഇന്ത്യയിൽ തന്നെ ഏകദേശം 43 ലക്ഷത്തോളം നഴ്സുമാരും അനുബന്ധ ജോലികളും ചെയ്യുന്നവരുമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 1,000 3 നഴ്സുമാരാണ് വേണ്ടത്. എന്നാൽ ഇന്ത്യയിൽ 2-ൽ താഴെയാണ് ഈ അനുപാതം. നഴ്സുമാരുടെ ക്ഷാമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് 5,000 നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ഏകദേശം 3.87 ലക്ഷം പുതിയ നഴ്സുമാരാണ് പ്രതിവർഷം പഠനം പൂർത്തീകരിക്കുന്നത്. പകുതിയോളം പേർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും മറ്റുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പഠിച്ചിറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ നഴ്സിംഗ് സ്ഥാപനങ്ങൾ കർണാടകയിലാണ്. എന്നാൽ രാജ്യത്ത് പഠിച്ചിറങ്ങുന്ന നഴ്സുമാർ എല്ലാവരും ഇന്ത്യയിലല്ല ജോലി ചെയ്യുന്നത്. വിദേശങ്ങളിൽ ജോലി തേടി പോകുന്ന നഴ്സുമാർ ഇന്ന് കൂടി വരികയാണ്. നിലവിൽ 7 ലക്ഷത്തോളം ഇന്ത്യൻ നഴ്സുമാർ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. UK, കാനഡ, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതലായി ഇന്ത്യൻ നഴ്സുമാർ കുടിയേറുന്നത്. മെച്ചപ്പെട്ട വരുമാനവും ഭൌതിക സാഹചര്യങ്ങളും കുടുംബത്തിന്റെ കെട്ടുറപ്പുമെല്ലാം വിദേശത്തേക്ക് നഴ്സുമാരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന നഴ്സുമാരിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്നാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. വിദേശത്തേക്ക് നഴ്സുമാർക്ക് പോകണം.

ണമെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പരീക്ഷയും പ്രൊഫഷണൽ ലൈസൻസിംഗ് പരീക്ഷയും പാസായിരിക്കണം. ഭാഷാ പരീക്ഷയായ IELTS, OET എന്നിവ പാസാകുമ്പോൾ തന്നെ ഓരോ രാജ്യത്തും അവിടുത്തെ നഴ്സിംഗ് കൌൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക പരീക്ഷയും പാസാകേണ്ടതാണ്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ് യോഗ്യത. പ്രവൃത്തി പരിചയം ചില രാജ്യങ്ങളിൽ നിർബന്ധമാണ്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് നഴ്സസ് ആണ് ഇന്ത്യയിൽ നഴ്സിംഗ് പഠനത്തെ നിയന്ത്രിക്കുന്നത്. വേതന വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ സമരം ചെയ്യുന്ന ഒരു കാലം കൂടിയാണിന്ന്. പല സ്വകാര്യ സ്ഥാപനങ്ങളും മിനിമം വേതനം പോലും നൽകുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. നഴ്സുമാർ ഭൂമിയിലെ മാലാഖമാരാണെന്ന് വിശേഷിപ്പിക്കുമ്പോഴും അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് പ്രധാനം. നഴ്സുമാരുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുന്നത് വഴി ആരോഗ്യരംഗം കൂടി മെച്ചപ്പെടുന്നു. ആരോഗ്യമേഖലയുടെ മികച്ച പ്രവർത്തനത്തിൽ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് ഓർമ്മപ്പെടുത്തിയാണ് ഓരോ നഴ്സസ് ദിനവും കടന്നു പോകുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, ആതുര സേവനത്തിലെ മാലാഖമാർ. തയ്യാറാക്കിയത് സുനീഷ് വിദുര.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഭഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

വിവരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495943 1 9 4 9 6 5 5 6 3 2 1 മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആകാശവാണി.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാകുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായ സ്താരയുമായുള്ള അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്,
3: തെങ്ങിൽ നിന്ന് തേങ്ങ പൊഴിയുന്നത് പ്രധാനമായും ഏത് പോഷകത്തിന്റെ കുറവുകൊണ്ടാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ഇന്ന് നമുക്കൊരു കാർഷിക ഉപകരണം പരിചയപ്പെടാം, തൂമ്പ. കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തെയും ഗ്രാമീണ ജീവിതത്തെയും കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വയലുകളും കർഷകരും പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുമാണ്. മനുഷ്യന്റെ അധ്വാനത്തെയും പ്രകൃതിയോടുള്ള അടുപ്പത്തെയും പ്രകടമാക്കാൻ ഇത്തരം ഉപകരണങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് തൂമ്പ. ഇതൊരു സാധാരണ ഉപകരണമല്ല, നമ്മുടെ പാരമ്പര്യ രീതികളുടെ, ഗ്രാമീണ ജീവിതത്തിന്റെ, കർഷകന്റെ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. തൂമ്പ സാധാരണയായി നീളമുള്ള ഒരു മരക്കാമ്പിലും അതിന്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് ഭാഗത്താലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൈകൊണ്ട് എളുപ്പത്തിൽ രൂപീകരിക്കാവുന്ന വിധമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് ദീർഘസമയം ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറയുന്ന തരത്തിൽ ഭാരം നിയന്ത്രിച്ചാണ് പഴയകാല കരകൌശല വിദഗ്ധർ ഇത് നിർമ്മിച്ചിരുന്നത്. കാർഷിക രംഗത്ത് ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ നിരവധിയാണ്. മണ്ണിളക്കാനും കളകൾ നീക്കം ചെയ്യാനും വെള്ളമൊഴുകിപ്പോകാൻ ചെറുചാലുകൾ നിർമ്മിക്കാനും വളം ചേർക്കാനും എല്ലാം തൂമ്പ കൊണ്ട് സാധിക്കുമായിരുന്നു. പഴയകാലത്ത് ഒരു കർഷകന്റെ കയ്യിൽ തൂമ്പ കാണുന്നത് സാധാരണ കാഴ്ചയായിരുന്നു. ഒരു വിത്ത് മണ്ണിൽ വീണ് വിളവായി മാറുന്നതുവരെ കർഷകൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനേകമാണ്. ആ യാത്രയിൽ തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ന് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്ടർ, പവർ ടില്ലർ, മെഷീനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിനാൽ തൂമ്പ പോലുള്ള പരമ്പരാഗത ഉപകരണങ്ങളുടെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. എന്നിരുന്നാലും ചെറിയ കൃഷിയിടങ്ങളിലും ജൈവ കൃഷിയിലും ഇന്നും തൂമ്പ ഉപയോഗിക്കുന്നു. ചില ജോലികൾ യന്ത്രത്തേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവ ഇല്ലാതാകുന്നത് ഒരു പാരമ്പര്യത്തിന്റെ കൂടി നഷ്ടമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ മനുഷ്യൻ പഠിച്ച ജീവിത രീതിയുടെ തെളിവാണിത്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായനി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായ സ്താരയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
4: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
5: മാഡം, വെള്ളരി വർഗ പച്ചക്കറികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെ രോഗങ്ങളാണ് ഈ പച്ചക്കറികളെ ബാധിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ അതിന്റെ നിയന്ത്രണം ചെയ്യുന്നതിന്?
6: കേരളത്തെ പ്രധാനമായും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന പച്ചക്കറികൾ പാവയ്ക്കൽ, പടവലം, വെള്ളരി, കോവൽ, തണ്ണിമത്തൻ, മത്തൻ, ഇതൊക്കെയാണ് പ്രധാനമായും വെള്ളരി വർഗ വിളകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ.
4: അപ്പം ഇതിൽ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്?
6: പ്രധാനമായും രോഗങ്ങൾ ഇലകളിൽ വരുന്ന രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കായ്കളിൽ വരുന്ന രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വേര്

0: അല്ലെങ്കിൽ തണ്ടിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടാവും. ഇതെല്ലാം പൂർണ്ണമായും വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടാവും. ഇതെല്ലാം നിയന്ത്രണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും.
1: അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോലിയേജ് അല്ലെങ്കിൽ ഇലകളിൽ വരുന്ന രോഗത്തിനെ കുറിച്ച് സംസാരിക്കും.
0: ഇലകളിൽ വരുന്ന രോഗങ്ങളിൽ ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് മൃദുരോമ പൂപ്പ് അഥവാ ഡൗണി മിൽഡ്യൂ എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ ഈ രോഗം മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാര്യം ഇതൊരു കുമിൾ രോഗമാണ്. ഈ കുമിളിന് കൂടുതൽ തണുപ്പ് അല്ലെങ്കിൽ ആർദ്രത കൂടിയ സമയങ്ങളിലാണ് നന്നായി വളരുന്നത്. അതുമൂലം തന്നെ ഈ കാലഘട്ടത്തിൽ ഈ രോഗം വളരെ കൂടുതലായിരിക്കും
1: കാണാൻ സാധിക്കും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ലക്ഷണങ്ങൾ വെള്ളരി വർഗ വിളകളിൽ നമ്മൾ പല പച്ചക്കറിയും പറഞ്ഞു. ഇതിൽ ഓരോന്നിലും പ്രധാനമായും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഇത് ഈ ചെടികളെ ബാധിക്കുന്നത് ഇലയുടെ അടിയിലാണ് ഈ പൂപ്പൽ കാണുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വണ്ണം വളരെ നേർത്ത പൂപ്പലാണ്. ഇല പരപ്പിൽ മുകൾ ഭാഗത്ത് അതിനനുസൃതമായിട്ട് മഞ്ഞ നിറത്തിലുള്ള പാടുകളുണ്ടാകും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇലപ്പുള്ളി രോഗം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പ് അല്ലെ ആകൃതിയിലുള്ള പാടുകളായിരിക്കാം അല്ലെങ്കിൽ കളറുണ്ടാവാം. പക്ഷേ ഈ ഡൗണി മിൽഡ്യൂ അഥവാ മൃദുരോമ പൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ പ്രത്യേക ആകൃതിയിലുള്ള എങ്ങനെയാണോ താഴ്ഭാഗത്ത് ഈ പൂപ്പൽ വളരെ അതിനനുസൃതമായിട്ട് ഇളം മഞ്ഞ നിറത്തിലും പിന്നെ അത് കരിച്ചിലോട്ടും മാറുന്ന വലിയ വലിയ പാടുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനൊരു വട്ടത്തിലുള്ളത് അല്ലെങ്കിൽ ത്രികോണം അങ്ങനെ ആകൃതി ഒരു പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. താരതമ്യേന വലിപ്പം കൂടിയ മഞ്ഞ നിറത്തിലുള്ള പാടുകളും പിന്നീട് അത് കരിച്ചിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായും കാണുന്നത് മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ ആർദ്രത കൂടിയതാണ്. മാത്രമല്ല നമ്മൾ പാവൽ പടവലം തുടങ്ങിയ കൃഷികളെക്കുറിച്ച് നോക്കുമ്പോൾ അത് പന്തലിൽ വളരുന്ന കൃഷികളാണ്. അപ്പോൾ പുറമേ ചൂട് കൂടുതലാണെങ്കിൽ പോലും ഈ ചെടികളുടെ ഇടയിലും പന്തലിനടിയിലും കൂടുതൽ ആർദ്രത കാണാനുള്ള സാധ്യതയുണ്ട്. കാര്യം സൂര്യപ്രകാശം നേരിട്ട് അവിടെ ഏൽക്കുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ താഴ്ന്ന പാടങ്ങളിൽ പന്തൽ കെട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ചെറിയ വെള്ളച്ചാലുകളുണ്ടാവാം. അപ്പം ഇതിൽ നിന്നെല്ലാമുള്ള ആർദ്രതയിൽ കൂടുകയും നമ്മൾ എത്ര തന്നെ മരുന്ന് പ്രയോഗിച്ചാലും ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുന്നു.
1: ഇതിന്റെ നിയന്ത്രണം എങ്ങനെയാണ് ചെയ്യുന്നത്?
0: ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. കാര്യം ആർദ്രത കൂടുന്തോറും ഈ കുമിളിന്റെ വളർച്ച കൂടുന്നു. അപ്പം നമ്മൾ മരുന്ന് പ്രയോഗിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കൃഷി രീതിയിലാണ്. അപ്പോൾ കൃഷി രീതിയിലൊന്ന് കൂടുതൽ അടുപ്പത്തിൽ, അതായത് പറഞ്ഞിരിക്കുന്ന തോതിനനുസരിച്ച് വിത്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അതിന് കൂടുതൽ അടുത്ത് വളരുകയും താഴെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ഇത് കൂടുതലും അതിന് നീരാവി വന്നിട്ട് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത കൂടുകയും ചെയ്യുന്നു. പിന്നെ ഒന്ന് കളനശീകരണമാണ്. ഇതുപോലെ ചുവട്ടിൽ ഈ പന്തൽ വളരുന്ന ചെടികളിലെല്ലാം തന്നെ ഏതാണ്ട് 2 മീറ്ററോളം അകലം കാണും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നന്നായി കളകൾ വളരാനുള്ള സ്ഥലമുണ്ടാകും. ഇപ്പോൾ കൃഷിക്കാർ ചെയ്യുന്നത് ഈ തടത്തിൽ മാത്രം കളകളെ നീക്കം ചെയ്തിട്ട് അവിടെ വളം പ്രയോഗിക്കുകയാണ്. അപ്പം ബാക്കി കളകൾ ഉണ്ടായിരിക്കുന്നതും ഈ ഹ്യൂമിഡിറ്റി അത് ആർദ്രത കൂടാനായിട്ട് സാധ്യം. നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ എന്താണ് ഈ രോഗം വരാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യത തീവ്രമാവാനുള്ള സാധ്യതകളെ കൂടെ കുറയ്ക്കുന്ന തരത്തിൽ വേണം നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളകൾ മാറ്റം ചെയ്യുക, പിന്നെ ജലസ്രോതസ്സുകൾ മിക്കവാറും നമുക്ക് അത് മാറ്റാനായിട്ട് പറ്റില്ല. കാര്യം അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാലും സൂര്യപ്രകാശം അല്ലെങ്കിൽ വായു സഞ്ചാരം ഇതിൻ്റെ ഇടയിൽ വരുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുക. പിന്നെ ചില കർഷകർ ഞാൻ പാടത്തിൽ കണ്ടിട്ടുള്ളത് ഈ തണ്ടിൽ തന്നെ പന്തലിൽ കയറുന്നതിന് മുമ്പുള്ള വലിപ്പം കൂടിയ ഇലകൾ, അതായത് പ്രധാനമായിട്ടുള്ള തണ്ടിൽ കാണുന്ന ഇലകൾ മാറ്റം ചെയ്യുന്നതായിട്ടാണ്. അതും ഒരു തരത്തിൽ ഇതിനെ രോഗം നിയന്ത്രിക്കുന്നതിന് സാധിക്കും. കാര്യം ഇത് മണ്ണിലാണ് ഈ കുമിള് കാണുന്നത്. അപ്പോൾ വെള്ളം അതിൽ വീഴുമ്പോൾ അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തുള്ളികളിലൂടെ ഇത് രോഗം പ്രാപിക്കും. അപ്പോൾ ഈ താഴെയുള്ള ഇലകൾ നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നില്ല. കാര്യം പന്തലിൽ ആവശ്യത്തിന് ഇലകളുള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് എല്ലാം പ്രകാശ സംശ്ലേഷൻ നടത്തുന്നുണ്ട്. അത് തന്നെ ധാരാളം. അപ്പം അങ്ങനെയുള്ളതും ഒരു പരിധി വരെ ഇത് കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് തളിക്കും. പക്ഷേ മരുന്ന് തളിക്കുന്നതിന് മുമ്പായി രോഗം വന്ന ഇലകൾ പൂർണ്ണമായും നശിപ്പിക്കുക. കാര്യം ഇതിനകത്ത് നമ്മൾ എത്ര തന്നെ മരുന്ന് തളിച്ചാലും നല്ല ഇടതൂർന്ന ഇലകളായതുകൊണ്ട് അതിനിടയിൽ അസുഖം വന്ന ഇലകളിരിക്കുമ്പോൾ അതിൽ കാണുന്ന കുമിളുകൾ ഈ രാസ കുമിൾനാശിനിയിൽ നിന്ന് രക്ഷപ്പെടുകയും അത് വീണ്ടും രോഗം പടർത്താൻ സാധിക്കും. അപ്പം നമുക്ക് സാധിക്കുന്നിടത്തോളം ഈ രോഗം വന്ന ഇലകൾ മാറ്റം ചെയ്തിട്ട് വേണം മരുന്ന് തളിക്കാനായിട്ട്. അത് ചിലർ ജൈവ മാർഗത്തിൽ മാത്രം നിയന്ത്രിക്കുന്ന പാടങ്ങളുണ്ടാവാം, ചിലത് രാസകുമിനാശിനി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും ജൈവ മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ ഇതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ നേരത്തെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. അതിന് രോഗ തീവ്രത കൂടിയിട്ട് ജൈവ മാർഗങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ജൈവ മാർഗങ്ങളാണെങ്കിൽ സ്യൂഡോമോണസ് നമുക്ക് നേരത്തെ തന്നെ ചെടിക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടിക്കും കുറച്ചുകൂടെ ആരോഗ്യം ഉണ്ടാവുകയും അതിനനുസരിച്ച് നല്ല രീതിയിൽ അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വിത്ത് പരിചരണം നടത്തിയിട്ട് അത് രാസ

0: കുമിളനാശിനിയിലും ആവാം, അല്ലെങ്കിൽ ജൈവമാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന സ്യൂഡമോണോസ് പോലുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. അപ്പോൾ നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരികയും കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ രോഗപ്രതിരോധ ശേഷി അതിന് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ രാസകുമിളനാശിനിയും ഒരു പ്രധാനമായിട്ടുള്ള പങ്ക്. കാര്യം കൂടെ രോഗം കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ജൈവ കുമിളനാശിനിയിൽ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ വരും. ഈ രോഗമുണ്ടാക്കുന്ന കുമിള് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഊമൈസെറ്റ് എന്നാണ് നമ്മളെ ശാസ്ത്രനാമത്തിൽ പറയുന്നത്. അപ്പോൾ അത് മറ്റ് കുമിളുകളിനേക്കാളും കുറച്ച് വ്യത്യാസപ്പെട്ടതാണ്. അപ്പോൾ അതിന് വളരെ പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കുമിളനാശിനികളും, അതുപോലെ തന്നെ വേറൊരു നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നതാണ് ബോഡോമിക്സ്ചർ അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ വെള്ളരി വർഗ വിളകൾക്ക് ഒരു കോപ്പർ ഷൈനസ് ഉള്ള പ്ലാന്റ് എന്ന് പറയാം. അതിന് കുറച്ച് ചെടികളിൽ ചില പുള്ളികൾ പോലെയോ അതുപോലെയൊക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ കുമിളനാശിനികളും നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം, മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിന് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിന് തന്നെ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് റിഡോമിൽ എന്ന് പറയുന്ന മെറ്റലാക്സിൽ, മെറ്റലാക്സിലാണ് അതിൻ്റെ ശരിക്കുമുള്ള ശാസ്ത്രനാമം എന്ന് പറയുന്നത്. മെറ്റലാക്സിൽ വിഭാഗത്തിൽപ്പെട്ട കുമിളനാശിനികൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ ഫൈറ്റോടോണിക് എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു കുമിളനാശിനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിനകത്ത് നമുക്ക് കുമിളിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഈ ഊമൈസെറ്റിൽപ്പെട്ട വിഭാഗത്തിലുള്ള കുമിളിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. നക്കോമിൻ എന്ന് പറയുന്നത് ഇത് ഒരു 5 ml, 4 മുതൽ 5 ml പെർ ലിറ്റർ, ഇതാകുമ്പോൾ ചെടികൾക്ക് നന്നായിട്ട് വളരുന്നതിനും അതോടൊപ്പം ഈ രോഗത്തെ നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ട്.
1: ഡൗണി മിൽഡ്യൂനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇതൊഴിച്ച് പൗഡറി മിൽഡ്യൂ എന്ന് പറയാറുണ്ട്.
0: അതെ അതെ, പേരുകൊണ്ട് മിൽഡ്യൂ എന്ന് തന്നെ കുമിൾ പോലിരിക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത്. പൊടിക്കുമിൽ രോഗമെന്ന് ഇതിനെ, ചൂർണപ്പൂപ്പ് രോഗം ഇങ്ങനെ ഇതിനെ പറയാറുണ്ട്. കാണുമ്പോൾ തന്നെ അതിന്റെ മുകളിലൊരു വെള്ള പൗഡർ പൂശിയതുപോലൊരു, അത് പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും. തുടക്കത്തിൽ നമുക്ക് ഇലയുടെ മുകൾ ഭാഗത്ത് മാത്രം ഉണ്ടാവാം, പക്ഷേ അത് തണ്ടിനെയും പൂക്കളെയും വരെ ബാധിക്കാം. അപ്പോൾ ഈ ചൂർണപ്പൂപ്പ് രോഗം ഇതിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇലകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചൊരു പാടുപോലെ വന്നില്ലെങ്കിൽ പോലും കരിഞ്ഞു പോകും. പക്ഷെ ഇത് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് ചൂട് കൂടിയ സമയത്താണ്,
1: അതായത് മഴ
0: നനവില്ലാത്ത സമയം. അപ്പോൾ അതായത് മഴക്കാലത്ത് ഇത് കൂടുതലായിട്ട് കാണാറില്ല, പക്ഷേ നമ്മൾ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്ത് പകൽ സമയം കുറച്ച് ചൂടുണ്ടാവും, എന്നാൽ തണുപ്പാണ്, മഴ ഹ്യൂമിഡിറ്റി കുറഞ്ഞ സമയം, ആ സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പൊതുവേ ഈ ചൂർണപ്പൂപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ സൾഫർ അടങ്ങിയ കുമിളനാശിനികളാണ് അടിക്കുന്നത്. അപ്പം നമുക്ക് കാണിക്കാൻ വെജിറ്റബിൾ സൾഫർ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതിപ്പം ജൈവ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം സൾഫർ എന്ന് പറയുന്നത്, അതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് 2 gram 1 liter വെള്ളം എന്ന തോതിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ.
1: അപ്പം ഇലകളിൽ വരുന്ന രോഗങ്ങൾ ഇത് രണ്ടുമാണ് പ്രധാന.
0: പിന്നെ അതുപോലെ ഇലപ്പുള്ളി രോഗം വരാറുണ്ട്, ആന്ത്രാക്നോസ് എന്ന പേരിൽ. കാര്യം അത് കുളിറ്റോട്രിക്കം എന്ന് പറയുന്നൊരു കുമിളാണ് പടർത്തുന്നത്. ഈ കുളിറ്റോട്രിക്കം എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ എല്ലാ ചെടികളിലും കാണുന്നൊരു രോഗഹേതു തന്നെയാണ്. അത് ഇതിനകത്ത് വരാറുണ്ട്. വൃത്താകൃതിയിലുള്ള രീതിയിലുള്ളതുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിലൊക്കെ ഇല കരിഞ്ഞു പോകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ തണ്ണിമത്തനിലൊക്കെ നന്നായി കാണാറുണ്ട് ഈ രോഗം. പടവലം ഇത് കായയും ബാധിക്കാറുണ്ട്. ഇത് നമുക്ക് കുറച്ച് ആർദ്രത ഉള്ള സമയത്തും മഴക്കാലത്തും ഇത് കൂടുതലായിട്ടാണ്. നമ്മുടെ വളർത്തുന്ന എല്ലാ സസ്യങ്ങളിലും പൊതുവായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കുളിറ്റോട്രിക്കം എന്ന് പറഞ്ഞ
1: പൂപ്പലുണ്ടാക്കുന്നത്.
0: ചെടിക്കും പരിസരത്തിന് ശുചിത്വം, ഇതാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞ ശേഷം കാർബൻഡാസിം എന്ന് പറയുന്ന കുമിളനാശിനി ഉപയോഗിക്കാം. കാർബൻഡാസിം എന്ന് പറയുന്ന കുമിളനാശിനി ഒരു അന്തർവ്യാപന ശേഷിയുള്ളതാണ്. അപ്പോൾ അന്തർവ്യാപന ശേഷിയുള്ളത് നമ്മൾ കായ് ഉണ്ടായതിനു ശേഷമാണെങ്കിൽ അത് കായ്ക്കകത്തോട്ടും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കഴിയുന്നതും അതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള കാലാവധി വിട്ടിട്ട് 30 കായകൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കും. പിന്നെ മാംഗോസബ് എന്ന് പറയുന്നൊരു കുമിളനാശിനിയുണ്ട്, അത് നമ്മുടെ ഗ്രീൻ ലേബലിൽ പെട്ടതാണ്, അതുപോലെ സ്പർശന സ്വഭാവമുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതാണെങ്കിൽ നമുക്ക് കായകൾ ഉള്ളപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്.
1: ഇപ്പോൾ മാഡം പറഞ്ഞ ആന്ത്രാക്നോസ് അല്ലെങ്കിൽ ഈ ഒരു ഇലപ്പുള്ളി രോഗം ഫ്രൂട്ട്സിലും വരാറുണ്ട്, കായകളും വരാറുണ്ട്.
0: അപ്പോൾ ഈ ഫലങ്ങളിൽ ബാധിക്കുന്ന 2 തരത്തിലുണ്ട്. ഒന്ന് വല്ല വാട്ടറി ആയിട്ടുള്ള, അതായത് നമുക്ക് ഇങ്ങനെ വെള്ളം പിടിച്ചു നോക്കുമ്പോൾ വെള്ളം നിറഞ്ഞതുപോലെ ഇരിക്കുന്ന പോലുള്ള തരത്തിൽ അഴുകലുണ്ടാവുന്നുണ്ട്, അല്ലാതെ ഉണങ്ങി ചുരുണ്ടു പോകുന്നത് പോലെയും കാണുന്നുണ്ട്. മിക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ ആന്ത്രാക്നോസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട് റോട്ട് എന്ന് പറയും, അതായത് ഉണങ്ങിയതുപോലെ. അപ്പോൾ ഈ രോഗം ഇലയിൽ വരുന്നതിനോടൊപ്പം ആ പൂങ്കുലയുടെ തണ്ടുകളിൽ വരാറുണ്ട്, അതുമാത്രമല്ല കായയുടെ മുകളിലും വരാറുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് കരിഞ്ഞുണങ്ങി അങ്ങ് നിൽക്കുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം വലുതാകുന്നതിന് മുമ്പ് തന്നെ ഇത് കായകൾ ചേരും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിലപ്പോഴും ഈ കായയുടെ താഴ്ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഉണക്ക് ബാധിച്ച് അതങ്ങ് ചുക്കിച്ചുളുങ്ങി ആ ചെടിയിൽ തന്നെ നിൽക്കുന്നതായിട്ട്.

0: നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെ തന്നെ വെറ്റായിട്ടുള്ള, അതായത് നല്ല വെള്ളം നിറഞ്ഞതുപോലെയുള്ള, അത് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വെള്ളരിയിലാണ്. വെള്ളരിയിൽ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത്, അത് വെള്ളരിയിൽ പ്രത്യേകിച്ചും തറയിൽ കിടക്കുന്ന മത്തനാവാം. അപ്പോൾ അതുപോലുള്ളത് തറയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ മത്തൻ്റെ വണ്ടുകൾ അല്ലെങ്കിൽ മറ്റു പ്രാണികൾ അതിൽ ചെറിയ ചെറിയ മുറിവുകളുണ്ടാക്കും. അതുമാത്രമല്ല തറയിലിടുമ്പോൾ മണ്ണ് പുരുണുന്നു, തമ്മിലൊരസുന്നു. അപ്പോൾ ഈ ചെറിയ മുറിവുകളിലൂടെയും മണ്ണിൽ കാണുന്ന കുമിളുകൾ ഇതിനെ ബാധിക്കും. അപ്പോൾ അതിനകത്ത് ബാക്കി ഭാഗങ്ങൾ ചെറിയ മുറിവുകളിലൂടെ വളരെ ചെറിയ പൊട്ടുകളായിട്ട് ഇത് ആക്രമിക്കുന്നെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം വെള്ളരി വർഗ്ഗത്തിലെ ഇതുകളെല്ലാം നല്ലവണ്ണം വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ്, കൂടുതൽ മോയിസ്ചർ. അപ്പോൾ അതിന് പെട്ടെന്ന് അഴുകലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ കാണുന്ന വേറൊരെണ്ണമാണ് കൊയിനിഫോറ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്, അതായത് നമ്മുടെ ഈ ബ്രെഡിലൊക്കെ കാണുന്ന മോൾഡ് റൈസോപ്പസ് എന്ന് പറയുന്ന, അത് ആ ഗണത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ അതും വളരെ ഒരു തീവ്രമായിട്ടുള്ള രോഗകാരിയല്ല, പക്ഷേ പല വണ്ടുകളും അതുപോലെ തന്നെ ചാഴിയോ അതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ഇത് കയറുന്നു. അപ്പോൾ ഒരിക്കലിത് ആ പാടത്തുണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തുകൾ എപ്പോഴും അവിടെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും, നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ കൂടുതലായി പോകുന്നു, അല്ലെങ്കിൽ മഴ സമയത്ത് കൂടുതൽ നനയും, ആ സമയത്തൊക്കെ ഇതിൽ അഴുകലുണ്ടാകാനുള്ള ചാൻസ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ചെറിയ നിരത്തിൽ കറുത്ത പൊട്ടുപോലുള്ള ഒരു പൂപ്പൽ ബാധിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കായ്കൾ വരുന്നത്.
1: കായ്കളിൽ ഇങ്ങനെ രോഗങ്ങൾ വന്നാൽ അതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അല്ലേ?
0: വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ വെള്ളരിവർഗ വിളകളിലുണ്ടാകുന്ന മണ്ണിൽ കിടക്കുന്നതായിട്ടുള്ള കായ്കൾ, അപ്പോൾ അതില് നമുക്ക് പൊതയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കായ്കൾ വരികയാണെങ്കിൽ ഇപ്പം മത്തൻ അല്ലെങ്കിൽ വെള്ളരി വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇലകളുടെ ഉണങ്ങിയ ഇലകൾ വെച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുമ്പോൾ ഈ മണ്ണുമായിട്ട് ചേർന്നുണ്ടാകുന്ന മുറിവുകളുണ്ടാകുന്നത് കുറയ്ക്കാനായി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടുകളുടെ ആക്രമണം കുറയ്ക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക. അത് പ്രധാനമായിട്ടും മത്തൻ അതുപോലുള്ള വണ്ടുകളെല്ലാം മണ്ണിൽ സമാധിയാവുന്ന പലതരം, അപ്പോൾ അത് ഈ മണ്ണിൽ കിടക്കുന്നതിനെ ആക്രമിക്കും. ഇതിലൂടെ ഏത് ഇപ്പം രോഗം ഉണ്ടാക്കുന്ന കുമിളാവണമെന്നില്ല, അല്ലാത്തതാണെങ്കിലും വളരെ നല്ല അതിനെ ആക്രമിക്കാൻ പറ്റിയൊരു വസ്തു അവിടെ ഉണ്ട്. അപ്പം അതിനതിനെ ആക്രമിക്കണം കൂടുതലാണ്. അപ്പം അതിന് ഈ പൊതയിട്ടൊക്കെ സൂക്ഷിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ കേടായത് ഒരിക്കലും അവിടെ ഉപേക്ഷിക്കാതിരിക്കുക. കേടായ പൊതുവെ നമ്മൾ കർഷകർ നല്ലതിനെല്ലാം പറിച്ച് എടുക്കും, മറ്റത് അവിടെ ഉപേക്ഷിച്ചിരിക്കും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കേടായതുണ്ടെങ്കിൽ പറിച്ച് മാറ്റി കൊടുക്കുക.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ചീയൽ രോഗത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ഇതേതൊക്കെയാണ്?
0: വേരിലുണ്ടാകാറുണ്ട്. വേരില് പ്രധാനമായിട്ടുള്ള വാട്ടരോഗമാണ്. വാട്ടരോഗം ഫ്യൂസേറിയം എന്ന് പറയുന്നൊരു കുമിള്, അപ്പോൾ അത് താരതമ്യേന ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു തന്നെയാണ്. കാര്യം അത് ഒരു ചൂട് കൂടുതൽ, നമ്മുടെ ഈ ഒരു 22 മുതൽ 30 ഡിഗ്രി എന്ന് പറയുന്നൊരു ചൂട് അതിന് ഏറ്റവും നല്ലതാണ് മനുഷ്യർ തന്നെ. അപ്പോൾ ഇത് മണ്ണിൽ തന്നെ ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേരിലൂടെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അത് വേരിലൂടെയുള്ള ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇനിമാവിരകൾ പോലുള്ളത് അല്ലെങ്കിൽ മറ്റ് പ്രാണികളുടെ ആക്രമണം ഉണ്ടായി വേരിന് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്രമണം കുറച്ചുകൂടെ പെട്ടെന്നാവും, രൂക്ഷമാവും. അപ്പോൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വേര് നശിച്ചു കഴിയുമ്പോൾ പൊതുവെ നമ്മൾ ഉണങ്ങുന്നത്, മഞ്ഞിച്ച് ഉണങ്ങിപ്പോകുന്നത്.
1: വൈറസ് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട്
0: ബുദ്ധിമുട്ടല്ല,
1: ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
0: സർ പറഞ്ഞതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതിന് നേരത്തെ തന്നെ നമ്മൾ അത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ രോഗമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള നല്ല വിത്തുകൾ, അപ്പോൾ അതിലൊന്നുണ്ടാകുന്ന ചെടികളും നല്ല ശക്തിയോടെ വളരുന്നതായിരിക്കും, അങ്ങനെയുള്ള വിത്ത് എടുക്കാനായിട്ട് ചെയ്യുക. പിന്നെ അതിന് നമുക്ക് മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ പ്രാണികളിലൂടെയാണ് പരത്തുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. രോഗം വരുന്നത് നോക്കിയിരിക്കാതെ തന്നെ നമുക്ക് വെള്ളീച്ചയുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം, വേപ്പെണ്ണ ഇമൽഷൻ ഉപയോഗിക്കാം, അല്ല കൂടുതൽ ആക്രമണം ഉള്ളതാണെങ്കിൽ രാസകീടനാശിനിയായ ഡൈമത്തേറ്റ് പോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും അവിടെ കീടാക്രമണം, രോഗം വരുന്ന, അപ്പോൾ വിത്ത് നമ്മൾ നല്ലതെടുക്കുന്നു, നല്ല തൈ വന്നു കഴിഞ്ഞാൽ ഇനി ഒരേ ഒരു സാധ്യതയുള്ളൂ, വെക്റ്റർ അഥവാ പരത്തുന്ന പ്രാണികളിലൂടെ. അപ്പം പരത്തുന്ന പ്രാണികളെ കൂടെ നിയന്ത്രിക്കാമെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ
1: മുന്നോട്ട്
0: പോകാം.
1: പിന്നെ നല്ല ഇനങ്ങളും വേണമെങ്കിൽ
0: തീർച്ചയായും നല്ല അനേക ഇനങ്ങൾ ഭക്ഷ്യ സർവ്വശാല വികസിപ്പിച്ചതുണ്ട്. മറ്റ് സ്റ്റേഷനുകളിൽ വികസിപ്പിച്ച വിത്തുകളെല്ലാം ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കടകളിൽ തന്നെ പുറത്തുനിന്നുള്ള വിത്തുകൾ,
1: പ്രതിരോധ
0: ശേഷിയുള്ള വിത്തുകളുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്.
1: ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു.
2: കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താരയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സുഷ എസ് താരയുടെ ഫോൺ നമ്പർ പറയാം: 9387

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: തികയാത്ത എണ്ണധാര. ചെറുപ്പത്തിൽ ദേഹത്തിൽ എണ്ണ പുരട്ടാൻ മടി കാണിക്കുന്ന കുട്ടികളോടുള്ള ഉപദേശമാണിത്. അത് ചെയ്തില്ല എങ്കിൽ പിന്നീട് പ്രായമാകുമ്പോൾ രോഗം വന്ന് അതിന് പ്രതിവിധിയായി എണ്ണ ധാര കോരേണ്ടി വരും.

0: തക്ക സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാത്ത പക്ഷം പിൽക്കാലത്ത് പലിശ സഹിതം ചെയ്യേണ്ടി വരും. അതായത് കൂടുതൽ ബുദ്ധിമുട്ടണം എന്ന് സാരം. പണ്ടൊക്കെ എണ്ണ തേച്ച് കുളി മലയാളികളുടെ ഒരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അതിനെ തീരെ ഉപേക്ഷിച്ച മട്ടാണ്. ദിവസവുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിന്റെ സർവീസിംഗിന് വേണ്ടി തീർച്ചയായിട്ടും മാറ്റിവെക്കണം. തലയിൽ, പാദത്തിൽ, ചെവിയിൽ ഇവിടൊക്കെ വിശേഷിച്ചും എണ്ണ തേക്കണം. ശിരസിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളും ഇരിക്കുന്നത്. എണ്ണയിട്ട് തലയ്ക്ക് സ്വല്പം മസാജ് ചെയ്താൽ മുടി കൊഴിച്ചിൽ, മുടി മുറിഞ്ഞു പോകൽ, മുടി നരയ്ക്കൽ ഇവയൊക്കെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വഹിക്കുന്ന പാദങ്ങൾക്കും മുട്ടുകൾക്കും എണ്ണയിട്ടൊരു ശുശ്രൂഷ. തീർച്ചയായും അത് നിങ്ങളുടെ പാദങ്ങളുടെ ക്ഷീണം തീർക്കുകയും വിണ്ടുകീറൽ മാറ്റുകയും ബലം കൊടുക്കുകയും ഇതിനെല്ലാം ഉപരി നല്ല ഉറക്കത്തെ തരികയും ചെയ്യും. അല്ലെങ്കിൽ വാണിയൻ അഥവാ കച്ചവടക്കാരന് കൊടുക്കാത്തത് വൈദ്യന് കൊടുക്കേണ്ടി വരും എന്ന ചൊല്ല് അന്വർത്ഥമാകും. കച്ചവടക്കാരന് പണം കൊടുത്ത് എണ്ണ വാങ്ങി ദിവസേന തേച്ചു കുളിച്ചില്ല എങ്കിൽ പിൽക്കാലത്ത് രോഗം പിടിപെട്ട് വൈദ്യന് കാശ് കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരും.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തെങ്ങിൽ നിന്ന് തേങ്ങ പൊഴിയുന്നത് പ്രധാനമായും ഏത് പോഷകത്തിന്റെ കുറവുകൊണ്ടാണ്? ഉത്തരം, പൊട്ടാസ്യം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. കേരള വെറ്റിനറി ആന്റ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ പൂക്കോട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വിംഗ് ഓഫീസിലേക്ക് വിവിധ പദ്ധതികളുടെ നടത്തിപ്പിലേക്കായി താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 1. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഒരെണ്ണം, ബിടെക് BE അല്ലെങ്കിൽ തത്തുല്യ ബിരുദവും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും തത്തുല്യ വിഭാഗത്തിൽ AE അല്ലെങ്കിൽ AE ആയി റിട്ടയർ ചെയ്തവരെയും സ്വകാര്യ നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. ഓവർസിയർ ഒരെണ്ണം, ദ്വിവത്സര ഡിപ്ലോമയും നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യതയും പ്രവൃത്തി പരിചയവും മറ്റ് അനുബന്ധ യോഗ്യതകളും തെളിയിക്കുന്ന രേഖകൾ 17/5/2026 വൈകുന്നേരം 5 മണിക്ക് മുൻപാകെ IDW ഓഫീസ് PKT@KVASU.AC.IN എന്ന ഇമെയിലേക്ക് സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഒരു ഫാക്കൽറ്റി ട്രെയിനിയെ തൽക്കാടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ പോളിമർ അഥവാ റബ്ബർ ടെക്നോളജിയിൽ BTech MTech ബിരുദമുള്ളവരും 2026 May 10 30 വയസ്സ് കഴിയാത്തവരും ആയിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 2026 May 21 രാവിലെ 9:30 NARTയുടെ പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തുപരീക്ഷ വാക്കിൻ ഇന്റർവ്യൂവിന് തയ്യാറായി ഹാജരാകണം. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200, കോട്ടയം 28,500, എറണാകുളം 24,800. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400, എറണാകുളം 14,700, വടക്കൻ പറവൂർ 14,700. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, കായംകുളം 21,000. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പാല 68,000, മൂവാറ്റുപുഴ 68,000, കട്ടപ്പന 69,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400. കമ്പോള മൊത്ത വ്യാപാര വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈയാഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സീസണിൽ 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: खरीफ के लिए जो फैसला लिया गया उसमें जितने भी खरीफ के क्रॉप्स हैं उन सब में कॉस्ट प्लस 50% या 50 से अधिक टोटल 2,60,000 करोड़ रुपए किसानों को पे आउट जाएगा इस पूरे फैसले से. और इस साल का एनुअल खरीफ प्रोक्योरमेंट होगा 824 लाख मेट्रिक टन LMT.
0: 37,500 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതമുള്ള ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഏകദേശം 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രകാരം 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് സത്യനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നടന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഭവാനിപൂർ സീറ്റിൽ നിന്ന് MLA സത്യപ്രതിജ്ഞ ചെയ്തു. 5 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 2 സെഷനുകളിലായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുന്ന ഫാൽറ്റ മണ്ഡലം ഒഴികെയുള്ള 157 അസംബ്ലി മണ്ഡലങ്ങളിലെ MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹം പകുതിയായി കുറച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86% ആൺകുട്ടികളുടേത് 82.13%. 17 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിജയിച്ചതായി CBSE പ്രസ്താവനയിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ DigiLocker ഉമാങ് ആപ്പിലും ഫലം പരിശോധിക്കാം. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിൽ നിന്നും നാസിക്കിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പൂനെയിൽ നിന്ന് ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു.

0: പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ സിബിഐക്ക് കൈമാറി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. യുഎഇ, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സയ്ദ് നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയതല ക്വിസ് മത്സരത്തിന് തുടക്കമായി. ഈ മാസം 20 വരെയാണ് ഓൺലൈൻ ക്വിസ് മത്സരം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അടുത്തമാസം സംഘടിപ്പിക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴി രാജ്യത്തെമ്പാടുമുള്ള യുവാക്കൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന 500 യുവ വോളണ്ടിയർമാർ ലേ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാന അതിർത്തി പ്രദേശങ്ങളിൽ സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. അതിർത്തി ഗ്രാമങ്ങളുടെ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം രാഷ്ട്രനിർമ്മാണത്തിലും അതിർത്തി സംരക്ഷണ പ്രവർത്തനങ്ങളിലും യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എൽപിജിയിൽ നിന്ന് പിഎൻജിയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവർത്തികൾ എന്നിവയും യോഗം വിലയിരുത്തി. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം മഴമൂലം വൈകുന്നു. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈ ഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീപ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തി. ഉച്ചതിരിഞ്ഞ് 1,18,800 രൂപയായി കുറഞ്ഞു. ഒരു മേഖല ഒരു ദൌത്യം എല്ലാവർക്കും പുതുക്കിയ ആധാർ പദ്ധതിയുടെ ഭാഗമായി ആധാർ എൻറോൾമെന്റ് പുതുക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കായി കേരള സർക്കിളിലെ കൊച്ചി സെൻട്രൽ റീജ്യൻ ശില്പശാല സംഘടിപ്പിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി ടിവികെ സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴമൂലം വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ആകാശവാണി.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായുള്ള അഭിമുഖം.
3: തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായർ ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ.
4: നമസ്കാരം സർ.
3: പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, തട്ടുകട എനിക്ക് തോന്നുന്നു ഇപ്പോ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കൂടുതലും അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരികയാണ്. കൂടുതലായിട്ടും വീണ്ടും തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരുന്നു. ചേട്ടൻ ഏതാണ്ട് 32 വർഷത്തോളം കാലമായിട്ട് തട്ടുകട നടത്തി വരുന്ന ഒരാളാണല്ലോ. അപ്പോ ഏത് പ്രായത്തിലാണ്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ തട്ടുകട നടത്തുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്?
4: ഞാൻ വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ബൈ ചാൻസിൽ എനിക്ക് പെട്ടെന്ന് ഒരു സുഖമില്ലാതായി, പെട്ടെന്നൊരു ഫിക്സ് പോലെയൊക്കെ വന്നു. അപ്പോൾ അതൊരു 4-5 വർഷം പിന്നെ വണ്ടി ഓടണമെന്ന് പറഞ്ഞു. ആരോഗ്യ പ്രശ്നം വന്നു. പിന്നെ അനിയനാണ് ഈ കട വേറെ മാമൻ്റെ വാങ്ങിച്ചതാണ്. അപ്പോൾ പുള്ളി എനിക്ക് ഈ സുഖമില്ലായപ്പോൾ അനിയൻ എന്നെ അയപ്പിച്ച് ചേട്ടൻ നടത്തിക്കോ, ഞാൻ വണ്ടി ഓടാമെന്ന് പറഞ്ഞു. അനിയൻ വണ്ടി ഓടാൻ പോയിട്ട് കട എനിക്ക് വന്നു. അങ്ങനെ അന്ന് മുതൽ നമ്മൾ തുടങ്ങിയിരുന്നു. ഇപ്പം ഏതാണ്ട് ഒരു 32 വർഷമായി. എൻ്റെ മുത്തമ്മൻ്റെ 3-ാമത്തെ വയസ്സിലാണ് കട തുടങ്ങുന്നത്.
3: അതിൽ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, സുഖമില്ലാത്ത ആ ഒരു സാഹചര്യത്തില് അങ്ങനെ അസുഖമൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് അതിനുശേഷമാണ് ആരംഭിക്കുന്നത് അല്ലേ? അപ്പോ അതുവരെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുതിയൊരു ഇതിലേക്ക് വരുമ്പോ കുറച്ച് ആശങ്ക, കുറെ കാര്യങ്ങൾ കാണുമല്ലോ.
4: ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
3: അതൊക്കെ എന്തായിരുന്നു ആ ഒരു ടെൻഷൻ? ഏറ്റവും കൂടുതൽ
4: നമുക്ക് അതിന്റെ പണിയൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെല്ലാം ഒന്നും അറിഞ്ഞുകൂടാതെ ചെയ്ത് തുടങ്ങിയതല്ലേ. പിന്നെ എല്ലാം ചെയ്ത് തന്നെ തന്നെ പഠിച്ചു. വൈഫിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. വൈഫിന്റെ കുടുംബത്തിലൊക്കെ അവരെ മുമ്പ് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വൈഫിന് അറിയായിരുന്നു. അത് വെച്ച് നമ്മളിങ്ങോട്ട്
3: മുന്നോട്ട് പോയി. ഭാര്യ ആയിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നു. അപ്പോ ഈ തട്ടുകട ആരംഭിക്കുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ സംരംഭമാണ്, നമുക്ക് അറിയാത്തൊരു പണിയാണ്, അതിലേക്ക് വന്നിരിക്കുകയാണ്, എങ്ങനെയാണ് ആ ആദ്യത്തെ ദിവസം തള്ളി നീക്കിയത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
4: ആദ്യ ദിവസം രാവിലെ 5 മണിക്ക് തുറന്നു. പിന്നെ വൈഫ് കൂടെ സഹായത്തിനുണ്ട് കുറച്ച് സ്നാക്സ് ഐറ്റങ്ങൾ,
3: എന്തൊക്കെ
4: വാഴക്കപ്പം, ഉഴുന്നുവട, ബജ്ജി, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ ആദ്യ ദിവസം പ്രാവശ്യം തുടങ്ങിയ സമയത്തൊക്കെ കിട്ടുകയാണ് തുറക്കം. വൈകിട്ട് വരെ അതൊക്കെ തന്നെയാണ് തട്ടിമുട്ടി പോയത്. പിന്നെ ഓരോ ദിവസം ചെല്ലുന്നവർ ഓരോ ഐറ്റങ്ങൾ മാറി മാറി മാറ്റം വന്നുകൊണ്ടിരുന്നു.
3: ഇതിൽ ഈ പറഞ്ഞ പാചകം ചേട്ടന് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു.
4: പാചകം എനിക്കറിയാം.
3: അപ്പൊ എന്തൊക്കെയാണ് ചേട്ടന് ഇഷ്ടം ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ?
4: സ്നാക്സിന്റെ എല്ലാ ഐറ്റവും അറിയാം. ഉഴുന്നുവട, പരിപ്പുവട, കാരാവട, മോദകം എന്ന് പറയും, സൂയൻ എന്ന് പറയും, ഉണ്ണിയപ്പം, കേക്ക്, ബജ്ജി ഐറ്റങ്ങൾ, നെയ്യപ്പം, തിരളി, ഇങ്ങനെയൊക്കെ.
3: ഇതിലെ ഇപ്പൊ ഒരുപാട് വിഭവങ്ങളുടെ പേര് പറഞ്ഞു. ഇതിലെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതാണ്?
4: പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാഴക്കപ്പാണ്.
3: വാഴക്കപ്പാണ് ഏറ്റവും സമയമെടുക്കുന്നതോ?
4: സമയമെടുക്കുന്നത് ഉള്ളിവട, പരിപ്പുവട, കാരവട, ഇതൊക്കെ ഒരുപാട് ഒത്തിരി സമയമെടുക്കും. 1.5 മണിക്കൂർ 1 മണിക്കൂർ പ്രാവശ്യം എടുക്കാനൊക്കെ
3: എടുക്കുന്നത് ഒരുപാട് സമയം. പിന്നെ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ സ്നാക്സ് ആണല്ലോ തുടക്കത്തില് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എങ്ങനെയാണ് അത്, നന്നായിട്ട് വിറ്റ് പോവോ, അല്ലെങ്കിൽ അങ്ങനത്തെ?
4: തുടക്കത്തിൽ നമുക്ക് 5-6 ദിവസമൊക്കെ കുറച്ച് മിച്ചമൊക്കെ നഷ്ടം
3: മിച്ചമൊക്കെ വന്നു
4: വന്നു വന്നു.
3: അപ്പോഴും
4: നടത്തില്ല, മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം തന്നെ ചെയ്ത് രണ്ടുപേരും.
3: അതെ, അതില് ഇപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ പറയല്ലേ സാമ്പത്തികമായിട്ട്.
4: സാമ്പത്തികമായിട്ട് നമുക്ക് കട തുടങ്ങാനുള്ള കുറച്ച് കാശ് വരെയാണ് നമ്മൾ തുടങ്ങിയത്. അത് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഡെയിലി സാധനങ്ങൾ ചില ദിവസങ്ങളിൽ മിച്ചം ഒരുപാട് വരും. പിറ്റേ ദിവസം കാലത്ത് പിറ്റേ ദിവസം സാധനം വാങ്ങാനുള്ള പൈസ ആരെയും കണ്ടെത്തണം. അങ്ങനെയാണ് മുന്നോട്ട് കുറച്ച് ദിവസം പോയത്. പിന്നെ ക്രമേണ ക്രമേണ മാറി മാറി വന്നു. ഇപ്പൊ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ സുഖമായിട്ട് 3 ജോലിക്കാർ നിർത്തിയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി പോകുന്നുണ്ട്.
3: പിന്നെ ഇതില് ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യ ഘട്ടങ്ങളിൽ കുറച്ച് മിച്ചം വരുന്നത്, അപ്പൊ അതൊക്കെ
4: പുറത്ത് കൊടുക്കാൻ നോക്കില്ല. ആർക്കെങ്കിലും കൊടുത്ത് തീർക്കാൻ നോക്കില്ല. അന്നുള്ള കാര്യം അന്നൊന്നും യൂസ് ചെയ്ത് തീർക്കുക. അത് പിറ്റേ ദിവസത്തേക്ക് വെച്ച് കൊടുക്കാം, ഒരു സാധനം വെച്ച് കൊടുക്കാൻ പറ്റില്ല.
3: ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പഴയത് വെച്ച് കൊടുക്കുന്നത്. അന്നൊക്കെ അങ്ങനെ ഇത്രയും കഷ്ടപ്പാടിനിടയിൽ അങ്ങനെയൊക്കെ ഒരു തീരുമാനം ഭാര്യ കൂടി അങ്ങനെ
4: നമ്മളന്ന് പഴയ സാധനം ഒരു സാധനം ഇന്നുവരെയും കൊടുത്തിട്ടില്ല, കൊടുക്കത്തുമില്ല. അതിന്റെ ആവശ്യമല്ല. ഇപ്പൊ കൊടുക്കാൻ കാണത്തില്ല. ഇല്ല, വൈകിട്ട് 5:30 ആകുമ്പോൾ കമ്പനി ഫിനിഷ്.
3: കൃത്യമായിട്ട് തന്നെ ചെയ്ത്
4: നല്ലതിനെ കൊടുക്കുന്ന വേറെ ഒരു ഫുഡ് ആവശ്യമില്ലാത്ത കളറോ അങ്ങനെയുള്ള ഒരു കാര്യം ചേർക്കില്ല.
3: പിന്നെ ഒരു ദിവസം കട ആരംഭിക്കുന്ന എത്ര മണിക്കാണ്?
4: രാവിലെ 5 മണിക്ക് തുറക്കും.
3: അപ്പൊ ചേട്ടനും വൈഫും കൂടി?
4: ഞാൻ ആദ്യം വരും, വന്ന് എല്ലാം റെഡിയാകും. വൈഫ് സാധനങ്ങളായിട്ടൊക്കെ വരും. അന്ന് അവിടെ തന്നെ 5:30 ആകുമ്പോൾ പലഹാരമൊക്കെ എടുത്ത് തുടങ്ങും.
3: അതില് ഈ തിരക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് ഏത് സമയത്താണ്?
4: തിരക്ക് നമുക്ക് പറയാം, ചില സമയം വന്ന് നല്ല തിരക്കായിരിക്കും. അത് എപ്പോഴൊക്കെ വരും നോക്കുക. രാവിലെ എന്തായാലും കാണും, രാവിലെ വൈകുന്നേരം മസ്റ്റ് ആണ്. ഇതിനിടയ്ക്ക് ഇടപ്പറമ്പില് 11-12 മണി സമയത്തൊക്കെ കുറച്ച് തിരക്ക് വരും. 1-2 മണി സമയത്ത് നമുക്ക് ചില സമയം ആളില്ലാതെ ഇരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഫുഡ് കഴിക്കും.
3: ഈ തട്ടുകട അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ടൽ നടത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്തേ, ഈ പറഞ്ഞ പോലെ നമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരുപാട് ആളുകൾ പെട്ടെന്ന് വരുന്നത്. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
4: അത് കുറച്ച് സമയം തിരക്ക് തീരുമ്പോഴത്തേക്കും കഴിക്കണം.
3: ഇരുന്ന് കഴിക്കാൻ പറ്റുമോ?
4: ഇല്ല ഇല്ല, ചില സമയങ്ങളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്.
3: ഓരോ തവണ അകത്തോട്ടും പുറത്തോട്ടും പോകുമ്പോ ഓരോന്ന് കഴിച്ച് അങ്ങനെയൊക്കെ
4: അങ്ങനെ കഴിക്കാൻ ഫുഡ് കൊണ്ട്.

0: ഈ തട്ടുകട അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ടൽ നടത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരുപാട് ആളുകൾ പെട്ടെന്ന് വരുന്നത്. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
1: അത് കുറച്ച് സമയം തിരക്കു തിരക്കുമ്പോഴത്തേക്കും കഴിക്കണം.
0: ഇരുന്ന് കഴിക്കാൻ പറ്റുമോ?
1: ഇല്ല ഇല്ല, ചില സമയങ്ങളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്.
0: ഇപ്പോ ഓരോ തവണ അകത്തോട്ടും പുറത്തോട്ടും പോകുമ്പോ ഓരോന്ന് കഴിച്ച അങ്ങനെയൊക്കെ
1: അങ്ങനെ കഴിക്കാൻ ഫുഡ് കൊണ്ട് നമ്മൾ നിന്നൊക്കെ കഴിക്കാം. അപ്പൊ ആരെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്യും, വൈഫ് ഉണ്ടെങ്കിൽ വൈഫിനെ ചായ അടിച്ചു കൊടുക്കും,
0: അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ തുടക്ക സമയത്തെല്ലാം ഫാമിലി ബാക്കിയുള്ളവര് കുഞ്ഞുങ്ങളൊക്കെ ആയ ശേഷം അപ്പൊ എങ്ങനെയാണ് കുട്ടികളെ വെച്ചിട്ട്?
1: കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ താമസിക്കുന്ന വീട്ടിലവരെ ഹാപ്പിക്ക് അവര് അവിടെ നിന്ന് നേഴ്സറിലൊക്കെ അയക്കും, അംഗൻവാടി അടുത്ത അംഗൻവാടി ഉണ്ടായിരുന്നു, അവിടെ അയക്കുമായിരുന്നു. ഞാൻ അന്ന് ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചിട്ടുണ്ടായിരുന്നു, അവരെ വീട്ടിലവർ നോക്കിക്കൊള്ളുമായിരുന്നു. രാവിലെ ഒക്കെ 9 മണിയാകുമ്പോൾ അവര് നേഴ്സറിൽ അയക്കുമായിരുന്നു. വൈഫ് കടയിൽ വന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ വരും, വന്ന് മക്കൾക്ക് ഫോട്ടോ കൊടുത്തിട്ട് അവരെ സ്കൂളിലൊക്കെ ആക്കിയിട്ട്.
0: പക്ഷെ എന്നാലും ഈ ഒരു എന്താ പറയാ
1: ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ചു കാലം ബുദ്ധിമുട്ട്, അവര് ഒന്ന് വല്ലത് വരാതെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു.
0: പിന്നെ ഈ പറഞ്ഞല്ലോ പല തിരക്കുള്ള സമയങ്ങളുണ്ട്, തിരക്കില്ലാത്ത സമയമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യം. ആളുകളും പലപ്പോഴും പല തരം ആളുകൾ വരാറുണ്ടല്ലോ കടയിൽ. ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇപ്പോഴും ഓർക്കുന്ന?
1: എന്റെ സുഹൃത്താണ് കലേഷ്, രാജ് കലേഷ്, എന്റെ സുഹൃത്താണ് രാജ് കലേഷ്. കുഞ്ഞിലെ അവിടെ വന്നപ്പോൾ ഞാനുള്ള ബന്ധപ്പെട്ടു ആദ്യം, ഇന്നും അത് ഇങ്ങനെയാണ്.
0: അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ പലരും ഇത് ഒരു വാക്ക്, ചിലർക്ക് തിരക്ക് പിടിച്ച് അങ്ങ് പോകും, പക്ഷെ ചിലരാണെങ്കിൽ ഒരു വാക്ക് ഓക്കെ ഇത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന
1: ഒരുപാട്.
0: അങ്ങനത്തെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വിദേശികൾ അങ്ങനെ ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു പറ്റിയെന്ന്
1: അത് അവരുടെ പേരൊന്നും നമുക്കറിയാൻ നോക്കൂല. ഇന്നിപ്പോ ഒന്ന് സാധനം വാങ്ങിച്ചു കൊള്ളാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വീണ്ടും വരുമല്ലോ അവര്. അങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാജ് കലേഷ് ആദ്യം മുതുകാട് സാറിന്റെ ഇടയിൽ വരുന്നത്. പുള്ളി അവിടെ മാജിക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ്, നമ്മളെ കടയിൽ വന്ന് കാപ്പ് കുടിക്കാൻ വേണ്ടി വന്നു, അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടതാണ്.
0: ഇന്നും ആ ബന്ധം അങ്ങനെ
1: ആ ബന്ധം ഇന്നും ഉണ്ട്. ഒരു സുഹൃത്ത് ഇവിടെ ജയിലിനത്തെ അമ്പലത്തിനൊരു പോറ്റിയുണ്ട്, പുള്ളി എന്റെ ആജീവനാന്ത സുഹൃത്താണ്.
0: പിന്നെ അതുപോലെ പലപ്പോഴും നമ്മൾ തട്ടുകട നടത്തുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു സാഹചര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ പൈസയൊക്കെ ഇല്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്ത ആളുകളും ചിലപ്പോൾ വരുത്തില്ലേ?
1: വരും വരും വരും.
0: അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ഉണ്ട്. സാമ്പത്തികം ഒരാൾ വന്നിട്ട് ചായയും വടയും കഴിച്ചു കഴിഞ്ഞാൽ പൈസ എല്ലാം നമുക്ക് പിടിച്ചു നിർത്താക്കൂല, ഉള്ളവർ തരില്ലാത്തവർ പിന്നീട് കൊണ്ട് തരാന്ന് വെച്ചാൽ ഓക്കെ എന്ന് പറയും. അങ്ങനെ ഒരുപാട് പേരുണ്ട്, അത്രയും വരും. നമ്മൾ ഒരു സമയത്ത് ആഹാരം ഇല്ലാതെയൊക്കെ വളർന്നവരാണ്. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരാൾ ഒരു വടയും ചായയും കട കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇല്ലെങ്കിൽ തന്നെ കടയിൽ പറഞ്ഞിട്ട് കൊടുക്കേ. ഞാനാണ് അത് മന്ദിരങ്ങളിലൊക്കെ കൊടുക്കും കൊടുക്കും.
0: പിന്നെ ഇതില് പലപ്പോഴും ഇങ്ങനെ കട നടത്തി വരുന്ന സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ട്?
1: ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് നമ്മൾ റോഡിലല്ലേ ഇരിക്കുന്നത്, പണ്ട് കാലങ്ങളിൽ കോർപ്പറേഷൻ വന്ന് കടയെടുത്ത് മാറ്റേണ്ട സമയത്ത് മാറ്റി കൊടുക്കണം.
0: അങ്ങനെ ഒരുപാട് വട്ടം മാറ്റി,
1: ഒരുപാട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്.
0: അത് ഏത് സമയത്താന്നൊക്കെ ഓർമ്മയുണ്ട്? എങ്ങനെ ഇവിടെ
1: ഒരു 10 വർഷം കൊണ്ട് കുഴപ്പമില്ല,
0: അതിന് മുൻപ്
1: മുന്നേക്ക് വർഷത്തിലൊരിക്കലും മാറ്റി കൊടുക്കണം. മാറ്റി കഴിഞ്ഞ ഒരു 4-5 ദിവസം കഴിഞ്ഞ് പിന്നെ എടുത്ത് വെക്കാവൊക്കത്തുള്ളൂ, പിന്നെ അവരെ വലിയ പ്രയാസപ്പെട്ടൊക്കെ എടുത്ത് വയ്ക്കും. ഇപ്പൊ പിന്നെ ഒരു 10 വർഷം കൊണ്ട് ആ ഒരു ശല്യമില്ല, കാർഡ് തന്നിട്ടുണ്ട്. ആ കാർഡുള്ളതിന്റെ പേരിൽ ഇപ്പൊ 10 വർഷമായി,
0: കുഴപ്പമില്ല, അവിടെ തന്നെ നടത്താം. പിന്നെ നമ്മുടെ ഈ കടയൊക്കെ ആദ്യം സെറ്റ് ചെയ്ത ഒരു സമയമുണ്ടല്ലോ, എന്ന് വെച്ചാൽ തട്ടുകട എന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ടൽ പോലെ അല്ലല്ലോ കിട്ടുന്നത്. അത് സെറ്റ് ചെയ്തതിനെ കുറിച്ച് ഒന്ന് പറയാം, എങ്ങനെയാണ് നിങ്ങൾ എല്ലാരും ചേർന്നിട്ട് എങ്ങനെ ചെയ്തത്?
1: അതില് ആദ്യം കുറച്ച് സാധനങ്ങളിലേ മേടിക്കുള്ളൂ, അന്നൊക്കെ ഗ്യാസ് ഇല്ലല്ലോ, തുടങ്ങിയ സമയത്ത് ഗ്യാസ് സ്റ്റവ് ഒന്നും ഇല്ല.
0: അപ്പൊ എന്താണ്?
1: മണ്ണെണ്ണ സ്റ്റവ് ആണ്,
0: മണ്ണെണ്ണ സ്റ്റവ്.
1: വലിയ സ്റ്റവ്, 2 ചെറിയ സ്റ്റവ് വാങ്ങിച്ചാണ്. അന്ന് ചായക്ക് ബൈലറായിരുന്നു, കരിയും മണ്ണെണ്ണ സ്റ്റവ് ആണ്. ഇന്ന് കംപ്ലീറ്റും ഗ്യാസായി,
0: ഗ്യാസിലാണ് ഉപയോഗിക്കുന്നത്. അന്നത്തെ ആ ഒരു ചായ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന കുറെ സമയം ആവുമല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാ.
1: രാവിലെ വന്ന് ബയലറിൽ കരി തീയിടണം, തീയിട്ട് ഒരു 5 രൂപ വെള്ളം തിളക്കും, അതിനോടൊപ്പം തന്നെ പാലും ബയലത്തിന് അടുത്ത് കരിയെടുപ്പി തന്നെ വെക്കും. പിന്നെ എണ്ണച്ചട്ടിക്ക് മാത്രമേ അന്ന് മണ്ണ വാങ്ങിക്കണ്ട, ബാക്കിയുള്ളത് തന്നെയാണ്,
0: ഇതിൽ തന്നെ പോകും,
1: കരി തന്നെ പോകും. അതെല്ലാം മാറി.
0: എണ്ണയോ എണ്ണ വെളിച്ചെണ്ണയൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ?
1: ഫാം ഓയിലാണ് എണ്ണോപ്പിന്റെ, ഫാം ഓയിലാണ് അന്ന് ഒന്നും ഉപയോഗിക്കുന്നത്,
0: ഫാം ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്.
1: നമുക്ക് അന്നുള്ള ആവശ്യമുള്ള എണ്ണ ഉപയോഗിക്കുക, വൈകിട്ടാകുമ്പോൾ തീർത്തെടുക്കും.
0: അതില് ഈ അരിയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കോ, എങ്ങനെയാണ്?
1: ഇല്ല, അത് രാവിലെ കട്ട് ചെയ്തുള്ളൂ എല്ലാരും. ഇപ്പഴാണ് ജോലിക്കാറുള്ളത്, പണ്ടാണെങ്കിൽ നമ്മള് വടക്കേക്ക് അരച്ചോട് വരാൻ സമയത്ത് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കും. ഇപ്പൊ പിന്നെ ജോലിക്ക് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവര് രാവിലെ വന്നിട്ട് കട്ട് ചെയ്തു.
0: ഇതില് മാവൊക്കെ കുഴക്കാനൊക്കെ പാടില്ല,
1: രാവിലെ രാവിലെ എല്ലാം നമ്മള് വീട്ടിൽ നിന്ന് അരച്ചു തരുന്നുണ്ട്. ഇവിടുന്ന് എല്ലാം വീട്ടിൽ തന്നെ, വടക്കേ ഐറ്റങ്ങൾ എല്ലാം വീട്ടിൽ തന്നെയാണ് അരച്ചു, വീട്ടിൽ കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ട് വരും, പിന്നെ ഉച്ചയ്ക്ക് ഒരു 10-11 മണി ശേഷമുള്ള എല്ലാം മെല്ലി കൊടുക്കും,
0: മില്ലി കൊടുക്കും.
1: എനിക്ക് ഓർഡറൊക്കെ വരും, ചിലപ്പോൾ നല്ല ഓർഡറൊക്കെ വരും. ഓർഡറൊക്കെ ഉള്ളപ്പോൾ എല്ലാം വീട്ടിൽ ചെയ്യാം. ചില ദിവസങ്ങൾ ഞാൻ രാത്രി ഫുള്ള് ഉറക്കം കഴിഞ്ഞായിരിക്കും ചെയ്യുന്നത്,
0: ഉറക്കഴിഞ്ഞ്
1: പിന്നെ നല്ല ഓർഡർ 2000-3000 വടക്കൊക്കെ ഓർഡർ വരും. അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫുള്ള് ഉറക്കം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ
0: ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്.
1: രാവിലെ ആകുമ്പോൾ റെഡി ആക്കി എടുക്കും, രാവിലെ 6 മണി 7 മണിക്ക് കൊടുക്കണം.
0: ഓ, അപ്പൊ അന്ന് മൊത്തം ഉറക്കം ഉളച്ചു തന്നെ ഇരുന്ന് എല്ലാം ചെയ്യും. പിന്നെ ഇതില് കട നടത്തിക്കൊണ്ട് വന്നോണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇത് നടത്തണോന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകാരന്
1: അവതുള്ള കാലം വരെ ജോലി ചെയ്യണം. നമ്മളെ കൊണ്ട് ആർക്കും അഞ്ചു പേര് എന്ന് വെച്ചാൽ ഞാൻ ഒരു

0: ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ എന്റെ കുടുംബത്തിൽ നിർത്തിയില്ലായിരുന്നു. അച്ഛന് ജോലിയില്ല, ഞങ്ങള് ദാരിദ്ര്യപ്പെട്ട ഒരു കുടുംബത്തിലാണ് കഴിച്ചത്. സ്കൂളിൽ പോകാൻ നിർത്തിയില്ല,
1: സ്കൂളിൽ പോയിട്ടുണ്ടോ?
0: സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ് ഇല്ല, കഴിക്കാൻ ആഹാരമില്ല, ചില ദിവസങ്ങളിൽ പച്ചവെള്ളം കുടിച്ചോണ്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ 10ാമത്തെ വയസ്സ് ജോലി ഇറങ്ങി. ആ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് എന്റെ കൂടെ ഇന്നിപ്പം 2 മക്കളും കടയുണ്ട്. എല്ലാം ഞാൻ ഇട്ടുകൊടുത്ത് തന്നെയാണ്. അവരെല്ലാം പ്രത്യേകം സെപ്പറേറ്റ് ബിസിനസ് ആക്കി, ഒരാളിന് ഹോട്ടലിൽ ഇട്ട് കൊടുത്തു, ഒരാളിന് ബേക്കറി ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ 13 ജോലിക്കാരുണ്ട്. 13 ജോലിക്കാരുണ്ട്. നമ്മളെ കൊണ്ടാവുമെങ്കിൽ വേറെ സ്ഥാപനം തുടങ്ങാൻ ഭഗവാൻ തരണമെങ്കിൽ വീണ്ടും 2 ജോലിക്കാരെ കൂടി ജോലി കൊടുക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: ഇതില് ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ പല പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നിട്ടാണല്ലോ ഇന്നിപ്പോ ഈ നിലയിൽ.
0: നല്ല കഷ്ടപ്പെട്ടു.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതുപോലെ ഇപ്പൊ ഇപ്പോഴും ചിലപ്പം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പൊ അവരോടായിട്ട് പറഞ്ഞ ചേട്ടന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ, അല്ലെങ്കിൽ അങ്ങനെ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട്?
0: ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടത അനുഭവിച്ചാണ് നമ്മൾ ഇതിലോട് കയറിയത്. ഇതിൽ വന്നതിന് ശേഷം കുറച്ചൊക്കെ നമ്മൾ കഷ്ടതെന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കട നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആദ്യമൊക്കെ നമുക്ക് 2 പേരിലേ ഉള്ളൂ. അപ്പം സാധനം വാങ്ങിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ സാധനങ്ങൾ ജോലിക്കണം. ഇപ്പോഴും നമ്മൾ കുറച്ച് പർച്ചേസിനൊക്കെ പോകണം, ജോലിക്കാറുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ നമ്മൾ തന്നെ പോകണം.
1: ഒരു തട്ടുകട ഇപ്പൊ നടത്താനോ അല്ലെങ്കിൽ തുടങ്ങാനോ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്?
0: നല്ലതാണ് സംരംഭം, നല്ലതാണ്. നമുക്ക് കുറച്ച് പണി അറിഞ്ഞിരിക്കണം. ആര് നടത്തിയിരുന്നാലും സ്വന്തമായി പണി കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ജോലി ഇന്നത്തെ കാലത്ത് ജോലിക്കാർ വെച്ച് മുന്നോട്ട് പോകാൻ പാടാണ്. നമുക്ക് ജോലി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്കാർ വെച്ച് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. എനിക്ക് എന്റെ വൈഫിനും പണി അറിയാം, ഞങ്ങൾക്ക് പണി അറിയാന്നുള്ളതാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ മക്കൾ തുടങ്ങിയ സ്ഥാപനത്തിലായിരുന്നിരുന്നാൽ തന്നെ അവിടെ ആയില്ലെങ്കിൽ ഞാൻ കയറിയത് കുക്ക് ചെയ്യും.
1: അപ്പൊ കൃത്യമായിട്ട് നമ്മളും കൂടി നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ
0: പണി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടു പോകാൻ പാടണം. ഏത് തൊഴിലായിരുന്നാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം. ഒരു തൊഴിൽ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാക്കുള്ളൂ, എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. രണ്ടാമത് നമ്മളെ ശീലങ്ങൾ കുറെ ഒതുക്കണം. ഏതൊരു സ്ഥാപനമായിട്ട് കടം കയറി നശിക്കുന്നത് നമ്മളെ കയ്യിരിപ്പൊണ്ടും വരാം. നമ്മൾ 100 രൂപ കിട്ടിയാൽ അതിൽ 80 രൂപ ചില 20 രൂപ നമ്മൾ സേവ് ചെയ്യണം. അത് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാക്കുള്ളൂ.
1: ഡിസിപ്ലിൻ വേണമല്ലേ അതിനകത്ത് കൃത്യമായിട്ട്?
0: അതാ ചിലർക്ക് അതില്ല, അതില്ലാതെ വരുന്നവരാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കഷ്ടപ്പെടും, എന്തായാലും രാവിലെ രാത്രി വരെ കഷ്ടപ്പെടും. ഞാൻ ഒന്ന് ഉറങ്ങുമ്പോൾ 12 മണിയാവും, ഇന്നും 12 മണിയാവും,
1: 12 മണിക്കാണ്
0: രാത്രി 12 മണിയാവും, എന്നാലും 4 മണിക്ക് ഉണരും.
1: 12 മണിക്ക് കിടന്ന് 4 മണിക്ക്
0: കടകത്തിരുന്ന് ഞാൻ കിടക്കുള്ളൂ. അപ്പൊ 12 മണിയാവും. അത് എത്രയോ വർഷം കൊണ്ട് അങ്ങനെ തന്നെയാണ്,
1: ശീലമായി.
0: അത്രയും കഷ്ടതയുണ്ട്, ഇത് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മെച്ചമുള്ളൂ.
1: പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുമ്പോ ത്രൂ ഔട്ട് ആ കടയില് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഫുൾ ടൈം, അതിന്റെ ആ ഒരു സാധാ ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലി എന്ന് പറയുന്നത് ഈ സമയം കഴിഞ്ഞ് നമുക്ക് ഇനി റെസ്റ്റ് എടുക്കാന്നുള്ള ഒരിതുണ്ടല്ലോ. അപ്പൊ ഇതിലെങ്ങനെയാണ് ത്രൂ ഔട്ട് ശ്രദ്ധ വേണ്ട ഒരു സാധനമാണ്?
0: ശ്രദ്ധ, നമ്മളെ ശ്രദ്ധ എപ്പോഴും വേണം. പിന്നെ ആളിലേക്ക് നമുക്ക് ഒരിടത്തും പോവാം, പുറത്തോട്ട് പോകാൻ കൂല, നമ്മുടെ ശ്രദ്ധയിലേക്ക് ക്യാഷ് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ടാവണം, ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ജോലിക്കാർ മാത്രം വെച്ച് കൊണ്ടുപോകൂല.
1: വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും
0: നമ്മൾ ഒന്നാമൊന്ന്, രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പാചകം ചെയ്യുന്ന എല്ലാം ശ്രദ്ധ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്.
1: പാചകം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ആക്ച്വലി
0: നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ നോക്കി ചേർക്കണം,
1: അളവുകൾ
0: കൃത്യമായിരിക്കണം. അതിൽ എന്തെങ്കിലും കുറവ് വന്നാൽ നമുക്ക് കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്.
1: അതിൽ തന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ, തുടക്കത്തിലൊക്കെ നിങ്ങൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ഒരു കടയിൽ ഒരുപാട് പേർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണ്ടേ?
0: ആദ്യം കുറച്ച് പലരും വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു, വൈഫ് വീട്ടിൽ നിന്ന് പിള്ളേരെ കാര്യം കൂടെ നോക്കണം. അപ്പൊ കുറച്ചൊക്കെ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ കടയിടും. വൈഫ് പറഞ്ഞാൽ ഞാൻ രാവിലെ കുറച്ച് പലരങ്ങളെ ഞാൻ അവിടെ കടയിലിടും. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ കുറച്ചുകൂടെ വലുതായപ്പോ എന്നെ വൈഫ് കടയിൽ വന്ന് നിൽക്കും. ഇപ്പൊ പിന്നെ സ്റ്റാഫുകളായി, എന്നാലും ചിലപ്പോ സ്റ്റാഫ് കുറവാണെങ്കിൽ വൈഫ് വരും. വൈകിട്ട് 3 മണി വരെ വൈഫ് കാണും. 3 മണിക്ക് എല്ലാ ദിവസവും 3:30 വരെ വൈഫ് കൂടെ കാണും. വൈകിട്ട് 6 മണി വരെ കൂടെ കാണും. വൈകിട്ട് നമുക്ക് തിരക്കുള്ള സമയമാണ്, ആളുണ്ടെങ്കിൽ വരും.
1: അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് തന്നെ,
0: ഞാനും കൂടെ കാണും. നമ്മള് ചിലപ്പോ 5 പേര് കാണും.
1: എല്ലാരും ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്ത് പോവും. പിന്നെ ഒരുപാട് സന്തോഷം തരുന്ന അനുഭവത്തിനെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്ന്?
0: കുറച്ച് നമ്മളിപ്പോ 180% ആൾക്കാർ നല്ലവരായിരിക്കും, 20% പേര് അതിലേക്ക് വേണ്ടി കഴിയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ നമുക്ക് റോഡിൽ ഒന്നും പറയാക്കൂല. റോഡിലെ നല്ല സ്ഥാപനം നമുക്ക് പറയാൻ പാടില്ല. അവരെന്ത് കാണിച്ചാൽ നമ്മൾ അവരെ സ്വാൽവിധങ്ങ് വിടുക. അതിന്റെ കൂടെ നമ്മൾ എടുത്തി ആടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാപനം മുന്നോട്ട് വിടാൻ പാടാണ്.
1: അപ്പോ വർഷങ്ങളുടെ ആ ഒരു അനുഭവം കൊണ്ടായിരിക്കുമല്ലോ ചേട്ടൻ ഇത്രയും ക്ഷമയോടെ നിൽക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോഴൊക്കെ ഉള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു ക്ഷമയുണ്ടെന്ന് തോന്നാറുണ്ടോ?
0: ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല. എന്റെ 2 മക്കൾ നല്ല രീതിയിൽ വളർന്നു. മൂത്തയാളെ 7 വർഷം ഇങ്ങനെ പഠിപ്പിച്ചു, ജോലി ജോലിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ബിസിനസ്സിൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെ കടയിട്ടുള്ളത്. ഇളയാളിന് ആയുർവേദ ഏവിയൻ കമ്പനിയിലെ സീനിയർ മാനേജറാണ്. പുള്ളിക്കാരന് ചെറിയ ബേക്കറി.
1: അപ്പോ ഈ ഒരു തട്ടുകടയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ
0: മക്കളെല്ലാം പഠിപ്പിച്ച് അവരെല്ലാം മൂത്ത മോൻ മാരേജ് ആയി, 2 കുഞ്ഞുങ്ങളുണ്ട്. താമസമല്ല, ഒരുമിച്ചാണ്. അവരുടെ കാര്യങ്ങൾ അവർ പ്രത്യേകം നോക്കുന്നുണ്ട്. ആ കട അവർക്ക് ഇട്ടുകൊടുത്ത് അവരതുകൊണ്ട് ജീവിക്കുന്നു. ഇളയാളിന് വേറൊരു കടയിടും, അവനും ആ കട. നമ്മൾ പഴയ തട്ടുകട എന്റെയും വൈഫിനും മരിക്കുന്നവരെ കട നടത്താൻ കട നടത്തുക. അവതുള്ള കാലം വരെ ജോലി ചെയ്യുക, ആരുടെയും മുമ്പ് കൈ നീട്ടാൻ പാടില്ല. അങ്ങനൊരു ആഗ്രഹമുണ്ട്.
1: ഇപ്പോ

0: 32 വർഷത്തിന് മുൻപ് ആണ് ഈ തട്ടുകട ആരംഭിക്കുന്നത്. ആ സമയത്ത് ഉള്ള തട്ടുകട അല്ലല്ലോ ഇന്ന് നമ്മൾ.
1: ഇന്ന് ഒരുപാട് മാറ്റമുണ്ട്,
0: അതിനെ കുറിച്ചൊന്ന് പറയാം.
1: അന്നത്തെ സ്നാക്സ് അല്ലല്ലോ ഇന്ന്. അന്ന് നമ്മൾ തുറക്കുന്ന സമയത്ത് കുറച്ച് ഐറ്റങ്ങളല്ലേ ഉള്ളൂ.
0: അതൊരു തട്ടുകടയുടെ രൂപത്തിലും
1: ഇന്ന് കടയൊക്കെ കുറച്ചും കൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഫുഡും നമ്മൾ കൊടുക്കുന്നത് കൂടുതലും നാടൻ ഫുഡാണ് ആളുകൾക്ക് ഇഷ്ടം. എനിക്കിന്നും അന്നും പോകുന്നത് നമ്മളത് പഴയ രീതിയിലുള്ള പലഹാരങ്ങളാണ്, അതിനാണ് ഇന്നും ആൾക്കാരുള്ളത്.
0: പണ്ടത്തെ പലഹാരങ്ങൾ
1: ഉണ്ണിയപ്പം, ഉഴുന്നുവട, കാരുടെ ഈ ഐറ്റങ്ങൾക്ക് തന്നെയാണ് അവിടെ കൂടുതലും ആളുള്ളത്. അത് തന്നെയാണ് ഇടുന്നത്. പിന്നെ ബാക്കി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഓർഡർ ചെയ്തായി ഇട്ട് കൊടുക്കും.
0: അങ്ങനെയാണ് ചെയ്യുന്നത്.
1: ഓർഡർ തന്നു കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റങ്ങൾ വേണമെന്ന് ഇട്ട് കൊടുക്കും.
0: പിന്നെ ഇപ്പം പുതിയ തട്ടുകടയില് ഈ തട്ടുകളുടെ ഷേപ്പ് പോലും പല വ്യത്യാസത്തിലുള്ള
1: മിക്കവാറുള്ള കടകളിലൊക്കെ സ്നാക്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ മലബാർ സ്നാക്സ് ആണ്. മലബാർ സ്നാക്സ് ആണ് കൂടുതലും ചിലരൊക്കെ ഉപയോഗിക്കുന്നത്. അതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്, ആരും ഉണ്ടാക്കുന്നതല്ല. ഞാൻ പുറത്തുനിന്നുള്ള ഒരു സാധനം വാങ്ങി വെക്കാറില്ല, നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മാത്രമേ
0: എല്ലാം
1: ഉണ്ടാക്കുന്നത്.
0: പിന്നെ അതുപോലെ പുതിയ ജനറേഷനിലുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ നൂഡിൽസ് ആ ടൈപ്പ് സാധനങ്ങളാണ്.
1: അതിനെല്ലാം താഴത്തെ ഒമ്മോന്റെ ഹോട്ടലിലുണ്ട്, എല്ലാ ഐറ്റവും ചൈനീസിന്റെ എല്ലാ ഐറ്റവും ഉണ്ട്.
0: ആ അതെ. അപ്പൊ ആ ചൈനീസ് വിഭവങ്ങളൊക്കെ ചേട്ടൻ കുക്ക് ചെയ്യാൻ അറിയാമോ?
1: അത് മോൻ ചെയ്യാം, ഞാൻ ചെയ്യാം, മോനെ അറിയാം. ഞാൻ ചൈനീസിനൊന്നും ചെയ്യില്ല, നാടൻ ഭക്ഷണം എല്ലാ രീതിയിൽ എനിക്കറിയാം. ചൈനീസിനെല്ലാം മോൻ ചെയ്യും.
0: ഇപ്പോ മോന് ഹോട്ടലുണ്ട്, അപ്പൊ മോന്റെ ഹോട്ടലിൽ ഈ പറഞ്ഞ പുതിയ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കുള്ള ഇഷ്ടമുള്ള വിഭവങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്?
1: വിറ്റുപോകുന്നത് ചിക്കൻ പെരട്ടുണ്ട്, നമ്മുടെ നാടൻ ശൈലാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതൊക്കെ നാടന. പിന്നെ ബിരിയാണി, ദം ബിരിയാണി, ഇങ്ങനെ പല ഐറ്റം ബിരിയാണി, രണ്ട് മൂന്ന് ഐറ്റം ബിരിയാണി ഉണ്ട്.
0: അതെല്ലാം
1: പോകും. അത് ഓർഡർ ചെയ്ത് നമ്മൾ ഡോക്ടർമാരെ കൊടുക്കുന്നുണ്ട്. പിന്നെ മാസം തോറും ഇവിടെ ഡോക്ടറുടെ ഒരു മീറ്റിംഗ് പരിപാടി നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകിട്ടായ ചൈനീസിന്റെ കുറെ ഐറ്റങ്ങളുണ്ട്.
0: നമ്മുടെ തട്ടുകടയിൽ ഏറ്റവും കൂടുതൽ
1: എന്റെ കടയിൽ പോകുന്ന കൂടുതൽ ഉഴുന്ന കടയും വാഴയ്ക്ക് പോകുന്നു. പണ്ടത്തെ കാരവട,
0: കാരവട എന്ന് പറയുമ്പോ അത്
1: അത് നമ്മൾ അരിയും ഉഴുന്നും പരിപ്പും ആണ്. അരി ഉഴുന്ന് അരയ്ക്കുക, എന്നിട്ട് പരിപ്പ് കൂടെ മിക്സ് ചെയ്തെടുക്കും. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയേപ്പില, പിന്നെ ബാക്കി മുളക് പൊടി, മസാല, പെരിഞ്ചീരകം, കായപ്പൊടി, ഇതൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. വേറെ കളറൊന്നും ഇങ്ങനെയുള്ളവരുള്ളത് ഒരിടവുമില്ല.
0: ഇതാണ് ഏറ്റവും കൂടുതൽ
1: പരിപ്പ് കൂടെ
0: ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്.
1: നമുക്ക് നാടൻ ഫുഡ് അത് തന്നെയാണ് പോകുന്നത്. നമ്മളെ കടയിൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരിക അതിനെനിക്ക് വെറൈറ്റി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മൾക്ക് ഇടാനറിയാവുന്ന സാധനം ഇട്ട് കൊടുക്കും, പുറത്തുനിൽക്കുന്ന സാധനം പുറത്തുനിന്നെടുത്ത് കൊടുക്കും.
0: അപ്പൊ എന്താണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടി ഒരുപാട് വട്ടം പറഞ്ഞതെന്ന് വെച്ചാൽ മരിക്കും വരെ ഇതുപോലെ നല്ല ആരോഗ്യം ജോലി ചെയ്തു പോകാൻ സാധിക്കട്ടെ. അപ്പൊ ആ ആഗ്രഹം പോലെ തന്നെ നന്നായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, അതിനുള്ള ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ സംഘടിപ്പിച്ച നാദ നവതി സംഗീത കച്ചേരിയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ നാദ നവതി സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. കച്ചേരിക്ക് മുന്നോടിയായി നടന്ന പൊതുയോഗം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡെപ്യൂട്ടി ഡയറക്ടർ എഞ്ചിനീയറിംഗ് ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ:
1: ഇത് കേവലം ഒരു സംഗീത സന്ധ്യ എന്നതിലുപരി ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. ആകാശവാണി 9 ദശാബ്ദങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു വർഷമാണിത്. ആകാശവാണി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ആരംഭിച്ച് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇവിടുത്തെ ഒരു ശബ്ദ പ്രക്ഷേപണ

0: മാധ്യമം എന്നതിലുപരി ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ എല്ലാ ചരിത്ര നിമിഷങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ ചെറുപ്പകാലത്തെല്ലാം ആകാശവാണി കേട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ പോയതും നിങ്ങളുടെ പേരൻസ് ഓരോ കാര്യങ്ങൾ ചെയ്തതൊക്കെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ആകാശവാണി എന്നത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ആകാശവാണി അതിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന നാമം നൽകി 1936 ജൂൺ 8 അത് 90 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ട്രസ്റ്റ് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള വിവരം, മഹാത്മാഗാന്ധിയുടെ ആഹ്വാനങ്ങൾ, ഇതെല്ലാം ആകാശവാണി വഴിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞത്. അത് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിൽ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആകാശവാണി പാത്രമായിരുന്നു. ജനങ്ങളെ സേവിക്കുന്നതിലും ഇവിടുത്തെ കൾച്ചർ പരിപോഷിപ്പിക്കുന്നതിലും, പ്രത്യേകിച്ചും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തൊക്കെ പരിപാടികളാണ്, സംഗീത ഫെസ്റ്റിവൽസ്, നാഷണൽ ഫെസ്റ്റിവൽസ് നടക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ ശാസ്ത്രീയ സംഗീതത്തിനെ ഞങ്ങൾ ഏതൊക്കെ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ, ഏതൊക്കെ തരത്തിൽ ശാസ്ത്രീയ സംഗീതം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുമോ, അതിനുള്ള അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ കാലം കഴിഞ്ഞപ്പോൾ ആകാശവാണി ഒരു ഗവൺമെന്റ് മാധ്യമത്തിന് ഉപരി നിങ്ങൾ സ്വയം റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങൾക്കൊക്കെ ലഭിക്കുകയുണ്ടായി. അതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അതിനുശേഷം പോലും ഞങ്ങൾ റവന്യൂ ജനറേഷനെ കുറിച്ച് പോലും ആലോചിക്കാതെയാണ് ശാസ്ത്രീയ സംഗീതത്തിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ആകാശവാണി ശ്രവിച്ചാൽ മനസ്സിലാവും.
1: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ മഞ്ജീശ്വരയ്യർ.
2: നാദനവതി, ഈ പേര് തന്നെ ഒരു അർത്ഥവത്തായാണ്. നവരസങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന നാദത്തിന്റെ 9 ഭാവങ്ങൾ ഒരു തരത്തിൽ ചെമ്പൈജിയുടെ സംഗീത ജീവിതത്തിൽ ആകത്തുകയാണ് ഈ പരിപാടി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും അന്ന് അറിയപ്പെടുന്ന ആകാശവാണി, ഇന്ന് പ്രസാർ ഭാരതി എന്നറിയപ്പെടുന്ന സ്ഥാപനവുമായിട്ട് വളരെയധികം ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോയുടെ പരിപാടിയുടെ ഭാഗമാകുന്ന ഏറ്റവും സന്തോഷകരമാണ് ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്. എപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും 24x7 സർവീസ് എന്ന് പറഞ്ഞ മാതിരിയാണ് ചെമ്പൈ മെമ്മോറിയലിന്റെ ട്രസ്റ്റി അംഗങ്ങൾ. ഇത്രയും വലിയൊരു സന്തോഷകരമായ ഒരു പരിപാടിയിൽ ബന്ധപ്പെട്ടിരുന്നത് ഒരു കലാകാരനായിരുന്നു കൂടിയായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ഈ പരിപാടിയിൽ അക്ഷീണം പ്രയത്നിച്ച ഓൾ ഇന്ത്യ റേഡിയോ, പ്രസാർ ഭാരതിയുടെ എല്ലാ അധികൃതർക്കും ട്രസ്റ്റിന്റെ ഭാരവാഹികൾക്കും കലാകാരന്മാർക്കും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള എല്ലാ കലാ ആസ്വാദകർക്കും എന്റെ ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുന്നു.
1: ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ട് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവിയും അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാമുമായ പി എ ബിജു.
3: 1936 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോ എന്ന ഒരു പേര് ഈ പ്രക്ഷേപണ മാധ്യമത്തിന് നൽകപ്പെട്ടത് അതിന്റെ 90 വർഷം പൂർത്തിയാകുന്ന വേളയാണ് ഇത്. ആ പേരിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇന്ത്യ മുഴുവനും ഉള്ള ശബ്ദ വിന്യാസങ്ങളുടെ പൊതു പ്രക്ഷേപണത്തിന്റെ ഒക്കെ ആ ഒരു പൂർണ്ണത ഉൾക്കൊള്ളുന്ന ഒരു പേരാണത്. പിന്നീടാണ് ആകാശവാണി എന്ന പേരുകൂടി നമ്മൾ ഈ സ്ഥാപനത്തിന് നൽകുന്നത്. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ 90ാം വാർഷികം നാദ നവതി എന്ന പേരിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു റേഡിയോയും സംഗീതവും തമ്മിൽ എന്താണ് ബന്ധം? ആകാശവാണിയും സംഗീത കച്ചേരികളും തമ്മിലുള്ള ബന്ധം എന്താണ്? തിരുവനന്തപുരം ആകാശവാണിയും ചെമ്പൈ മ്യൂസിക് ട്രസ്റ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? ചെമ്പൈയുടെ നാമത്തിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി നടത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. റേഡിയോ ഒരു കേൾവിയുടെ മാധ്യമമാണ്, അതുപോലെ തന്നെ സംഗീതം കേൾവിയുടെ ഒരു കലയാണ്. വസുമർണലി കച്ചേരിക്കായിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ, നമ്മളിത് കാണാൻ എത്തുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ കച്ചേരി തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിൽ ലയിച്ചിരിക്കുന്നവർ കണ്ണുകൾ അടയ്ക്കുകയും കേൾവിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. റേഡിയോയിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാം കേൾവിയുടെ കലകളാണ്, എങ്കിലും സംഗീതം കുറേ കൂടി പ്രധാനമാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും അത് കേൾവിക്കായിട്ട്, കാഴ്ചയെ കൂടെ കേൾവിയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു കലയാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേപോലെ പോകുന്നതാണ്. വാസ്തവം പറഞ്ഞാൽ റേഡിയോ ലോകത്തിൽ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും റേഡിയോ ക്ലബ്ബുകളൊക്കെ രൂപപ്പെട്ടു. 1923 ബോംബെ റേഡിയോ ക്ലബ്ബ് ആരംഭിച്ചു. അതിനുശേഷം കൽക്കട്ടയിലും മദ്രാസിലും ഒക്കെ ഉണ്ടായി. ആദ്യ റേഡിയോ ക്ലബിന്റെ പരിപാടി പ്രക്ഷേപണം ചെയ്യുമ്പോൾ തന്നെ അതിലെ പ്രധാനപ്പെട്ട ഇനം സംഗീത കച്ചേരിയായിരുന്നു. ഈ പറഞ്ഞ 90 വർഷമല്ല, അതിനു മുമ്പ് ഒരു 100 വർഷം കവിഞ്ഞുള്ള ബന്ധമാണ് ഈ മാധ്യമവും സംഗീത കച്ചേരികളും തമ്മിലുള്ളത്. അത് അരക്കിട്ടുറപ്പിക്കുവാനാണ് ഈ 90ാം വാർഷിക വേളയിലും തിരുവനന്തപുരത്ത് മാത്രമല്ല ഇന്ത്യയിലുടെ

0: നീളമുള്ള പ്രധാന ആകാശവാണി നിലയങ്ങളിലൊക്കെ ഈ നാദനവതിയുടെ ഭാഗമായിട്ട് സംഗീത കച്ചേരികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്.
1: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ വൈക്കം വേണുഗോപാൽ.
2: ആകാശവാണിയില് ഞങ്ങളൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ പേടിയാ. അത്ര കണ്ട് കലാകാരന്മാര് ഒരുപാട് നിറഞ്ഞു നിന്ന സന്ദർഭങ്ങളാണ്. അത് വലിയ മഹാന്മാര്. ഏത് പ്രോഗ്രാം എവിടെയായാലും കർണാടക സംഗീതം മാത്രമല്ല എല്ലാ കലകളെയും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ആകാശവാണിയാണ്. ഇപ്പോഴല്ല പിന്നെ ഈ മാധ്യമങ്ങളൊക്കെ വന്നേ, അന്ന് ആകാശവാണി ഉള്ളൂ. ഞങ്ങളൊക്കെ ഓരോ പ്രോഗ്രാം നടത്തുമ്പം തൃശ്ശൂരായാലും ട്രിവാൻഡ്രത്തായാലും അന്ന് ഈ പ്രോഗ്രാം ഉത്സവ സ്ഥലത്തെ പ്രോഗ്രാം റിലേ ചെയ്യാനായിട്ട് ആകാശവാണി പോവും. അങ്ങനെ ഒരു കാലമായിരുന്നു. ഒന്നും വേണ്ട, ചെമ്പൈ സംഗീതോത്സവം ഈ ആകാശവാണി കൂടിയാണ് ഇത് ഇത്രയും വലുതായത്. ആകാശവാണിക്കുള്ള ആ ഒരു ഇത് നമ്മൾക്ക് എന്നും നമ്മുടെ സ്മരണയിൽ നിൽക്കേണ്ട കാര്യം തന്നെയാണ്. കർണാടക സംഗീതം ട്രിവാൻഡ്രത്തിൽ ഒരുപാട് പ്രോഗ്രാം നടത്തുന്നു. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കലാകാരന്മാരെ സംബന്ധിച്ച്. ഇതിൻ്റെ കലാകാരന്മാരുടെയും കൂടി ഒരു ആവശ്യം ഇതിനകത്ത്. ഇവിടെ ഇത്രയും പ്രോഗ്രാം നടത്തുന്നു. ഇവിടുത്തെ ഈ ആകാശവാണിയിലെ കുറേ കലാകാരന്മാർ വന്നാൽ ഇവിടെ നിറയും. ഇതിലൊക്കെ മുന്നിട്ടിറങ്ങി ഇതൊക്കെ നമ്മുടെയും കൂടി ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായാൽ ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. ഒരു കൂട്ടായ്മയാണ് ഇതെല്ലാം.
1: ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് എം പി സ്വാഗതവും ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ സി നീലകണ്ഠൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ശ്രീ പന്തളം എസ് നവീൻ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. കച്ചേരിയിൽ നിന്ന്

സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയുടെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല.

കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർക്മ സഹായം ഭഗത് രാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ ജെ ജോയ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൌശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൌശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി PM വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നൈ രോഷ്നി, നൈ മൻസിൽ എന്നീ പദ്ധതികളെയാണ് PM വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൌശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. PM വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൌശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൌശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൌശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തുപ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃക കലാകരകൌശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. PM വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൌശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൌശല വിദഗ്ധരെയും അവരുടെ കരകൌശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൌശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് PM വികാസ് പദ്ധതി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. CBSE 12 ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ DigiLocker ഉമാഗ് ആപ്പിലും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DG ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 CBI അറസ്റ്റ് ചെയ്തു. 3 ജയ്പൂരിൽ നിന്നും മറ്റ് 2 ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാതാ വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈഹോപ്പ് കമ്പനിയുടെ VTS-HE സീ പ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീ പ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തെരഞ്ഞെടുത്തു. മഴ മൂലം മത്സരം വൈകിയാണ് ആരംഭിച്ചത്. ഇടുക്കി കുമാരമംഗലം പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ

0: പൂർത്തിയായ രണ്ടാമത്തെ കേസിൽ പ്രതി വിനീഷിന് 12 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. തൊടുപുഴ 1 അഡീഷണൽ സെഷൻസ് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഹാനഗരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക്
1: നമസ്കാർ. ആകാശവാണി സേ സമാചാര സന്ധ്യ കെ സാത്ത് മേ പ്രിയങ്ക അരുട. मुख्य समाचार. केंद्रीय मंत्रिमंडल ने विपणन सत्र 2026-27 के लिए 14 खरीफ फसलों के न्यूनतम समर्थन मूल्य

0: ഇന്റർവെൽ. ഇങ്ങനെയും പഠിക്കാം.
1: ശിവൻ സാറേ, ഈ 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. സയൻസും കണക്കുമൊക്കെ പഠിപ്പിച്ചു തീർത്തു, പക്ഷേ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു എല്ലാം മറന്നു പോകുന്നുവെന്ന്. എന്തോ ബ്രെയിൻ ഫോഗോ എന്നൊക്കെ പറയുന്നു. സാറ് കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രേ.
2: പിന്നെ കേട്ടിട്ടുണ്ട് സാറേ, ഇപ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 30 സെക്കൻഡ് റീൽസ് കാണുന്ന സ്പീഡിലാണ് അവരുടെ മനസ്സ് ഓടുന്നത്. ആ സ്പീഡിൽ നമുക്ക് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. സാങ്കേതികമായി പറഞ്ഞാൽ അവരുടെ സിസ്റ്റം ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും.
3: എന്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നമ്മൾ കുട്ടികളെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രശ്നം ലളിതമായിട്ട് പരിഹരിക്കാം. ഇതിനെയാണ് ന്യൂറോ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്.
1: ഹാക്കിംഗോ? ടീച്ചറെ ഇതെന്താ വല്ല സൈബർ ക്രൈമോ ആണോ? പിള്ളേരുടെ തലച്ചോറിൽ ആരെങ്കിലും നുഴഞ്ഞു കയറുമോ?
3: അതല്ല സാറേ, നമ്മുടെ തലച്ചോറിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചില ശാസ്ത്രീയ വിദ്യകളാണത്.
1: ഓഹോ.
3: പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ തലച്ചോറിന് മാറാനുള്ള ഒരു കഴിവുണ്ട്. അതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ?
2: ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആ കേട്ടിട്ടുണ്ട്. ഇതെന്തോ നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരിക്കുന്ന ബ്രെയിൻ സർക്യൂട്ടുകളെ റീവയർ ചെയ്യാമെന്നോ മറ്റോ അല്ലേ ടീച്ചറെ?
3: കറക്റ്റ്. നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ തലച്ചോറിലെ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് തമ്മിൽ പുതിയ പാതകൾ രൂപപ്പെടും. നമ്മൾ ഈ കാട്ടിലൂടെ സ്ഥിരമായിട്ട് നടന്ന അവിടെ ഒരു വഴിയുണ്ടാകില്ലേ, അതുപോലെ. പക്ഷെ കുട്ടികൾക്ക് പ്രശ്നം തുടങ്ങുന്നത് അമിഗ്ഡാല എന്ന ഭാഗത്ത് നിന്നാണ്.
1: അമിഗ്ഡാലയോ? അതൊരു വല്ലാത്ത പേരാണല്ലോ. ഇതാണോ ഈ കുട്ടികളെ മടിയന്മാരാക്കുന്നത്?
3: മടിയന്മാരാക്കുന്നതല്ല സാറേ, പേടിപ്പിക്കുന്നതാണ്. നമ്മുടെ തലച്ചോറിലെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഗാർഡാണ് അമിഗ്ഡാല. വലിയൊരു പുസ്തകമോ കഠിനമായ ടാസ്കോ കാണുമ്പോ അമിഗ്ഡാല വിചാരിക്കും ഇതൊരു വലിയ അപകടമാണെന്ന്.
1: ആണോ?
3: ആ, ഉടനെ അത് തലച്ചോറിനെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് മാറ്റും. അപ്പൊ കുട്ടികൾക്ക് സ്ട്രെസ് കൂടും. ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെന്താ ചെയ്യുക? അവർ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഇതിനെയാണ് നമ്മൾ മടി എന്ന് തെറ്റിദ്ധരിക്കുന്നത്.
2: കൊള്ളാമല്ലോ. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡിനെ പറ്റിക്കാൻ വല്ല എളുപ്പ വഴിയുണ്ടോ? ഈ ITയിലേക്ക് നമ്മൾ ഫയർവാൾ ബൈപാസ് ചെയ്യുന്നത് പോലെ.
3: ഉണ്ട്, അതിനാണ് 2-മിനിറ്റ് റൂൾ. കുട്ടികളോട് പറയുക, നീ വെറും 2 മിനിറ്റ് മാത്രം പഠിച്ചാ മതിന്ന്. ആ 2 മിനിറ്റ് എന്നത് അമിഗ്ഡാലയെ സംബന്ധിച്ചൊരു ഭീഷണിയല്ല. നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം ആ പ്രവർത്തനം ഏറ്റെടുക്കും. ശീലങ്ങൾ ഓട്ടോമാറ്റിക്കായി മാറുന്നത് അവിടെ വെച്ചാണ്.
1: പക്ഷേ ആനി ടീച്ചറേ, പല കുട്ടികളും 5 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും ഫോൺ എടുക്കും. ഈ ഇൻസ്റ്റന്റ് മെസ്സേജുകളും വീഡിയോകളും ഒക്കെ അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ തടയും?
3: അതിനെയാണ് ഡോപ്പമിൻ ഹൈജാക്കിംഗ് എന്ന് വിളിക്കുന്നത്. സന്തോഷം നൽകുന്ന രാസവസ്തുവായ ഡോപ്പമിൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് ധാരാളമായി ലഭിക്കും. ഇത് തടയാൻ ഫ്രിക്ഷൻ എന്ന വിദ്യ ഉപയോഗിക്കണം.
1: അതെന്നതാ?
3: പഠിക്കുമ്പോ ഫോൺ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഫോൺ എടുക്കാൻ എഴുന്നേറ്റ് പോകണമെന്ന മടി വന്നാ തലച്ചോറ് ആ പണി വേണ്ടെന്ന് വെക്കും. പിന്നെ ഫോണിലേക്കുള്ള ദൂരം കൂടുമ്പോ പഠനത്തോടുള്ള ശ്രദ്ധ കൂടും.
2: ഫ്രിക്ഷൻ, അതായത് ചെറിയൊരു തടസ്സം ഉണ്ടാക്കുക, അത് ശരിയാണ്. ITയിലേക്ക് നമ്മൾ ഒരു പ്രോസസ്സ് സ്ലോ ആക്കാൻ ലേറ്റൻസി കൂട്ടുന്നത് പോലുള്ള ഒരു പരിപാടി. പിന്നെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ ടീച്ചറെ, ഈ ശീലങ്ങളൊക്കെ സ്ഥിരമാക്കണ്ടേ?
3: അതിനാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നിലവിലുള്ള ഒരു ശീലത്തിന്റെ കൂടെ പുതിയൊരു പഠനശീലം ചേർക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകിയാലുടൻ ഞാൻ 10 മിനിറ്റ് മാത്തമാറ്റിക്സ് ഫോർമുലകൾ ഓർത്തു നോക്കും എന്ന് തീരുമാനിക്കുന്നു. കൈ കഴുകുക എന്നത് തലച്ചോറിന് അറിയാവുന്ന ഒരു ശീലമാണ്. അതിന്റെ കൂടെയുള്ള പുതിയ കാര്യത്തെ തലച്ചോറ് പെട്ടെന്ന് സ്വീകരിക്കും.

0: ഇതൊക്കെ കൊള്ളാം, പക്ഷേ ടീച്ചറെ ഈ കുട്ടികൾ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുന്നത് നല്ലതാണോ? പലരും ഉറക്കം ഒഴിച്ചാണ് പഠിക്കുന്നത്.
1: ഒരിക്കലും അല്ല സാറേ, അതൊരു വലിയ അബദ്ധമാണ്. നമ്മുടെ തലച്ചോറിൽ സിനാപ്റ്റിക് പ്രൂണിംഗ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. പകല് പഠിച്ച കാര്യങ്ങളിൽ ആവശ്യമില്ലാത്തവ കളഞ്ഞ് പ്രധാനപ്പെട്ടവ മാത്രം സേവ് ചെയ്യുന്ന സമയമാണത്. 8 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിച്ചില്ലെങ്കിൽ തലച്ചോറിലെ ഈ ഡേറ്റ മാനേജ്മെന്റ് നടക്കില്ല, അപ്പൊ പഠിക്കുന്ന ഒന്നും തലേ നിൽക്കില്ല.
2: ചുരുക്കത്തിൽ, രാത്രി ഉറക്കം എന്നത് കമ്പ്യൂട്ടറിൽ ഡാറ്റ ബാക്കപ്പ് എടുക്കുന്നത് പോലെയാണല്ലേ? ബാക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഡാറ്റ പോവും.
1: കറക്റ്റ്, അതുപോലെ തന്നെ പ്രധാനമാണ് ഇടവേളകൾ എടുക്കുന്നത്. 25 മിനിറ്റ് പഠനം, 5 മിനിറ്റ് വിശ്രമം എന്ന പൊമോഡോറോ ടെക്നിക് തലച്ചോറിലെ ഡോപ്പമിൻ അളവ് നിലനിർത്താൻ സഹായിക്കും. പഠനം ഒരു ഭാരമായി കുട്ടികൾക്ക് തോന്നുകയില്ല.
0: ആനി ടീച്ചറെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ എനിക്ക് തന്നെ വലിയ ആശ്വാസം തോന്നുന്നു. നമ്മൾ ഈ കുട്ടികളെ വെറുതെ വഴക്കൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ കുറച്ച് ശാസ്ത്രീയ വിദ്യകളൊക്കെ പറഞ്ഞുകൊടുത്താ എത്ര നന്നായിരിക്കും.
2: അതെ സാറേ, നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ പഴയ അധ്യാപന രീതികളൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, IT അറിയാം, സാങ്കേതികവിദ്യ അറിയാം. ഇനി അവർക്ക് അവരുടെ ബ്രെയിൻ സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ അറിയണം. നമുക്ക് ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാം.
1: തീർച്ചയായിട്ടും സാറേ, നമുക്ക് ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാം. ഇതൊക്കെ പിള്ളേർ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ?
0: പിന്നെന്താ, അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ എച്ചമ്മിനെ പോയി കണ്ട് കാര്യം ഇങ്ങോട്ട് അവതരിപ്പിക്കാം.
1: ഓക്കെ സർ.
3: ഇങ്ങനെയും പഠിക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

നവതിയുടെ നിറവിൽ ആകാശവാണി. June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. രാജ്യത്തിന്റെ സാംസ്കാരിക വിവരവിനിമയ പ്രക്ഷേപണ ചരിത്രത്തിൽ തലമുറകളിലൂടെ അലയടിക്കുന്ന ഒരു ശബ്ദം പിറവിയെടുത്ത സുവർണ നിമിഷമാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. അക്കാലത്തെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഔദ്യോഗിക മാസികയായിരുന്ന ദ ഇന്ത്യൻ ലിസ്ണർ 1936 June 7 അതിന്റെ മുൻപേജിലൂടെ ഈ വലിയ മാറ്റത്തെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു. ആകാശം തൊടുന്ന ആ മാന്ത്രികത തുടങ്ങുന്നതിന് തലേദിവസം കുറിക്കപ്പെട്ട ആ നിമിഷം ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ആകാശവാണിയുടെ ഡൽഹി സ്റ്റേഷൻ ശബ്ദങ്ങൾക്ക് ചിറകുകൾ നൽകി. ആ ശാന്തമായ ചുവരുകൾക്കുള്ളിൽ നിന്നുയർന്ന ശബ്ദ തരംഗങ്ങൾ പിന്നീട് ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യാനന്തരം ആകാശവാണി അതിവേഗം വളരുകയും 1956 ആകാശവാണി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന ആകാശവാണിക്ക് 591 സ്റ്റേഷനുകളുണ്ട്. 25 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലുമായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നു. ആകാശവാണിയുടെ എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ശബ്ദം ആഗോളതലത്തിൽ എത്തിക്കുകയും പ്രവാസികളുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്തു.

ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന ഉദാത്തമായ ലക്ഷ്യം മുൻനിർത്തി ആകാശവാണിയുടെ ന്യൂസ് സർവീസസ് ഡിവിഷൻ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കുമുള്ള ജനങ്ങൾക്ക് 24 മണിക്കൂറും വാർത്തകളും വിശകലനങ്ങളും എത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിന് വളരെ സൌകര്യപ്രദവും ഉപയോഗപ്രദവുമായ ഒരു മാധ്യമമാണ് റേഡിയോ. ശ്രോതാക്കളുടെ ബൌദ്ധിക ചക്രവാളത്തെ വികസിപ്പിക്കുക എന്നതാണ് റേഡിയോയിലൂടെ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. കുട്ടികളെ തങ്ങളുടെ പ്രധാന ശ്രോതാക്കളായി തിരിച്ചറിയാൻ ആകാശവാണിക്ക് കുറച്ചു സമയമെടുത്തു. ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യത്തെ കുട്ടികളുടെ പരിപാടി 1930 April 1 മദ്രാസിൽ നിന്നാണ് പ്രക്ഷേപണം ചെയ്തത്. അത് തമിഴിലുള്ള പ്രൈമറി ക്ലാസ് പാഠങ്ങളായിരുന്നു. കൊൽക്കത്ത സ്റ്റേഷനിലെ ശിശുമഹൽ, ഗൽപാദാദൂർ അസർ എന്നിവ കുട്ടികൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കി. തുടക്കകാലത്ത് തത്സമയ പരിപാടികളിൽ കുട്ടികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ പ്രയാസമായിരുന്നതിനാൽ പിന്നീട് പരിപാടികൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും തുടങ്ങി. സംഗീതവും കഥകളും മാത്രമല്ല പഞ്ചതന്ത്രം, ഹിതോപദേശം തുടങ്ങിയ ധാർമ്മിക കഥകളും കുട്ടികൾ ആകാശവാണിയിലൂടെ ഇന്നും താൽപര്യത്തോടെ കേൾക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പണ്ട് പണ്ട് പണ്ട് എന്ന ജനപ്രിയ പരിപാടി ഇതിന് ഉദാഹരണമാണ്.

0: അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ താൽപര്യപ്രകാരം 1967 ജൂലൈ 21 ഡൽഹി സ്റ്റേഷനിൽ നിന്ന് യുവവാണി പ്രക്ഷേപണം ആരംഭിച്ചു. യുവാക്കൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്പോർട്സ്, സംഗീതം, വാർത്തകൾ തുടങ്ങിയ പരിപാടികൾ യുവവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുവരുന്നു. കൂടാതെ തൊഴിലവസരങ്ങൾക്കും കരിയറിനും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു. സ്കൂളുകളിലോ കോളേജിലോ നേരിട്ട് പോകാതെ ഏത് പ്രായത്തിലും പഠിക്കാൻ കഴിയുന്ന രീതിയാണ് ഓപ്പൺ ലേണിംഗ്. 1966 സെപ്റ്റംബർ 7 ഡൽഹി ആകാശവാണി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ സഹായിക്കാനായി യൂണിവേഴ്സിറ്റി ഓഫ് ദി AIR ആരംഭിച്ചു. ഇന്നത്തെ കാലത്ത് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവ പഠിതാക്കളുടെ അധ്യയനം മെച്ചപ്പെടുത്തുന്നതിനായി റേഡിയോ ഉപയോഗിക്കുന്നു. അച്ചടിച്ച പാഠപുസ്തകങ്ങളെക്കാൾ വേഗത്തിൽ കേൾവിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് റേഡിയോയുടെ പ്രത്യേകത. ഗാന്ധിജി റേഡിയോയെ ഒരു അത്ഭുത ശക്തി എന്നാണ് വിശേഷിപ്പിച്ചത്. സാധാരണക്കാരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിലും അവരെ ബോധവൽക്കരിക്കുന്നതിലും റേഡിയോയ്ക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിലെ എറണാകുളം ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതിലും തുടർന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിലും ആകാശവാണി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ജയ്പൂർ, നാഗ്പൂർ, ഷിംല, ശ്രീനഗർ, തിരുച്ചിറപ്പള്ളി എന്നീ സ്റ്റേഷനുകൾ യുവാക്കൾക്കായി അനൌപചാരിക വിദ്യാഭ്യാസ പരിപാടികൾ ഇപ്പോഴും സംപ്രേഷണം ചെയ്തുവരുന്നു. ചുരുക്കത്തിൽ, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആകാശവാണി വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നേറുകയാണ്.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശു വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിടവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
0: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
1: ഹലോ ഹലോ ഹലോ.
2: സർ.
0: ആ, എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ, 3 ആണും 1 പെൺകുട്ടിയും.
0: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കും.
2: ആ ശരി സർ.

0: Good morning, sir.
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം.

0: അതുവരെ അവരെ കാർന്നു തിന്നത് കടുത്ത വേദനയാണ്, പരിഹാരമില്ലാത്ത കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദന.
1: സർ, ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും?
0: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
1: മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
0: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
1: അതെങ്ങനെ?
0: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിലവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
1: ക്രൂരമായ സത്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
0: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത്, എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സി, ഐ എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിയടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീട് ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണമെന്നല്ല.
2: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ, എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന 1 മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ 1-2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്കൂ പ്ലീസ്.
3: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
4: ഞാനും.
2: അച്ഛൻ,
3: അച്ഛനെന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
4: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
2: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
4: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
3: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.

ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷേ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ, ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
2: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. Let her try the best. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
1: വരൂ, അച്ഛനകത്തുണ്ട്, അങ്ങോട്ട് പോവാം.
0: സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സാർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കോ സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സാർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? See, you seems like an educated lady. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
0: സാർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സാർ. അവൾ ഇവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ എ ലോട്ട്. നല്ല കമ്പനിയായിരുന്നു ഞങ്ങള്.
3: യെസ്, എന്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തുനിന്ന് പോയി. Now I am alone, a lonely heart.
0: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
3: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ

0: നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാനിന്ന് ന്യായാധിപന്റെ കസേരയിലില്ല, മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്, ദാറ്റ്സ് ദ ട്രൂത്ത്, ദാറ്റ്സ് ദ ട്രൂത്ത്.
1: നോ സർ, ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
0: മതി. സ്റ്റോപ്പ് ഇറ്റ്. എന്തു സോറി? എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേമ്പറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി, ഐ ഡോണ്ട് നീഡ് യു ഹിയർ, ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ.
1: സർ, സർ പക്ഷേ
0: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിംഗ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കേ മാഡം.
0: ആ, തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആദ്യം പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. He is fighting something from the past. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. ആ, താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്? വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി. അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാലിപ്പോ എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാനിവിടെയുള്ളത്. സത്യം,

0: തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേന്ന്.
1: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
2: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്കു കൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കു കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
0: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണുമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
2: അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്നാ എനിക്ക് തോന്നുന്നത്.
0: ദേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയില്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
3: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
0: അച്ഛൻ,
2: രമേ പെട്ടെന്ന് ഇറങ്ങ്. എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ്.
0: ശരി ശരി ശരി, വണ്ടി എടുക്ക്.

0: മുജന്മത്തിലെ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുകൊണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണി കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതൊക്കെ, പക്ഷേ എന്നാലും.
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തു നിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എന്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിംഗ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എന്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പ യാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ, പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
0: അങ്ങനെ കരുതണ്ട, എന്തു സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ?

0: ദെർ ഇസ് എ റീസൺ ഫോർ എവറിഥിങ്. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്നേ ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റൂ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
0: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ. ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാ, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നു.

0: കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഊരുവിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
1: തുമ്പി സൂപ്പർ പേരാണല്ലോ സർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്, ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
0: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തുപറ്റി സർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?

രണ്ടു ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൽ രണ്ടു ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരുചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നും ഇല്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്ക് ഇത്ര സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ത തുമ്പിയുടെ ജീവിതമേ സങ്കടം. എന്താ എനിക്ക് വന്ന് എനിക്ക് പിറന്നാൾ, അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകേതാൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം ദാ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാൻ സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിൽ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചോണ്ട് വരാൻ.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൌൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാടെത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻകുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളില് സർക്കാരിന്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്.

0: അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകന്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോ കനകൻ നാലു പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, നാലു പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. രണ്ടുപേരെ അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും രണ്ട് ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റു മൂന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണു മരിച്ചുപോയി.
1: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
0: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ, അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
1: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
0: ആര് പറയാനാ സാർ. പിറ്റേന്ന് ഊരിലുള്ളവര് കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധ ജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
1: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്കൂ സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിനൊട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നു മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വെക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിന്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കോട്ടെ.

0: ഉണ്ടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപസ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു. ഞാൻ നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ട് ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ. സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ ആ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നു. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടിൽ?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് തന്നെയാണ്. കുറച്ചു കാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ, പരിചയപ്പെടുത്താം. തുമ്പി,
2: തുമ്പി, തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരെ? തുമ്പിയെയോ? അതെന്താ കാര്യം, മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ, പ്ലീസ്.
0: വൈ നോട്ട്.
3: എന്നെ അങ്കേ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വെച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയായത്? അച്ഛനെയും കാണുന്നില്ലല്ലോ ഇവിടെ.
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം, ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.

0: അല്ല, വൈകുമെന്ന് പറഞ്ഞ നിങ്ങളിത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
1: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്ങത്ത. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ ആ ഞാനാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
0: ശേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അങ്ങേര് ഇത് അറിയുമ്പോ എന്നോട് എന്ത് പറയും?
1: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
2: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറെ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
1: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും. അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എന്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
2: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെ കുറിച്ച് പറയുന്നത്?
1: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
2: കൊള്ളാം സർ, ഇപ്പൊ ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.
1: Ha ha ha.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാസോൾ, തുമ്പി തമന്നാസോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ അഞ്ചാം ദിനമായ നാളെ രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം വൈ എസ് പൗർണമി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മെന്മിനിയും പാടിയത്, രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ജോൺസൺ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495656321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ജാക്ക്പോട്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയത്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിതാര.

0: ആകാശവാണി ഇപ്പോൾ സമയം 11 മണി. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്ന സുഭാഷിതം.
1: എവരി ആക്ഷൻ ദെയർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സർ ഐസക് ന്യൂട്ടൺ 3-ാം ചലന നിയമം കണ്ടുപിടിച്ചത് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതൊരു ശാസ്ത്ര സത്യവുമായി ഇന്നും നിലനിൽക്കുന്നു. ഈ സത്യം 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാമായണത്തിലൂടെ നാം അറിഞ്ഞിട്ടുള്ളതാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ജ്ഞാനസത്യം വാൽമീകി മഹർഷി പച്ചയായ മനുഷ്യജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നാം കാണുന്നതും പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മാറ്റി നിർത്തി ചിന്തിക്കാനാവില്ല. ന്യൂട്ടൺ പറഞ്ഞതിനേക്കാളും ഒരു പടി കൂടി കടന്ന് ഇതിഹാസത്തിൽ പറഞ്ഞു, ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. സത്യം ഒരു നിശ്ചിത കാലം വരെ മാത്രമേ മൂടിവെക്കാൻ ആവൂ. രത്നാകരൻ എന്ന കാട്ടാളൻ വനത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ധനവും വസ്ത്രങ്ങളും മറ്റും കൊള്ളയടിക്കുന്നയാളായിരുന്നു. നിരന്തരം ഈ ചെയ്യുന്ന കൊടും ക്രൂരതയിൽ നിന്ന് ശേഖരിക്കുന്ന ധനം മുഴുവൻ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി വിനിയോഗിക്കുന്നു. കുടുംബത്തിന്റെ രക്ഷ മാത്രമേ അയാളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. കുടുംബം സംരക്ഷിക്കുന്ന ഏതൊരു ഭർത്താവിന്റെയും പിതാവിന്റെയും കടമ മാത്രമേ അയാൾ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ധനസമ്പാദനത്തിനുള്ള മാർഗം നേരിൻ്റെതാവണം എന്ന ബോധക്കുറവ് മാത്രമേ രത്നാകരൻ എന്ന കാട്ടിൽ ജീവിക്കുന്നയാളിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ സമൂഹത്തിലും ഇത്തരം രത്നാകരന്മാർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. അറിവും ബോധവുമുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ ദുരവസ്ഥ നാം എല്ലാം അനുഭവിക്കുകയാണ്. മാർഗം എന്തായാലും പണം സമ്പാദിക്കുക, സ്വന്തം കുടുംബജീവിതവും ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിക്കുക, അതുവഴി നാട്ടിലെ പ്രമാണിയാവുക എന്നതല്ലാതെ ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. പ്രമാണിത്വം എന്നത് പൊതുസമൂഹത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ലൈസൻസായി കരുതുന്നവരും കുറവല്ല. കാലത്തിൻ്റെ മാറ്റം കാണാതിരിക്കുകയോ കണ്ടാലും അതിനനുസരിച്ച് മാറാൻ തയ്യാറാവാതിരിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെയും. പൊതുസമൂഹം ഭയത്തോടെയാണ് ഇത്തരക്കാരെ കാണുന്നത്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന സർക്കാർ ജീവനക്കാരനായാലും മതരാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരായാലും ഭരണാധികാരികളായാലും പിന്നെ അവരുടെ ജീവിതവും ജീവിത രീതികളും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ധാർഷ്ട്യം നിറഞ്ഞവയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുള്ള കാരണവും മറ്റൊന്നല്ല. ഉത്തരവിനെയും നിർദ്ദേശങ്ങളെയും ചിരസാഹിക്കുന്ന കുറേ പേർ എപ്പോഴും കൂടെ ഉണ്ടാവും. അവരെ തീറ്റിപ്പോറ്റുന്നവരുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാനേ അവർക്ക് കഴിയൂ. തിരുവായി കെതിർവായില്ല എന്ന തത്വമാണ് ഇവിടെയും. പിന്നിൽ ഏത് പ്രവർത്തിക്കും പിന്തുണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ആത്മധൈര്യത്തിനൊരു കുറവും ഉണ്ടാകില്ല. എന്നാൽ ഇതിനൊരു മറുവശം കൂടി ഉണ്ടെന്ന് ഓർക്കണം. ഏതൊരു ഉയർച്ചയ്ക്ക് പിന്നിലും കാലം കാത്തുവെച്ച പതനവും ഉണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. നമ്മളെ പിന്തുണച്ചവരും പോറ്റി വളർത്തിയവരാരും കൂടെ ഉണ്ടാവില്ല. രാമായണത്തിലെ രത്നാകരന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്.

0: സപ്തഋഷിമാർ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഭാണ്ഡം പിടിച്ചുപറിക്കാൻ ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞു, രത്നാകര, നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തരാം, എന്നാൽ ഇത് കേട്ടോ, നീ ചെയ്യുന്നത് പാപമാണ്, നീ ചെയ്യുന്ന ഈ നീചകർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് നിന്റെ ഭാര്യയും മക്കളുമാണ്, എന്നാൽ നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവർക്കൂടി പങ്കിടുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അവർ ഏൽക്കും എന്നായിരുന്നു രത്നാകരന്റെ മറുപടി. എന്നാൽ അത് നിന്റെ കുടുംബത്തോട് ചോദിച്ചു വരുവാൻ പറഞ്ഞപ്പോൾ നിഷ്കളങ്ക ഹൃദയത്തിനുടമയായ രത്നാകരൻ സ്നേഹനിധിയായ ഭാര്യയോട് ചോദിച്ചു, നിത്യവും ഞാൻ അന്യരെ പിടിച്ചുപറിച്ചു കൊണ്ടുവരുന്ന ധനം കൊണ്ടാണ് നീയും മക്കളും കഴിയുന്നത്, ഞാൻ മാത്രം ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിങ്ങൾ കൂടി ഏറ്റെടുക്കുമോ? ഇത് കേട്ട രത്നാകരന്റെ ഭാര്യ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഏയ്, അത് പറ്റില്ല, നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ശരി തന്നെ, അത് പുണ്യമാണോ പാപമാണോ എന്നറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഞങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം. വളരെ വേദനയോടെ സ്വന്തം ഭാര്യ പറഞ്ഞ മറുപടിയുമായി വീണ്ടും ഋഷിമാരുടെ അടുത്ത് ചെന്ന് ഋഷിമാരുടെ വാക്കുകൾ സശ്രദ്ധം ശ്രദ്ധിച്ച രത്നാകരൻ അപ്പോഴാണ് താൻ അതുവരെ ചെയ്ത പാപകർമ്മത്തെക്കുറിച്ചും പിന്നീട് തനിക്കുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചും ബോധവാനാകുന്നത്. ഋഷിമാരുടെ സദ്വചനങ്ങൾ അദ്ദേഹത്തിലുണ്ടാക്കിയ മാനസാന്തരം പിന്നീടുള്ള ജീവിതത്തിൽ പ്രതിഫലിച്ചു. സത്യധർമാദികൾ വെടിഞ്ഞുള്ള ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് വാൽമീകി മഹർഷി രാമായണത്തിൽ സ്വന്തം കഥയിലൂടെ കാണിച്ചു തരുന്നത് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും പാഠമാകേണ്ടതാണ്.
1: അരവിന്ദൻ കാണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇതുവരെ കേട്ടത്.